ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 27, കൊല്ലവർഷം 1202 ചിങ്ങമാസം 2ാം തീയതി, 2026 ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 34 സെക്കൻഡും. 101.9 മെഗാഹെറ്റ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് സുഹൈബ് മൗലവി.
1: ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റബിയുല്ലവൽ മാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ധാരാളമായി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണ് റബിയുല്ലവൽ മാസം. പ്രവാചക ജീവിതത്തെ റബിയുല്ലവലിൽ മാത്രമല്ല, എല്ലാ മാസങ്ങളിലും ഓർക്കുന്നുണ്ട്. കേവലം ഓർക്കുക എന്നതിനപ്പുറത്ത് ആ ജീവിതത്തെ പകർത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് ഗൗരവപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നാണ്. നിശ്ചയം അല്ലാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാണുള്ളത്. ആത്മീയ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെയായിരുന്നു. ആത്മീയതയിൽ തീവ്രതയുടെയും ജീർണതയുടെയും രണ്ട് ധ്രുവങ്ങളിലേക്കും വ്യതിചലിക്കാതെ സന്തുലിതമായൊരു കാഴ്ചപ്പാടിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ്. ഒരു വേള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിലിങ്ങനെ ദീർഘമായി നമസ്കരിക്കും. പ്രവാചകൻ നമസ്കരിച്ച് പ്രവാചകൻ്റെ കാലിലൊക്കെ നീരുണ്ടാവുന്നവരെ നമസ്കരിക്കും. ഇത് കണ്ട് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു താങ്കൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ നന്ദിയുള്ള അടിമയാവണ്ടേ, അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്ന അല്ലാഹുവിൻ്റെ ദാസനായിട്ട് ഞാൻ മാറണ്ടേ. അവിടെ നമ്മൾ പ്രവാചകൻ്റെ ആത്മീയതയുടെ അകവും പുറവും ഒരുപോലെയായിട്ട് കാണുന്നു. ഇനി ആ ആത്മീയതയുടെ സന്തുലിതത്വവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീവ്രതയുടെയും ജീർണതയുടെയും രണ്ട് ധ്രുവങ്ങളിലേക്കും വ്യതിചലിക്കാതെ ആത്മീയതയെ മുന്നോട്ട് നയിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധ്യമായി. ഒരിക്കൽ പ്രവാചകൻ്റെ വീട്ടിലേക്ക് ചില ശിഷ്യന്മാർ കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ്റെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് അവർ കടന്നു വന്നത്. അങ്ങനെ പ്രവാചകൻ്റെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പ്രവാചകൻ ആരാധനകൾക്ക് വേണ്ടി രാത്രിയുടെ വലിയൊരു ഭാഗത്തെ വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ പ്രവാചകൻ വിശ്രമിക്കുന്ന രാത്രിയുടെ ഭാഗങ്ങൾ ഉണ്ട് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ഓരോരുത്തരും തീവ്രമായിട്ടുള്ള ആത്മീയ ധ്രുവത്തിലേക്ക് അവരെത്തിയെന്ന രീതിയിലുള്ള പ്രതിജ്ഞകൾ എടുക്കുമ്പോഴാണ് പ്രവാചകൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ രാത്രി ധാരാളം നിസ്കരിക്കുന്നു, അതോടൊപ്പം തന്നെ ആവശ്യമായ വിശ്രമവും എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഞാനാണ് നിങ്ങൾക്ക് മാതൃകയാവേണ്ടത്. എൻ്റെ മാതൃകയിൽ നിന്നും ആരെങ്കിലും അകന്നാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ആത്മീയതയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്നു. അതോടൊപ്പം കുടുംബജീവിതം, മനോഹരമായ കുടുംബജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കുന്നുണ്ട്. അതോടൊപ്പം നേതാവ്, ഭരണാധികാരി എന്ന അർത്ഥത്തിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. അങ്ങാടിയിൽ വെച്ച് ഒരാൾ എങ്ങനെ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ധൃതിയിൽ ഓടി ഓടി വന്ന് പ്രവാചകൻ്റെ ശരീരം പിടിച്ച് വല്ലാണ്ട് ആലിംഗനം ചെയ്യുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആളുകളെ നയിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിത്വമാണ് ഞാൻ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത. എല്ലാ മേഖലകളിലും പ്രവാചകൻ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയം അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാണുള്ളത് എന്ന് പറയുമ്പോൾ ആ മാതൃകയെ അനുധാവനം ചെയ്യാൻ, അത് ജീവിതത്തെ പകർത്താനുള്ള ശ്രമമാണ്. തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും വ്യതിചലിച്ചു പോവാത്ത അവിടുത്തെ ആത്മീയതയെ, അവിടുത്തെ കുടുംബജീവിതത്തെ ജീവിതത്തിൽ പകർത്താനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അതിനെ റബിയുല്ലവൽ മാസവും പ്രവാചക അനുസ്മരണവും ഒക്കെ പ്രവാചകൻ്റെ മാതൃകകളെ സംബന്ധിച്ചുള്ള പരാമർശവും പ്രവാചക ചരിത്രത്തെ അയവിറക്കലുമെല്ലാം നമുക്കതിന് വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: സുഹൈബ് മൗലവി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

0: 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും കുറ്റമറ്റതും ശക്തവും പ്രതികരണശേഷിയിൽ അധിഷ്ഠിതവുമായ ഭാവിക്ക് ഉതകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പാക്കാനും വിഷയങ്ങൾ കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആന്റ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റിന്റെ അപെക്സ് മോണിറ്ററിംഗ് അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജന അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ വരെ ഇത് അടിയന്തരമായി നടപ്പാക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കോഴിക്കോട്ട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഓണവിപണിയിലെ കൃത്രിമ വിലക്കയറ്റം പിടിച്ചുനിർത്താനും അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനും സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ 15 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ ഓഗസ്റ്റ് 25 വരെ ചന്തകൾ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടത്തും. രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിൽ FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ചൈനയ്ക്കെതിരായ ആദ്യ മത്സരം സമനിലയിൽ പിരിഞ്ഞു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കുറ്റപ്പുറം എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിത, ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ. തുടർന്ന് ഉദയഗീതം, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജോലാസ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 113. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, 10:02 ഗാനോപഹാരം, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഗാനോപഹാരം. 11:00 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരയിപ്പൂകൾ, 12:02 ഹരിതവാണി, കിളിക്കൊഞ്ചൽ 13-ാം ഭാഗം, തേൻകിളികൾ രചന സീറായും. 12:40 പ്രകാശധാര കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജിയോ സംസാരിക്കുന്നു. 1:02 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:02 മായാമുദ്രകൾ ജുവാൻ റൂൾഫോ എഴുതിയ നോവൽ പെട്രോ പരാമോ, രചന ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 4:00 തിരയിപ്പൂക്കൾ, 3:00 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുത്തത് പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ ചിത്ര ബി നായരുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ, മുത്തുകൃഷ്ണ എം പാടിയ മലയാള കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ

ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 24.7°C. പെയ്ത മഴ 0.3 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 25.4°C. പെയ്ത മഴ 0.2 mm. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്തേ അനന്തപുരിയിൽ ഇന്നൊപ്പമുള്ളത് ആര്യ പ്രസന്നൻ. നമസ്തേ അനന്തപുരിയിൽ നമുക്ക് ആദ്യം കേൾക്കാം.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഏതാനും ചില വരികൾ കേൾക്കാം. പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ്. പാരായണം ചെയ്തത് രഞ്ജിനി സുധീരൻ.

ഉദയഗീതത്തിൽ ഇന്ന് മായാലക്ഷ്മി, ഭാവന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. കായാമ്പുവർണ്ണന്റെ ചുടിയിണയിൽ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഈ ഗാനം ആലപിക്കുന്നത് മായാലക്ഷ്മി. ഗാനരചന ഹരിദാസ് സാരംഗി, സംഗീതം സത്യൻ പരമേശ്വരൻ.

സത്യൻ പരമേശ്വരൻ സംഗീതം നൽകി മായാലക്ഷ്മി പാടിയ ഒരു ഗാനം കൂടി കേൾക്കാം. വനമാല പൂവുകൾ വിടരും പൂവനം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബി രാജഗോപാൽ.

0: മായാലക്ഷ്മി, ഭാവന രാധാകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പരിണയം എന്ന ചിത്രത്തിലെ യൂസഫലി കേച്ചേരി എഴുതി, രവി ബോംബെ ഈണമിട്ട് ചിത്രപാഠ്യത്തെ കേൾക്കാം.

സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലാദ്യം പത്രവൃത്താന്തം. ജാർഖണ്ഡിൽ റിക്രൂട്ട്മെന്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള ഉദ്യോഗാർത്ഥി പ്രക്ഷോഭത്തിൽ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചതായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചു. പരാതി ഉന്നയിച്ച എല്ലാ വിവാദ പരീക്ഷകളും റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തുനിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള കണ്ടെയ്നർ കവ

0: കവാടം ഇന്ന് തുറക്കും. തുറമുഖം വഴിയുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കം ഇന്ന് രാവിലെ 10:45 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പിന്തുണയുള്ള ഷഹസാദ് ഭട്ടി ഭീകര ശൃംഖലയിലെ 254 പേരെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ. അറസ്റ്റിലായവരിൽ 26 പേർ കേരളത്തിൽ നിന്ന്. സർക്കാർ ആശുപത്രികളിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ പേരും OP സമയവും ബോർഡിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. കേരളത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കാനുള്ള നടപടികൾ പൂർണ്ണമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ബില്ലിന് ഇന്നലെ അംഗീകാരം നൽകി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 284 റൺസിന് ഓൾ ഔട്ടായി ശ്രീലങ്ക. ഇതോടെ ഇന്ത്യയ്ക്ക് 178 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡായി.
1: തലമുറകളായി പേപ്പാറയിലെ വനങ്ങൾ വന്യജീവികൾക്കും അടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങൾക്കുമിടയിൽ ഒരു സ്വാഭാവിക അതിർത്തി അടയാളപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ആ അദൃശ്യരേഖ കൂടുതൽ കൂടുതൽ നേർത്തതാവുകയാണ്. ആനകളും കാട്ടുപോത്തുകളും പുലികളും വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ഇറങ്ങുന്നത് വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ നിത്യജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. വിദുര, ബോണക്കാട്, കോട്ടൂർ, ചെറ്റച്ചൽ, പെരിങ്ങമല തുടങ്ങിയ പ്രദേശങ്ങളിലെ താമസക്കാർ ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ വരുന്നതും കാട്ടുപന്നികൾ രാത്രിയിൽ വിളകൾ നശിപ്പിക്കുന്നതും വീടുകൾക്കും റോഡുകൾക്കും സമീപം പുലിയെ കാണുന്നതും പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
2: കൃഷിയും കാര്യങ്ങളുമാണ് ഞങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് ഞങ്ങൾ കാണുന്നത്.
1: വൈലിപ്പുലി സെറ്റിൽമെന്റിൽ താമസിക്കുന്ന അനീഷ്,
2: കഴിഞ്ഞ ദിവസം വരെ ആന വന്നിട്ട് വിളയിലിറങ്ങിയിട്ട് മരിച്ചിനി, വാഴ, കമുക് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആനയെ സംബന്ധിച്ച് അടുത്ത് നിൽക്കുന്ന മരങ്ങൾ ഈ ഫെൻസിങ് വേലിയിലേക്ക് തള്ളിയിട്ടിട്ട് എർത്തിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ട് അതിനകത്ത് കയറി അത് കഴിക്കുന്നതുണ്ട്, അതിനെ വലിച്ച് പുഴുതെറിയുന്നതുണ്ട്. രാത്രി നില്ല പകൽ നില്ല എല്ലാ സമയത്ത് വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന സമയങ്ങളെല്ലാം വഴികളിൽ തടസ്സമായിട്ട് ആന, കാട്ടുപോത്ത്, ബ്ലാവ്, പന്നി ഒരുപാട് തെങ്ങുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളെല്ലാം പുറത്തുനിന്ന് കടകളിൽ പോയി തേങ്ങ വിലയ്ക്ക് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവന്ന് നമുക്ക് നിത്യ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൊമ്പുള്ള ആനകളുണ്ട്. കുഞ്ഞുങ്ങളുള്ള സമയത്ത് ഇത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിത് ഓട്ടിച്ചു കഴിഞ്ഞാലും കുറെ ഫ്രണ്ടിലോട്ട് പോയിട്ട് വീണ്ടും ഞങ്ങളൊന്ന് ഉറങ്ങണ സമയത്ത് വീണ്ടും ഇത് വരുന്നത്, കാരണം ഉറക്കമില്ല ഞങ്ങൾക്ക്. ഇതിന്റെ പുറകിലാണ് കാട്ടുപോത്ത് വരുന്നത്.
1: പട്ടം കുളിച്ചപ്പാറ നിവാസി രഘു,
3: ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. ഒരു ആന നാട്ടിൻപുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു പയ്യൻ ആന ഓട്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ പയ്യൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. റബ്ബറും തെങ്ങും ആണ് ഇപ്പൊ കൂടുതൽ നശിപ്പിക്കുന്നത്. അതിപ്പോ ലക്ഷങ്ങളുടെ നഷ്ടം തന്നെ എന്ന് പറയാം. മരിച്ചിനി മറ്റു സാധനങ്ങളൊക്കെ നട്ട് തിന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്.
1: ഫോറസ്റ്റ് വാച്ചറും കർഷകനുമായ മോഹനൻ,
4: ഒരുപാട് തവണ ആന കണ്ടി കയറിയിട്ടുണ്ട്. ഡ്യൂട്ടി പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും 260 പച്ചരി ഒരു 5-6 റബ്ബർ ഒഴിവാക്കില്ല ഓടിച്ചു കളഞ്ഞു. ഒരു 4 ലക്ഷത്തിന്റെ ഉണ്ട്. പിന്നെ മരച്ചിനിയും വാഴ, തെങ്ങ്, കമുക്, റബ്ബർ എല്ലാം കൂടെ നോക്കുമ്പോൾ
1: ഒറ്റ രാത്രി കൊണ്ട് മാസങ്ങളുടെ അധ്വാനമാണ് ആന നശിപ്പിക്കുന്നത്. കാട്ടുപന്നികൾ പലപ്പോഴും വിളവെടുപ്പിന് തൊട്ടുമുൻപ് മുഴുവൻ പച്ചക്കറി കൃഷിയും നശിപ്പിക്കും. നാട്ടിലെ കർഷകരിൽ നിന്ന് വ്യത്യസ്തമായി മിക്ക വീടുകൾക്കും ആവർത്തിച്ചുള്ള ഈ കൃഷിനാശങ്ങൾ ഉൾക്കൊള്ളാൻ സാമ്പത്തിക ശേഷി കുറവാണ്.
5: വാഴ കംപ്ലീറ്റ് നശിപ്പിച്ചു രാത്രി ഒറ്റ.
1: കർഷക സരള,
5: ഞങ്ങൾക്ക് വീട്ടിലും ശല്യമാണ്, ഞങ്ങൾ പോണ വഴിക്ക് ശല്യമാണ്, കരടി ശല്യമുണ്ട്, സ്കൂളിലെ കുട്ടികളെ എല്ലാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസം മാറി പോണതാ.
1: വൈലിപ്പുലി സെറ്റിൽമെന്റിലെ ഊരുമൂപ്പൻ രാജൻ,
6: മെനിങ്ങാന്ന് 5 ആനകൾ വന്ന് ഒരാന തിരിച്ചു ഒരു പയ്യനെ ഓട്ടി, ആ പയ്യൻ വീണ്. ആ എറുത്തിന്റെ അകത്തായോണ്ട് പയ്യൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ആ പയ്യനെ അപ്പഴി തന്നെ ആന പഴിച്ചവിട്ടു. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഫോറസ്റ്റിന്റെ ഭാഗത്ത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ആന ഇനി അകത്ത് കയറാതിരിക്കാനുള്ള കിടങ്ങ് കുഴികളെടുത്ത് അതിനെ പരിപാലിച്ച് വർഷം വർഷം തോറും മെയിൻ്റനൻസും ചെയ്തു വന്നാൽ വലിയ ശല്യം ഉണ്ടാവില്ല.
1: വിളകളുടെ നഷ്ടം മാത്രമല്ല, സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുമോ, കുട്ടികളെ ഉത്കണ്ഠയില്ലാതെ സ്കൂളിലേക്ക് അയക്കാൻ കഴിയുമോ എന്നെല്ലാമുള്ള അനിശ്ചിതത്വത്തിലാണ് പ്രദേശവാസികൾ.
7: എന്റെ അംഗനവാടി വന്ന പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് അംഗൻവാടിയിൽ വരാനും.
1: കല്ലൂപ്പാറ അംഗനവാടി അധ്യാപിക ലളിത,
7: കാരണം മഴയൊക്കെ ദിവസമാണെങ്കിൽ ഒരു 3 മണിക്ക് മുന്നേ കുട്ടികളെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ആന വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ആന പകലും ഒക്കെ വീട്ടിലെ കുറച്ച് മുകളിൽ നിൽക്കണമെന്നൊക്കെയാണ്. ഇത്തിരി മഴയും ഉണ്ടായിരുന്നു. അതിന്റെ പട്ടി കുറച്ചിട്ട് നോക്കിയപ്പോൾ ആന ഒന്ന് മുറ്റത്ത്, അതായത് നമ്മൾ അടുത്തായിട്ട് വന്ന് ആന നിൽപ്പുണ്ട്, ഒരു ഒറ്റേനാണ്. നമ്മൾ നേരെ ചീറിക്കൊണ്ടുവന്നു. 1500 റബ്ബറിലും കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 100-110 ഉള്ളു. ബാക്കി ഫുള്ളി ആന തള്ളിയാണ്. അതുപോലെ ഓരോരോ വീടുകളും. അല്ലാതെ നമുക്ക് അതിന് ഒരു നഷ്ടപരിഹാരമോ അതിനുള്ള വേറെ പരിഹാര മാർഗങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, നമുക്കത് കിട്ടിയിട്ടുമില്ല.
1: വിദ്യാർത്ഥിനി സേതു ലക്ഷ്മി,
8: 1-ാം ക്ലാസ് മുതൽ ഇവിടെ നിന്നാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇവിടുന്ന് മാറേണ്ടി വന്നു. പ്രശ്നം എന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ കാട്ടാന ശല്യവും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വന്നിട്ടുണ്ട്. രാത്രി സമയത്തൊക്കെ പേടിച്ച് കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. വീടിന്റെ മുമ്പേലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്.
1: ചില സ്ഥലങ്ങളിൽ അധികൃതരുടെ സംരംഭങ്ങൾ ഫലം കണ്ടിട്ടുണ്ടെങ്കിലും കേടുപാടുകൾ സംഭവിച്ച വേലികൾ ദീർഘകാലത്തേക്ക് നന്നാക്കാതെ കിടക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു.
9: രാത്രികാലങ്ങളിൽ പേപ്പാറ പോലുള്ള മുൾവനങ്ങളിലുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക്.
1: നെടുമങ്ങാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നിസ ബീഗം.
9: വന്യമൃഗശല്യം നന്നായിട്ടുണ്ട്.

0: അവിടെ ഉള്ള കായ്കനികളും എല്ലാം ചക്കയും മറ്റുമൊക്കെ കൃഷി ഒരുപാട് നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ പരാതി കിട്ടാറുണ്ട്. അത് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് പരാതികൾ കൈമാറുന്നുണ്ട്. പരാതി ഇതുവരെ ഒരു നടപടിയും കിട്ടിയില്ല എന്ന് പരാതിപ്പെട്ടവർ പറയുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് ഈ എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് നമ്മൾ കത്ത് കൊടുക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്.
1: വിദുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു.
2: വിദുര ഗ്രാമപഞ്ചായത്ത് പേപ്പാറ വന്യജീവി സംരക്ഷണ കേന്ദ്രവുമായി അടുത്ത് ഉള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. വന്യമൃഗങ്ങൾ ഇപ്പൊ കാട്ടിൽ നിൽക്കാതെ എല്ലാം ഇപ്പം നമ്മുടെ നാട്ടിലിറങ്ങി ആളുകളുടെ കൃഷികളെല്ലാം നശിപ്പിക്കുകയും അവർക്ക് സ്വൈര ജീവിതം കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോ കമ്മിറ്റികൾ രൂപീകരിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മൾ ആനക്കിടങ്ങൾ എടുക്കുന്നതിനും നമ്മുടെ സ്കൂളുകളുടെ ചുറ്റുവട്ടത്ത് ആനക്കിടങ്ങ് നിർമ്മിച്ചുകൊണ്ട് അവിടെ മതിലുകൾ കെട്ടി സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ വർഷം അതിൽ ഇവിടെ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് കിട്ടും തോറും അത് ആനകൾ വന്ന് നശിപ്പിച്ച് പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പല ഉന്നതികളിലും ഇത്തരത്തിലുള്ള നമ്മൾ ആനക്കിടങ്ങൾ എടുക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ ബിബിജി റാംജി പദ്ധതിയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള പ്രോജക്ടുകൾ ഞങ്ങൾ ഇപ്പൊ അയച്ചിട്ടുണ്ട്.
1: വിള കന്നുകാലി സ്വത്ത് നാശങ്ങൾക്ക് സർക്കാർ പദ്ധതികൾ നഷ്ടപരിഹാരം നൽകുന്നുണ്ടെങ്കിലും ദുരിതബാധിത കുടുംബങ്ങൾക്ക് അത് ലഭിക്കുന്നതിൽ കാലതാമസം വരുന്നതായി പരാതിയുണ്ട്. ലളിതമായ നടപടിക്രമങ്ങളിലൂടെ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ നഷ്ടപരിഹാര സംവിധാനം കൊണ്ടേ പൊതുജന വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും ദുർബല വിഭാഗങ്ങൾക്കിടയിലെ നീരസം കുറയ്ക്കാനും കഴിഞ്ഞേക്കൂ.
3: നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴി അവർക്ക് ഫെൻസിംഗ് ചെയ്യുന്നതിന് ഉള്ള ആനുകൂല്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തിരുന്നു.
1: വിദുര കൃഷി ഓഫീസർ ദിവ്യ.
3: അതുപോലെ തന്നെ ഈ വർഷം വിദുര ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ സോളാർ ഫെൻസിംഗ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വന്യജീവി സംഘർഷമായി വിള നഷ്ടം വരുന്ന കർഷകർക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ എയിംസ് പോർട്ടൽ വഴി അവർക്ക് അതിനെ നാശനഷ്ടത്തിന് വേണ്ടി അപേക്ഷിക്കാം. അതിനാദ്യം അവർ കൃഷിഭവനിൽ അറിയിക്കണം. അത് കഴിഞ്ഞ് ജനസേവന കേന്ദ്രം വഴി അവർക്ക് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് ഫീൽഡ് പരിശോധന നടത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് അപേക്ഷ സ്വീകരിച്ച് നമ്മൾ അതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. കർഷകർക്ക് കിട്ടാനുള്ള കോമ്പൻസേഷൻ സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ലഭിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ RKVY പദ്ധതി മുഖാന്തരം നമുക്ക് 2.5 കോടി രൂപ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൺവെർജ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. 2.5 കോടി രൂപ പെരിങ്ങമല പഞ്ചായത്തും വിദുര പഞ്ചായത്തും 2 പഞ്ചായത്തുകളിൽ ചെയ്യാനായിട്ടാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്.
1: ജനങ്ങൾക്കും വന്യജീവികൾക്കും ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതല്ല, മറിച്ച് ഇരുവർക്കും അന്തസ്സോടെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് കേരളത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി. വനങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കാതെ വനങ്ങൾ സംരക്ഷിക്കുന്നത് പ്രായോഗികമോ നീതിയുക്തമോ ആവില്ല.
4: ഇപ്പോഴത്തെ ഒരു സ്ഥിതി, ഈ ഫെൻസിംഗ് നിർമ്മിച്ചാലും ആന അതിനെ മരം പുഴുത് ആ ഫെൻസിംഗിൽ അടിച്ച് തകർത്തതിന് ശേഷം ഇപ്പുറത്തോട്ട് ഇറങ്ങുന്ന സ്ഥിതിഗതികളുണ്ട്.
1: അരുവിക്കര MLA ജി സ്റ്റീഫൻ.
4: കുഴിക്കുന്ന ട്രഞ്ച് കുറച്ചു കാലമാകുമ്പോഴേ ഈ മഴ കാലം വരുമ്പോഴും വനത്തിനകത്തുനിന്ന് വലിയ അളവിലുള്ള വെള്ളം വന്ന് ഇത് ഇടിഞ്ഞ് ട്രഞ്ച് കുറെ നികരുന്ന ഘട്ടത്തിൽ ആന അവിടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. കാട്ടുപോത്ത് പുലി വനത്തിനകത്ത് നിന്ന് നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങുന്ന സംഭവങ്ങളുണ്ട്. കരടി നാട്ടിലേക്ക് ഇറങ്ങുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ കുരങ്ങിന്റെ ശല്യം. അപ്പൊ ഇതിനെ ഘട്ടംഘട്ടമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പലപ്പോഴും ഫലപ്രദമായി നമുക്ക് കഴിയുന്നില്ല. അതിനുവേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം ഞങ്ങൾ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിനാശം ഉണ്ടായാൽ അവർക്ക് കൊടുക്കുന്ന ഓരോ ഐറ്റം കൃഷിയുടെയും പണം അതിന്റെ അളവ് കുറവാണ്. 2, അലോട്ട്മെന്റ് സമയത്തിന് കിട്ടാത്തതിന്റെ ഭാഗമായി ഇവർക്കത് സമയത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനവും. നിർബന്ധമായും ഞങ്ങൾ എല്ലാ മീറ്റിംഗുകളിലും നിയമസഭയിൽ തന്നെയും ഇതിന്റെ അലോട്ട്മെന്റ് പൂർത്തിയാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടാറുണ്ട്.
1: റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ്, സോളാർ വേലി, ആന പ്രതിരോധ കിടങ്ങുകൾ, ക്യാമറ ട്രാപ്പുകൾ, പൊതു അവബോധ ക്യാമ്പയിനുകൾ തുടങ്ങിയ നടപടികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിപിൻ ചന്ദ്രൻ.
5: ഇപ്പം സർക്കാർ ഒരു 100 ദിന കർമ്മ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ അതിൽ മനുഷ്യ വന്യജീവി സംഘർഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രദേശത്ത് വിസ്ത ക്ലിയറൻസ് വഴിവക്കലുള്ള അടിക്കാടുകൾ വെട്ടുന്ന ഒരു പരിപാടിയാണ്. അത് 11 സ്ഥലങ്ങളിലായിട്ട് ഏതാണ്ട് 25 കിലോമീറ്റർ ഈ പ്രദേശത്ത് നമ്മൾ വിസ്ത ക്ലിയറൻസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ 7 കിലോമീറ്റർ പ്രദേശത്ത് സോളാർ ഫെൻസ് അതിന്റെ മെയിന്റനൻസ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4.5 കിലോമീറ്റർ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ 8.6 കിലോമീറ്റർ ഫെൻസിംഗ് ഏതാണ്ട് 1 മാസത്തിനകം കൊണ്ടുവരുന്നുണ്ട്. 2 കിലോമീറ്റർ ട്രഞ്ച് ഉന്നതികൾക്ക് ചുറ്റും എടുത്തിട്ടുണ്ട്. AI ഡിവൈസ് ആയിട്ടുള്ള ഫാം ഗാർഡ് എന്ന് പറയുന്നത്, അതായത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ്. ഇതിന്റെ 100 മീറ്റർ പരിധിയിൽ ആനയോ കാട്ടുപോത്തോ പോലുള്ള വന്യമൃഗങ്ങൾ വന്നാൽ അലാം പുറപ്പെടുകയും മൃഗങ്ങൾ ഇത് കേട്ട് ഓടിപ്പോവുകയും ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫാം ഗാർഡ്. ഇത് നമ്മൾ മാങ്കാല എന്ന് പറയുന്ന സെറ്റിൽമെന്റിന് സമീപം സ്ഥാപിച്ചിട്ടുണ്ട്. 24x7 സമയം പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം പരുത്തിപ്പള്ളി റേഞ്ചിനുണ്ട്. അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൈമറി റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ പ്രശ്നമുള്ള മേഖലകളിലെ സ്പെഷ്യൽ വാച്ചർമാരെ നമ്മൾ പോസ്റ്റ് ചെയ്തു. കൂടാതെ അക്കേഷ്യ മാഞ്ചിയം പോലുള്ള കാടുകളൊക്കെ അത് ഫെല്ല് ചെയ്ത് അവിടെ 200 ഹെക്ടർ പ്രദേശത്ത് സ്വാഭാവിക വനവൽക്കരണം എക്കോ റെസ്ട്രേഷൻ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് KFTC ഏതാണ്ട് 415 ഹെക്ടർ തോട്ടം അവരുടെ കൈവശമാണ്. ഈ തോട്ടങ്ങൾ അതിന്റെ അടിക്കാടുകൾ വെട്ടുകയൊന്നും ചെയ്യുന്നില്ല. അതുപോലെ ചില പ്രൈവറ്റ് റബ്ബർ തോട്ടങ്ങളുണ്ട്, ഇവിടെയൊക്കെ കാട് വളർന്നു കിടക്കുകയാണ്. ഈ പ്രദേശങ്ങളൊക്കെ കാട്ടുപോത്തിന്റെയും ആനയുടെയൊക്കെ വിഹാര കേന്ദ്രങ്ങളായി മാറുകയാണ്. അപ്പൊ പകൽ സമയത്ത് ഇവയൊക്കെ ഈ പ്രദേശത്ത് ഇരിക്കുകയും രാത്രി ആകുമ്പോഴത്തേക്കും മനുഷ്യവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്നു. അപ്പൊ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ TCF തലത്തിൽ പറഞ്ഞിട്ടുണ്ട്.
1: പേപ്പാറയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശമാണ് ആവശ്യപ്പെടുന്നത്. തടയാവുന്ന ഓരോ മരണവും നശിപ്പിക്കപ്പെടുന്ന ഓരോ വിളയും ഉറക്കമില്ലാത്ത രാപകലുകളും വനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യത അവയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് മാത്രമല്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അവരും പൗരരാണല്ലോ.

0: പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ 6:30.
1: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജിഒ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: മ്യൂസിക്കിനോട് 100% നീതി പുലർത്താൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്.
1: തേരിഞ്ഞും മറിഞ്ഞും തൻ താമരമേത്തയിലൂ

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണക്കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് അട്ടിമറി ജയം. വാർത്തകൾ വിശദമായി. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു. പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിനപ്പുറം ഭൂമി അനുവദിക്കൽ, നിക്ഷേപം ആകർഷിക്കൽ, സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കി ഉൽപ്പാദനം ആരംഭിക്കൽ എന്നിവയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റിന്റെ അപെക്സ് മോണിറ്ററിംഗ് അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മല സീതാരാമൻ. ഭൂമി ലഭ്യത, കണക്ടിവിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ, നിയമപരമായ അനുമതികൾ, പ്രത്യേക ഉദ്ദേശ വാഹനങ്ങളുടെ അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ സംസ്ഥാനങ്ങൾ പരിഹരിക്കണമെന്നും നിർമ്മല സീതാരാമൻ നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും കുറ്റമറ്റതും ശക്തവും പ്രതികരണശേഷിയിൽ അധിഷ്ഠിതവുമായ ഭാവിക്കുതകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പാക്കാനും വിഷയങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. പരിവർത്തനാത്മക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് ചർച്ച ഊന്നൽ നൽകിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്രഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം സുവർണാക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഡെസ്ക് വോയിസ്.
2: യൂറോപ്പ് ഉൾപ്പെടെ വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന ഗവൺമെന്റിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടത്തും. വിഴിഞ്ഞം തുറമുഖം നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ തീരദേശ തുറമുഖാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയെ അടിമുടി മാറ്റിമറിക്കാനും സമഗ്ര വികസന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു.
1: സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജന അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാരുടെ പേരും ഒ പി ദിവസവും കൃത്യമായി പ്രദർശിപ്പിക്കണം. സംസ്ഥാനത്തെ താഴെത്തട്ടിലെ പല ആശുപത്രികളിലും ഒ പി സമയത്ത് ഡോക്ടർമാരില്ലെന്നും രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ വരെ ഇത് അടിയന്തരമായി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ തസ്തികകളുടെ എണ്ണം, നിലവിലെ ഒഴിവുകൾ, ഓരോ ഡോക്ടറുടെയും ഒ പി സമയം തുടങ്ങിയ വിവരങ്ങൾ രോഗികൾക്കും പൊതുജനങ്ങൾക്കും കാണാവുന്ന രീതിയിലായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്നും ഇവയിൽ വ്യത്യാസം വരുന്ന മുറയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ പുതുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. യു എസുമായി നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ നിർണായക എണ്ണഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണതോതിൽ ആക്രമണാത്മക സൈനിക നിലപാട് സ്വീകരിക്കണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇടക്കാല കരാർ ഉടൻ നടപ്പിലാക്കാൻ യു എസ് തയ്യാറായില്ലെങ്കിൽ യു എസ് നാവിക ഉപരോധം മറികടക്കാൻ സൈനിക നടപടി സ്വീകരിക്കേണ്ടിവരുമെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനുമായി ഒരു കരാറിലും ഏർപ്പെടരുതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ നിലപാടുകൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ഒമാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം കണ്ടെത്തിയതായി സംശയിക്കപ്പെടുന്ന ക്രിമിനൽ കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കാൻ അധികൃതരോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ കള്ളപ്പണം ജനാധിപത്യത്തെയും നിയമവാഴ്ചയെയും തെരഞ്ഞെടുപ്പിനെ തന്നെയും അപകടത്തിലാക്കുമെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കർണാടക ഗവൺമെന്റ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണമോ സ്വത്തുക്കളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ കോടതിയെയോ അറിയിക്കണമെന്ന് ജസ്റ്റിസുമാർ ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന കാരണങ്ങൾ സഹിതമായിരിക്കണം പിടിച്ചെടുത്ത പണത്തെക്കുറിച്ച് കോടതിയെ അറിയിക്കേണ്ടതെന്നും ജസ്റ്റിസുമാർ പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ എല്ലാ ശ്രമങ്ങളും നടത്തണം. ഇക്കാര്യത്തിൽ കാലതാമസമുണ്ടായാൽ അത് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോളും എൻ കെ സിംഗും പറഞ്ഞു. 3 മാസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ 10 ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്താൽ വിവരം ആദായ നികുതി അധികൃതരെ അറിയിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു.
1: തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നിർദ്ദേശിച്ചു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഓണവിപണിയിലെ കൃത്രിമ വിലക്കയറ്റം പിടിച്ചു നിർത്താനും അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനും സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ 15 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ ആഗസ്റ്റ് 25 വരെ ചന്തകൾ പ്രവർത്തിക്കും. 13 നിത്യോപയോഗ സാധനങ്ങൾ ഗവൺമെന്റ് സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ ഓണച്ചന്തകളിൽ ലഭിക്കും. റേഷൻ കാർഡ് മുഖേനയാണ് സാധനങ്ങളുടെ വിതരണം. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന് അഡ്വാൻസ് ബോണസായി 29.95% തുക നൽകാൻ ധാരണയായി. 2026 ജനുവരി മുതൽ മെയ് 31 വരെ ആകെ വരുമാനത്തിന്റെ 20% ബോണസും 9.95% ഇൻസെന്റീവും ഉൾപ്പെടുന്നതാണ് തുക. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം റീജിയണൽ ലേബർ ഓഫീസർ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. LPG സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസിലും ധാരണയായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസ് ലഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലംനിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടത്തും. രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലംനിറ ചടങ്ങുകൾ. കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും കണ്ണൂർ ആസ്ഥാനമായ ബയോ മൌണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡും നൂതന സാങ്കേതികവിദ്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പുവെച്ചു. IASR ഡയറക്ടർ ഡോക്ടർ ആർ ദിനേശും കമ്പനി ചെയർമാൻ റവറന്റ് CB പാലക്കുഴിയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. 11th ഗവേഷണ ഉപദേശക സമിതി യോഗത്തോടനുബന്ധിച്ച് വിവിധ സാങ്കേതികവിദ്യ കൈമാറ്റങ്ങളും പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
4: കർഷകർക്കിടയിൽ സുഗന്ധവിജ്ഞാന കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും പ്രചാരണവും ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ ലക്ഷ്യം. യോഗത്തിൽ ഗവേഷണ സ്ഥാപനത്തിലെ ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ജിനോമിക്സ് ഫെസിലിറ്റി വികസിപ്പിച്ച നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ടൂൾ കിറ്റും ഡാറ്റ വിശകലനത്തിനായുള്ള നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വെബ് ആപ്ലിക്കേഷനുകളും പുറത്തിറക്കി. ഇതോടൊപ്പം ഏലപ്പെ നിയന്ത്രിക്കുന്നുള്ള ഗ്രാനുലർ സാങ്കേതിക വിദ്യയുടെ വാണിജ്യ ഉൽപ്പാദനത്തിനും വിപണനത്തിനുമുള്ള ലൈസൻസും IASR ചന്ദ്ര കുരുമുളക് ഇനത്തിന്റെ 2 പുതിയ ലൈസൻസുകളും കൈമാറി.
1: ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ഷി യു ക്യുയെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ പരാജയപ്പെടുത്തി 2-ാം റൌണ്ടിലേക്ക് മുന്നേറി. വനിതാ ഡബിൾസ് ജോഡികളായ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും 2-ാം റൌണ്ടിൽ പ്രവേശിച്ചു. സ്പെയിൻ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ഏകദിന മാധ്യമശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ രാവിലെ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനാകും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ മാധ്യമശില്പശാല നാളെ എറണാകുളം മരടിൽ സംഘടിപ്പിക്കും. ജില്ലാ കലക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണ കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ആദ്യ റൗണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് അട്ടിമറി ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. ആനന്ദപുരി തുടരുന്നു. എന്നും എപ്പോഴും എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഗാനത്തിലേക്ക് റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യം നോക്കാം. 2026 ജൂലൈ 15 അന്തരിച്ച പത്മശ്രീ മൂഴിക്കൽ പങ്കജാക്ഷിയുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. 2026 ജൂലൈ 15 അന്തരിച്ച പത്മശ്രീ മൂഴിക്കൽ പങ്കജാക്ഷിയുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽ ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിതരണ യൂണിറ്റുകൾ നടപ്പാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി. ക്ഷീരവികസന വകുപ്പിന്റെ www.kshree.kerala.gov.in എന്ന വെബ് പോർട്ടൽ മുഖേന ഈ മാസം 20 വരെ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന യൂണിറ്റുമായി 0486-22-2099 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്നീ 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നയപരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-237-868. 1-ാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഇന്നു മുതൽ സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ നാളെ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9400-483-754. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 20-21 തീയതികളിൽ രാവിലെ 10 മണി മുതൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-29-62-296 എന്ന നമ്പറിൽ വിളിക്കുക. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെയെങ്കിലും കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 31 വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477-22-51-103. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ട് താഴത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ വിവിധയിനം ഫലവൃക്ഷ തൈകൾ, മറ്റ് അനുബന്ധ സാധനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9188-223-584. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ബിച്ചു തിരുമല വരികളെഴുതി ഇളയരാജ സംഗീതം നൽകി ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനവിതാ.

0: ഇരുപത്തിനാലായിരത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
2: ചരിത്രത്തിൽ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ മുഖങ്ങളിൽ ഒരാളായ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്തരിച്ചതായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 1945 ഓഗസ്റ്റ് 18 തായ്പേയിലുണ്ടായ വിവാദമായ വിമാനാപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. 1868 ഓഗസ്റ്റ് 18 ഫ്രഞ്ച് വാനനിരീക്ഷകനായ പിയറി ജാൻസൺ സൂര്യപ്രകാശത്തിന്റെ സ്പെക്ട്രം പരിശോധിക്കുന്നതിലൂടെയാണ് ഭൂമിക്ക് പുറത്ത് ആദ്യമായി ഹീലിയം എന്ന മൂലകം കണ്ടെത്തുന്നത്. ഒരു പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ച് സൌരജ്വാലകളെ നിരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകാശ സ്പെക്ട്രത്തിൽ അതുവരെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു ഇളം മഞ്ഞരേഖ ജാൻസൺ ശ്രദ്ധിച്ചു. ഇതാണ് പിന്നീട് ഹീലിയം എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. സൂര്യന്റെ ഗ്രീക്ക് ദൈവമായ ഹീലിയോസ് എന്ന വാക്കിൽ നിന്നാണ് ഹീലിയം

0: എന്ന പേര് ഈ മൂലകത്തിന് ലഭിച്ചത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ നോർമൻ ലോക്കിയറും ഇതേ കാലയളവിൽ ഈ കണ്ടെത്തൽ സ്വതന്ത്രമായി നടത്തിയിരുന്നു. 1877 August 18 അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ അസാഫ് ഹാൾ ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഫോബോസ് കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. വാഷിംഗ്ടൺ DC US നേവൽ ഒബ്സർവേറ്ററിയിൽ വെച്ചായിരുന്നു ഈ ചരിത്ര പ്രധാനമായ കണ്ടെത്തൽ. ഫോബോസ് കണ്ടെത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ രണ്ടാമത്തെ ഉപഗ്രഹമായ ഡീമോസും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പായിരുന്ന 26-ഇഞ്ച് ഗ്രേറ്റ് ഇക്വറ്റോറിയൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ രണ്ട് ഉപഗ്രഹങ്ങളും ദർശിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായ വിജയലക്ഷ്മി പണ്ഡിറ്റ് ജനിച്ചത് 1900 August 18 മോത്തിലാൽ നെഹ്റുവിന്റെ മകളും ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയുമായിരുന്ന അവർ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്നു. 1900 August 18 അലഹബാദിൽ ജനിച്ച അവർ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ സ്വരം ഉറക്കെ കേൾപ്പിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉദ്ഘാടനം ചെയ്തത് 1951 August 18 അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൌലാന അബ്ദുൽ കലാം ആസാദാണ് സ്ഥാപനം രാജ്യത്തിന് സമർപ്പിച്ചത്. പശ്ചിമബംഗാളിലെ ഖരഗ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. ഉന്നത നിലവാരമുള്ള എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുന്ന ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കപ്പെട്ടത് 1920 August 18 പതിറ്റാണ്ടുകൾ നീണ്ട സ്ത്രീ സമത്വ പ്രക്ഷോഭങ്ങളുടെയും അവകാശ പോരാട്ടങ്ങളുടെയും വിജയമായിരുന്നു ഇത്.
1: ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലും സുജാതയും സംഘവും പാടിയത് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
1: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായി

0: ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തലം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണശീലവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: കേരളം ഇന്ന് ആരോഗ്യ സൂചികകളിൽ മാത്രമല്ല ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ, പലതരം ക്യാൻസറുകൾ എന്നിവ ആശങ്കാജനകമായി വർദ്ധിച്ചു വരികയാണ്. ലഭ്യമായ പൊതുജനാരോഗ്യ കണക്കുകൾ പ്രകാരം കേരളത്തിലെ മുതിർന്നവരിൽ ഏകദേശം 3-ൽ 1 ഉയർന്ന രക്തസമ്മർദ്ദവും 5-ൽ 1 പ്രമേഹവും ഉള്ളതായി വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. യുവാക്കളിൽ പോലും ഹൃദയാഘാതം വർദ്ധിക്കുന്നതും ഗൗരവകരമായ മുന്നറിയിപ്പാണ്. ഈ രോഗങ്ങൾക്ക് പാരമ്പര്യം മാത്രമല്ല, ഭക്ഷണശീലങ്ങളും വ്യായാമക്കുറവും അമിത മാനസിക സമ്മർദ്ദവും പ്രധാന കാരണങ്ങളാണ്. സന്തോഷകരമായ കാര്യം, ശരിയായ ജീവിതശൈലിയിലൂടെ ഇവയിൽ പലതും തടയാനോ നിയന്ത്രിക്കാനോ കഴിയും എന്നതാണ്. ഭക്ഷണം തന്നെയാണ് ആദ്യത്തെ ചികിത്സ. ആയുർവേദം പറയുന്നു, ഹിതാഹാരം ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. ആധുനിക വൈദ്യശാസ്ത്രവും ഇതേ സന്ദേശമാണ് നൽകുന്നത്. ഫുഡ് ഇസ് മെഡിസിൻ. നല്ല ഭക്ഷണശീലങ്ങൾ. ഒരു സമയം വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം മിതമായ അളവിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ദിവസവും കുറഞ്ഞത് 400 ഗ്രാം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഹൃദയത്തെയും കുടലിനെയും സംരക്ഷിക്കുന്നു. തവിട് കളഞ്ഞ വെളുത്ത അരി മാത്രം ആശ്രയിക്കാതെ തവിട് നീക്കാത്ത മുഴുധാന്യങ്ങൾ, ബ്രൌൺ റൈസ്, കുത്തരി, ഗോതമ്പ്, റാഗി, ചോളം, തിന, കമ്പ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പയർവർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, രാജ്മ തുടങ്ങിയവ പ്രോട്ടീനുകളുടെ മികച്ച ഉറവിടങ്ങളാണ്. പാലുൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല. എന്നാൽ കൊഴുപ്പ് കുറഞ്ഞ പാൽ, മോര്, സംഭാരം, തൈര് എന്നിവ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ആരോഗ്യകരമാണ്. എണ്ണ, നെയ്യ്, വനസ്പതി, ഡാൽഡ എന്നിവയുടെ അമിത ഉപയോഗം ഒഴിവാക്കുക. ദിവസേന ആവശ്യമായ അളവിൽ മാത്രം ആരോഗ്യകരമായ എണ്ണകൾ ഉപയോഗിക്കുക. മധുരപാനീയങ്ങൾക്ക് പകരം വെള്ളം. ശീതളപാനീയങ്ങൾ, എനർജി ഡ്രിങ്കുകൾ, പാക്കറ്റ് ജ്യൂസുകൾ എന്നിവയിൽ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. ഇവ പ്രമേഹത്തിനും അമിതവണ്ണത്തിനും കാരണമാകാം. ദിവസവും ഏകദേശം 2 മുതൽ 2.5 ലിറ്റർ, ഏകദേശം 8 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. നാരങ്ങാ വെള്ളം, മോര്, കരിക്കിൻ വെള്ളം എന്നിവയും ഉൾപ്പെടുത്താവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണ രീതികളിൽ ഒന്നായി മെഡിറ്ററേനിയൻ ഡയറ്റ് അറിയപ്പെടുന്നു. ഇതിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും, മുഴുധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മത്സ്യം, ഒലിവ് ഓയിൽ, വളരെ കുറഞ്ഞ അളവിൽ ചുവന്ന മാംസം എന്നിവ ഉൾപ്പെടുന്നു. നമ്മുടെ പരമ്പരാഗത കേരള ഭക്ഷണവും ഇതിന് വളരെ അടുത്തതാണ്. സാമ്പാർ, അവിയൽ, ഓലൻ, തോരൻ, ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, മീൻ, പുട്ട്, ഇഡ്ഡലി തുടങ്ങിയവ ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഡാഷ് ഭക്ഷണ രീതി ലോകമെമ്പാടും ശുപാർശ ചെയ്യപ്പെടുന്ന ഭക്ഷണ രീതിയാണ്. ഇതിൽ പ്രാധാന്യം നൽകുന്നത് ഉപ്പ് കുറയ്ക്കുക, ദിവസം 5 ഗ്രാമിൽ താഴെ മാത്രം. പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, കാൽഷ്യം, മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം, ധാരാളം പഴങ്ങളും പച്ചക്കറികളും, മുഴുധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മത്സ്യം, കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ എന്നിവയാണ്. വാഴപ്പഴം, ഓറഞ്ച്, തക്കാളി, ബീട്രൂട്ട്, ചീര, മുരിങ്ങയില തുടങ്ങിയവ ഈ ഭക്ഷണ രീതിയുടെ പ്രധാന ഭാഗങ്ങളാണ്. റെഡ് മീറ്റ് എത്രമാത്രം. ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ കഴിക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിലും റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൺ, പോർക്ക് പതിവായി അല്ലെങ്കിൽ അമിതമായി കഴിക്കുന്നതും പ്രോസസ്ഡ് മീറ്റുകളായ സോസേജ്, സലാമി, ബേക്കൺ തുടങ്ങിയവ കൂടുതലായി ഉപയോഗിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ്. മരുന്ന് കഴിച്ച് രോഗം നിയന്ത്രിക്കുന്നതിനേക്കാൾ ശരിയായ ഭക്ഷണത്തിലൂടെ രോഗം വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണശീലവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
4: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്.

0: സമ്മാനമായി BMW കാർ.
1: അങ്ങനെ 30 കോടി രൂപയുടെ
0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഇന്ന് സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ ചരമവാർഷിക ദിനമാണ്. നമസ്തേ അനന്തപുരിയിൽ നമുക്കിനി അദ്ദേഹം സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. വരികൾ എഴുതിയത് ONV കുറുപ്പ്.

0: ബ്രൈഡല് ഓടെ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
4: തൊഴിൽ ദർശനം.
5: കേരള പ്ലാനിംഗ് ബോർഡിൽ ഇന്റേൺഷിപ്പിന് അവസരം. ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവർക്കും PhD ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. 2 മാസമാണ് കാലാവധി. യോഗ്യത: എക്കണോമിക്സ്, സോഷ്യോളജി, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അഗ്രികൾച്ചർ, അഗ്രോണമി, എൻവയോൺമെന്റൽ സയൻസ്, സോഷ്യൽ വർക്ക്, ഫിഷറീസ്, എഡ്യൂക്കേഷൻ, ലോ, പബ്ലിക് പോളിസി, കമ്മ്യൂണിറ്റി മെഡിസിൻ ലോ അല്ലെങ്കിൽ അനുബന്ധ വിഷയത്തിലോ പഠിക്കുന്നവരും PhD ചെയ്യുന്നവരും ആയിരിക്കണം. അപേക്ഷയോടൊപ്പം 1500 വാക്കിന്റെ റിസർച്ച് പ്രപ്പോസലും സമർപ്പിക്കണം. വെബ്സൈറ്റിലുള്ള അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വകുപ്പ് മേധാവിയുടെ ശുപാർശ കത്തും റിസർച്ച് പ്രപ്പോസലും യോഗ്യത തെളിയിക്കുന്ന രേഖകളും സഹിതം സ്കാൻ ചെയ്ത് ഇന്റേൺഷിപ്പ് SPB2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: ഇന്റേൺഷിപ്പ് SPB2026@gmail.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 20. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.spb.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.spb.kerala.gov.in. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 15 ഒഴിവും ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 8 ഒഴിവും ലെവൽ 5 അല്ലെങ്കിൽ 4 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 2 ഒഴിവുമുണ്ട്. വിവിധ കായിക ഇനങ്ങളിലായാണ് ഒഴിവുകൾ. കായിക ഇനങ്ങൾ: ആർച്ചറി, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ഗോൾഫ്, ഫുട്ബോൾ, ജിംനാസ്റ്റിക്, സ്വിമ്മിംഗ്, ഷൂട്ടിംഗ്. യോഗ്യത: 10ാം ക്ലാസ് ITI, 12ാം ക്ലാസ് ബിരുദം. തപാൽ മുഖേന അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് ഉണ്ട്. വിശദമായ വിവരങ്ങളും അപേക്ഷാ ഫോമും https://clw.indianrailways.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://clw.indianrailways.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 20. അപേക്ഷ സമർപ്പിക്കേണ്ട തപാൽ വിലാസം: ചീഫ് പേഴ്സണൽ ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് PO, ചിത്തരഞ്ജൻ, ജില്ല പശ്ചിം ബർദമാൻ, വെസ്റ്റ് ബംഗാൾ, പിൻകോഡ് 7133333. വിലാസം ഒരിക്കൽ കൂടി: ചീഫ് പേഴ്സണൽ ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് PO, ചിത്തരഞ്ജൻ, ജില്ല പശ്ചിം ബർദമാൻ, വെസ്റ്റ് ബംഗാൾ, പിൻകോഡ് 7133333. ഇന്ദിരാഗാന്ധി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഫോർ വിമനിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ 12, അസോസിയേറ്റ് പ്രൊഫസർ 14, പ്രൊഫസർ 10 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. വിവിധ വകുപ്പുകളിലായാണ് ഒഴിവുകൾ. ഒഴിവുള്ള വകുപ്പുകൾ: ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ്, അപ്ലൈഡ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോൺ. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 21. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി August 28. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.igdtu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.igdtu.ac.in.
4: തൊഴിൽ ദർശനം.
6: വീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
7: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
6: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
7: 1000, 1500, 2000 രൂപയുടെ ഓണക്കിറ്റുകൾ.

0: ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500-1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
1: ഞാനും ഷോപ്പ് ചെയ്യാൻ
2: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
0: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: ഫോൺ ഞാൻ പറയാം,
3: എന്നാ പറയാം.
5: 90-72-503-503.

0: ഓണത്തിനും വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോണം.
1: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
2: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
1: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
3: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഗോപി സുന്ദർ ഈണമിട്ട് അമീന സലാമിനൊപ്പം പാടിയ ഗാനം ചിത്രം.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ബേബി ടീച്ചറേ, നമ്മുടെ മനോഹരൻ സാറിന്റെ ഗ്രാമസേവാ ട്രസ്റ്റിന്റെ മീറ്റിംഗിന്റെ വിശേഷങ്ങൾ അറിഞ്ഞോ?
1: എന്താ ഗംഗരട്ട, ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ലേ അത്? പണിക്കർ സാറിന്റെ ഇവിടെയുള്ള സംരംഭം കണ്ടു തുടങ്ങിയതാണെന്ന് കുട്ടപ്പായി പറഞ്ഞു കേട്ടിട്ടുണ്ട്.
0: അതേന്നേ, പക്ഷെ പണിക്കർ സാർ കെട്ടിപ്പടുത്തതുപോലെ കെട്ടിപ്പടുക്കാൻ ഇത്തിരി പാടാണെന്നേ. ജനാധിപത്യം എന്താണെന്ന് അദ്ദേഹത്തെ കണ്ടുപഠിക്കണം. ഇവരൊക്കെ എല്ലാവരെയും ഒപ്പം കൂട്ടി പണ്ഡിതനെന്നോ പാമരനെന്നോ നോക്കാതെ അദ്ദേഹം മാതൃക കാട്ടുകയല്ലേ ചെയ്തത്? അതുകൊണ്ട് അസൂയമുത്ത് തുടങ്ങിയതാ മനോഹരനും സംഘവും അവിടെ ഈ ഗ്രാമസേവാ ട്രസ്റ്റ്.
2: എന്താണ് അയൽക്കാരെ പറ്റി ഇവിടെ ഒരു ചർച്ച?
1: ചർച്ച ചെയ്യാൻ ഗംഗാരേട്ടൻ കാര്യം പറഞ്ഞു തീർന്നില്ല കുട്ടപ്പായി.
0: അല്ല, ഒന്നുമില്ല. ഇന്നലെ അവരുടെ മീറ്റിംഗിൽ ഓണപ്പരിപാടികളെക്കുറിച്ചും പിന്നെ നടപ്പിലാക്കേണ്ട സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ചും ചർച്ച ഉണ്ടായെന്ന്. ഒരു കമ്മിറ്റി അതിനായി രൂപീകരിക്കണമെന്ന് തീരുമാനവും ഉണ്ടായി.
1: അതിനെന്താ, അത് നല്ല കാര്യമല്ലേ? അതിനാണോ നിങ്ങൾ ഈ വിഷമിക്കുന്നത്?
0: ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ എന്റെ ബേബി. കമ്മിറ്റി രൂപീകരണത്തിൽ സ്ത്രീകൾക്ക് വോട്ടുണ്ടാവില്ലത്ര. മാത്രമല്ല, അവരുടെ അഭിപ്രായങ്ങളും ആവശ്യമില്ലെന്ന്. വല്ല കലാപരിപാടികളും അവതരിപ്പിക്കണമെങ്കിൽ ആവാമെന്ന്. ആണുങ്ങൾ മാത്രം ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സ്ത്രീകൾ പുറകിലിരുന്ന് കേൾക്കുകയോ ചായക്കപ്പ് കഴുകുകയോ ചെയ്താൽ മതിയെന്നാണ് ഭാരവാഹികളുടെ നിലപാട്.
1: അത് കൊള്ളാലോ, ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞേ?
0: വിലാസിനി അമ്മയില്ലേ, ആ ട്രസ്റ്റിന്റെ തുടക്കം മുതൽ അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അവർ വിയർപ്പൊഴുക്കിയത് എനിക്കറിയാം.
2: വീടുകളിലും പുറത്തും പണിയെടുക്കാൻ സ്ത്രീകൾ വേണം. പക്ഷേ ഒരു കാര്യം തീരുമാനിക്കാൻ വരുമ്പോൾ അവർക്ക് വകതിരിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതേ പണ്ടേ ചിലരുടെ ജന്മ സ്വഭാവമാണ്.
1: എന്ത് കഷ്ടമാണിത്! അണയും പൈസയും കൂട്ടിപ്പെറുക്കി പാവപ്പെട്ട കർഷകരും സ്ത്രീകളും കൊടുക്കുന്ന പണം കൊണ്ടാണ് ആ ട്രസ്റ്റ് നടക്കുന്നത്. നമ്മുടേതുപോലല്ല. എന്നിട്ടും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെണ്ണുങ്ങളെ വാതിലിന് പുറത്തു നിർത്താനോ? നമുക്കിത് വെറുതെ വിട്ടുകൂടാ.
2: ചേച്ചി ഒന്നടങ്ങ്, നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്നേ.
3: ബേബി ടീച്ചർ പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട് അഭിരാമി. ഇന്നും പല ട്രസ്റ്റുകളിലും സ്ത്രീകൾ വെറും കാഴ്ചക്കാരാണ്. അവർ വീട്ടുപണിക്കും അടുക്കളയ്ക്കും മാത്രമുള്ളവരാണെന്ന ഈ പഴയ ചിന്താഗതിയാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത്.
4: അതെ ഫാദർ, നമ്മളൊക്കെ എത്രയോ കാലമായി ജോലി ചെയ്യുന്നു, എന്നിട്ട് പോലും പൊതുവേദികളിൽ സംസാരിക്കാൻ ചെന്നാൽ പെണ്ണുങ്ങൾ ഉപദേശം തരാൻ വരേണ്ട എന്ന മനോഭാവമാണ്. എല്ലാവരും അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെ വന്നതിനു ശേഷമാണ്.
3: നമ്മുടെ പണിക്കർ സാറിന്റെ ഈ ട്രസ്റ്റ് നോക്കൂ, ഈ കാലഘട്ടത്തിലും എത്ര പുരോഗമനപരം.

0: ഉചിതമായ നിലപാടാണ് അദ്ദേഹം എടുത്തത്.
1: പുരുഷന്മാർ മാത്രം സാരഥ്യം വഹിച്ചുകൊണ്ടിരുന്ന ട്രസ്റ്റുകളുടെ പരമ്പരാഗത രീതി മാറ്റാൻ അച്ഛൻ കാണിച്ച ആ ധൈര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. കഴിവാണ് പ്രധാനം, ലിംഗഭേദമല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു.
0: മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടൊരു സൗരഭ്യമെന്ന് പറയാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ. നാം മാതൃക കാട്ടിയിട്ടും ആളുകൾ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്?
2: എനിക്ക് അഭിപ്രായം പറയാമോ?
0: ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞത് എത്രയോ ശരി. എന്താണ് അനാമിക ഇത്? ഇത്രയുമായിട്ടും അനാമികയ്ക്ക് അനാമികയുടെ പ്രാധാന്യം മനസ്സിലായില്ലേ?
2: ഫാദർ ഇന്ന് മൊത്തം പഴഞ്ചൊല്ലുകളുടെ പൊരുളുമായാണല്ലോ വന്നിരിക്കുന്നത്.
0: കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കാരണവന്മാർ തന്നെ വഴികൾ കണ്ടുവച്ചിട്ടുള്ളപ്പോൾ പിന്നെ നമുക്കത് ഉപയോഗിക്കുകയല്ലേ വേണ്ടു. എന്തായാലും അനാമിക കാര്യം പറയട്ടെ.
2: നമ്മൾ ഒരു പൊതുയോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ അഭിരാമി അധ്യക്ഷയായിരുന്ന് പ്രമേയം മുന്നോട്ട് വയ്ക്കണം. അതാ ട്രസ്റ്റ് ഭാരവാഹികൾ മാത്രമല്ല, ഈ നാട് മുഴുവൻ കാണണം.
1: അനാമിക, നീ തന്നാണോ ഇത് പറയുന്നത്?
2: എന്താ അഭിരാമി, എനിക്കിത് പറഞ്ഞൂടെ? ഞാൻ അത്രയ്ക്ക് സ്വാർത്ഥയൊന്നുമല്ല കേട്ടോ, എന്നെ അങ്ങനെ മാത്രം ചിത്രീകരിക്കരുത്.
0: അനാമികയുടെ ഈ വാക്കാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെളിച്ചം. വ്യക്തിപരമായ പിടിവാശികളും ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റിവെച്ച് നാടിൻ്റെ പൊതുവായൊരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുക എന്നതാണ് വലിയ കാര്യം. അനാമികയെ ഈ വെളിച്ചത്തിലേക്ക് നയിച്ചത് അനാമികയുടെ ഉള്ളിലെ ആ നന്മ തന്നെയാണ്.
2: അപ്പോൾ നമ്മൾ അഭിരാമിയെ മുന്നിൽ നിർത്തി യോഗം സംഘടിപ്പിക്കുന്നു. ഗ്രാമഭേദമന്യെ എല്ലാവരെയും യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഗ്രാമത്തിലെ തന്നെ പെൺകുട്ടികൾ തയ്യാറാക്കിയ പല മേഖലയെ സംബന്ധിച്ച പഠന റിപ്പോർട്ടുകൾ യോഗത്തിൽ അവതരിപ്പിക്കുന്നു. പെണ്ണുങ്ങളുടെ വകതിരിവും കാര്യപ്രാപ്തിയും ആ ഭാരവാഹികൾ സ്വന്തം കണ്ണുകൊണ്ട് കാണട്ടെ അല്ലേ?
1: അതുമാത്രമല്ല, അനാമിക കൺവീനറായി ഓണാഘോഷ കമ്മിറ്റിയും രൂപീകരിക്കുന്നു.
2: ഞാനോ?
1: അതെ, നീ തന്നെ. എന്താ പറ്റില്ലേ?
2: എന്താ പറ്റാതിരിക്കാൻ?
0: ഇത് അവർക്കുള്ള മറുപടിയാണെന്ന് അവർ കരുതില്ലേ?
2: കരുതണമല്ലോ, ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതൊക്കെ കണ്ട് സ്വയം തിരുത്തു. അല്ലാത്തവരുടെ കണ്ണു തുറപ്പിക്കാൻ നമുക്കാവില്ലല്ലോ. അവർ സ്വയം വലിയവർ ചമഞ്ഞ് നടക്കട്ടേന്ന്.
1: അതെ, പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ശരിയായ വഴിയാണല്ലോ. സ്ത്രീകളുടെ സംഘാടക ശേഷിയും കഴിവുകളുമൊക്കെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഏത് പ്രമാണിക്കാ ധൈര്യം ഉണ്ടാവുന്നത്?
2: സ്ത്രീയും പുരുഷനും പരസ്പരം വിശ്വസിച്ചും ബഹുമാനിച്ചും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു നാട് വളരുകയുള്ളൂ.
0: പണിക്കർ സാറിന്റെ മാതൃക, നിങ്ങളുടെ ആത്മവിശ്വാസം, ഇവയെല്ലാം സമ്മേളിക്കുന്ന നാളത്തെ യോഗം ഈ ഗ്രാമത്തിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാകും.
3: ഞാൻ എല്ലാം കേട്ടു, എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കും. ഞാൻ ദാ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
5: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
7: ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം കഥ ഇതുവരെ. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ തന്നെ പോവാം.
3: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
9: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഇനി ബോംബെ രവിയുടെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനത്തിലേക്ക്. ചിത്രം സർഗം.

0: മ്യൂസിക്കിനോട് 100% നീതി പുലർത്താൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്.
1: താനേ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ഗാന്ധിയായിരുന്നു ചേംബർലൈനിനെ കാണാൻ പോയ നിവേദക സംഘത്തിന്റെ നേതാവ്. നേറ്റാൾ ഒരു സ്വയംഭരണമുള്ള കോളനിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് അതിന്റെ കാര്യങ്ങളിൽ വളരെ പരിമിതമായേ ഇടപെടാൻ തരമുള്ളൂ. അതുകൊണ്ട് വെള്ളക്കാരുമായി ഇണങ്ങിക്കഴിഞ്ഞ് അവരുടെ പ്രീതിയും വിശ്വാസവും നേടുവാൻ ഇന്ത്യക്കാർ ശ്രമിക്കണം എന്നായിരുന്നു മെമ്മോറാണ്ടത്തിന് ചേംബർലൈൻ നൽകിയ മറുപടി. ഈ മറുപടി നിവേദക സംഘത്തിലെ അംഗങ്ങളിലും

0: ഇന്ത്യക്കാർക്കിടയിലും വലിയ ഇച്ഛാഭംഗം ഉണ്ടാക്കി. ഏതായാലും ചേംബർലൈൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് നന്നായി എന്നവർക്ക് തോന്നി. കോളനി ഗവൺമെന്റിന്റെ നില ശരിയായി മനസ്സിലാക്കുന്നതിന് അത് അവർക്ക് സഹായമായി തീർന്നു. നേറ്റാളിൽ നിന്ന് ട്രാൻസ്വാളിലേക്കാണ് ചേംബർലൈൻ പിന്നെ പോയത്. ബൂവറി യുദ്ധത്തിന്റെ ഫലമായി ട്രാൻസ്വാളും കേപ്പ് കോളനിയും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിത്തീർന്നു. അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോയത്. ഡർബാനിൽ നിന്ന് കേപ്പ് ടൗണിലേക്ക് 1100 നാഴിക ദൂരമുണ്ട്. ഇന്ത്യക്കാർ നിവസിക്കുന്ന സ്ഥലങ്ങളിൽ ചേംബർലൈൻ എത്തുമ്പോൾ ഗാന്ധി അവിടെ ഉണ്ടായിരിക്കേണ്ടതാണെന്ന് അതാത് പ്രദേശക്കാർ ആഗ്രഹിച്ചിരുന്നു. ഡർബാനിൽ നിന്ന് ചേംബർലൈൻ ആദ്യം പോയത് ജോഹന്നസ്ബർഗിലേക്കാണ്. യുദ്ധം കഴിഞ്ഞ് അധികം കാലമാകാത്തതുകൊണ്ട് ആ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് പ്രത്യേക പാസുകൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഈ പാസുകൾ ലഭിക്കുന്നതിന് വെള്ളക്കാർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യക്കാർക്ക് പാസ് കിട്ടുക അത്ര എളുപ്പമല്ല. യുദ്ധത്തിന് മുമ്പ് ട്രാൻസ്വാൾ ഡച്ചുകാരുടെ അധീനതയിലായിരുന്നപ്പോൾ അവിടെ പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വന്നതോടുകൂടി അവിടെ പോകുന്നതിന് പാസുകൾ ആവശ്യമായി തീർന്നു. അതുകൊണ്ടാണ് ഗാന്ധിക്ക് പാസ് വേണ്ടി വന്നത്. ട്രാൻസ്വാളിൽ ബ്രിട്ടീഷ് ആധിപത്യം ആരംഭിച്ചതോടുകൂടി ഏഷ്യക്കാരെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക വകുപ്പ് ഗവൺമെന്റ് ഏർപ്പെടുത്തി. ആ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ അധികവും സിലോണിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വന്ന ബ്രിട്ടീഷുകാരായിരുന്നു. ധിക്കാരപരമായ പെരുമാറ്റത്തിൽ അവർ തെക്കേ ആഫ്രിക്കയിലെ വെള്ളക്കാരെ കടന്നു നിൽക്കും. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ജോഹന്നസ്ബർഗിൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്നത്. ഗാന്ധിയോട് ഇരിക്കുവാൻ പറയുവാനുള്ള മര്യാദ പോലും ആ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ധിക്കാരഭാവത്തിൽ ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിയോട് ചോദിച്ചു. എന്റെ നാട്ടുകാരെ സഹായിക്കാനും ഉപദേശിക്കുവാനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നായിരുന്നു ഗാന്ധിയുടെ മറുപടി. ഇവിടെ സ്ഥിരതാമസക്കാരനായ ഇന്ത്യക്കാരനല്ല നിങ്ങൾ. ചേംബർലൈനിന്റെ മുമ്പാകെ പോകുന്ന നിവേദക സംഘത്തിൽ നിങ്ങൾക്ക് ചേരാൻ തരമില്ല, പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിയെ അവിടെ നിന്നയച്ചു. അതുകൊണ്ട് ഗാന്ധി ഒട്ടും ക്ഷുഭിതനായില്ല. തന്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിവേദക സംഘത്തിന്റെ നേതാവായി നിശ്ചയിക്കുവാൻ ഗാന്ധി അവിടുത്തെ ഇന്ത്യക്കാരെ ഉപദേശിച്ചു. ജോർജ് ഗോഡ്ഫ്രെ എന്ന ഇന്ത്യക്കാരനെ അവർ നേതാവായി തെരഞ്ഞെടുത്തു. അദ്ദേഹവും ഒരു ബാരിസ്റ്ററാണ്. നിവേദക സംഘം ഇന്ത്യക്കാരുടെ മെമ്മോറാണ്ടം ചേംബർലൈനിന് സമർപ്പിക്കുകയും ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതുകൊണ്ട് ഫലമൊന്നുമുണ്ടായില്ല. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം ഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് അടുത്ത ഭാവിയിൽ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കില്ലെന്നും തന്റെ നാട്ടുകാരെ സേവിക്കുന്നതിനായി കുറേക്കാലം കൂടി തെക്കേ ആഫ്രിക്കയിൽ പാർക്കേണ്ടി വരുമെന്നും. അതുകൊണ്ട് ഗാന്ധി ജോഹന്നസ്ബർഗിൽ സ്ഥിരമായി താമസിക്കുവാൻ തീർച്ചപ്പെടുത്തി. ഒട്ടും വൈകാതെ ട്രാൻസ്വാൾ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റായി ചേരുകയും ചെയ്തു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും. പ്രധാന വാർത്തകൾക്ക് ശേഷം ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 മണി.
4: നമസ്കാരം. പ്രധാന വാർത്തകൾ.
3: ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനുമായി ഒരു കരാറിലും ഏർപ്പെടരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ നിലപാടുകൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ഒമാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെക്ക് പോയിന്റ് സോഫ്റ്റ്വെയർ CEO നദാബ് സഫ്രറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് AI അധിഷ്ഠിത സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കഴിഞ്ഞ വർഷത്തെ പുലിക്കളിയിൽ പങ്കെടുത്ത സംഘങ്ങൾക്ക് അനുവദിച്ച 24 ലക്ഷം രൂപയുടെ കേന്ദ്ര ധനസഹായം സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തൃശൂരിൽ വിതരണം ചെയ്യും. സുരേഷ് ഗോപിയുടെ നിരന്തര ഇടപെടലിന്റെ ഫലമായാണ് കേന്ദ്ര സഹായം ലഭ്യമായത്. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്

അഡ്വാൻസ് ബോണസായി 29.95% തുക നൽകാൻ ധാരണയായി. എൽ പി ജി സിലിണ്ടർ ട്രക്ക് ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസ് ലഭിക്കും. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ചടങ്ങുകൾ. ഒഡീഷയിൽ നിന്ന് ട്രെയിനിൽ കൊണ്ടുവന്ന 15 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ സഹോദരങ്ങൾ കൊല്ലത്ത് പോലീസിന്റെ പിടിയിലായി. റെയിൽവേ പോലീസ്, ഡാൻസ് ഓഫ് ടീം, റെയിൽവേ ഇന്റലിജൻസ് എന്നിവർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കേരള പോലീസ് സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിന് പോലീസ് അക്കാദമി ഡോൾഫിൻ അക്വാട്ടിക് കോംപ്ലക്സിൽ തുടക്കമായി. മന്ത്രി ഒ ജെ ജനീഷ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹിയിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ 1-ാം ദിനമായ ഇന്ന് ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസ് 1-ാം റൌണ്ടിൽ ലക്ഷ്യ സെൻ ഓസ്ട്രിയൻ താരത്തെയും വനിതാ സിംഗിൾസ് 1-ാം റൌണ്ടിൽ ഉന്നതി ഹൂഡ മ്യാൻമർ താരത്തെയും നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. ആനന്ദപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: 2026 ജൂലൈ 15 അന്തരിച്ച പത്മശ്രീ മൂഴിക്കൽ പങ്കജാക്ഷിയുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം: നോക്കുവിദ്യാ പാവകളി. ശരി, ഉത്തരം ഒരിക്കൽ കൂടി: നോക്കുവിദ്യാ പാവകളി. കൈകളുടെ സഹായമില്ലാതെ മൂക്കിനും മേൽചുണ്ടിനും ഇടയിൽ ഒരു ചെറിയ വടി കുത്തിനിർത്തി അതിൽ പാവകളെ കെട്ടിത്തൂക്കി തുലാസ് പോലെ ബാലൻസ് ചെയ്താണ് ഇത് അവതരിപ്പിക്കുന്നത്. തലയുടെയും കഴുത്തിന്റെയും ചലനങ്ങളിലൂടെയാണ് പാവകളെ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അത്യധികമായ ഏകാഗ്രതയും ശാരീരിക നിയന്ത്രണവും ആവശ്യമാണ്. രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിലെ കഥകളാണ് നോക്കുവിദ്യാ പാവകളിയിലൂടെ അവതരിപ്പിക്കാറുള്ളത്. 2020 ഈ കലാകാരിയെ തേടി പത്മശ്രീ ബഹുമതി എത്തിയത്. നമസ്തേ. അനന്തപുരിയിൽ മറ്റൊരു ചോദ്യമെത്തും നാളെ രാവിലെ 7 മണിക്ക്.

0: കാർ ബുക്ക് ചെയ്താ
1: ഇല്ല ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റ് അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ശ്രീഭദ്ര ഫർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ August 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: കാലം സാക്ഷി. സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച ദേശീയ നേതാവായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. 1897 January 23 ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ച ബോസ് കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. പിന്നീട് ഇന്ത്യൻ സിവിൽ സർവീസസിനെ തയ്യാറെടുക്കാൻ ഇംഗ്ലണ്ടിൽ പോയെങ്കിലും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായി തിരിച്ചെത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. 1938 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പക്ഷേ അഹിംസാത്മക സമീപനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അദ്ദേഹം രാജിവെച്ചു. 1941 വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ വഴി ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തു. 1943 അദ്ദേഹം ജപ്പാനിലേക്ക് പോയി. അവിടെ ഇന്ത്യൻ യുദ്ധ തടവുകാരും പ്രവാസികളും ചേർന്ന് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ കമാൻഡറായി. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യൻ യുവത്വത്തെ സ്വാധീനിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1945 August 18 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ശബ്ദം.
8: This is Subhash Chandra Bose speaking to you from Tokyo. Countrymen and friends, in April last, you heard my voice over another radio in another part of the world. Now I am in Tokyo and I am accepting the hospitality of the broadcasting station here in order to speak to you again. Since I spoke to you last, no important change.

0: has taken place in the general war situation. In the Western theater, the Anglo-American forces have scored a success and the fighting in North Africa has come to an end. The Anglo-Americans have followed this up by occupying a few small barren islands in the Mediterranean. If one were to listen to the broadcast from England and America after the campaign in Tunisia, as I have been doing, one would think that the Anglo-American forces had already won the war. This type of propaganda had brought good results during the last World War, when radio broadcasting was virtually unknown. That is why the Anglo-Americans have been indulging in it again. They are, however, blissfully oblivious of the fact that the world public is not as unsophisticated today as it was in 1915 and in 1916, and that radio broadcasting has now enabled people in every corner of the globe to listen to both versions of the story on every point. Moreover, the Indian public, having been repeatedly deceived by cunning British propaganda, has now become exceedingly cautious and is not likely to be influenced at all by one-sided enemy propaganda. I have therefore no doubt in my mind that so far as my countrymen are concerned, they will never be duped by what London or New York or Boston might say.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ശബ്ദം.
2: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
7: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
6: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
7: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
9: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും.
8: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
9: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112159.
10: ഓഗസ്റ്റ് 20 മാർക്കലേ
11: വെങ്ങാറമൂട് അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
10: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ഷാബാലോ നിർവഹിക്കുന്നു.
11: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോ സ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
10: അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെങ്ങാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം.
1: ആട് ഒരു ഭീകര ജീവിയാണ് എന്ന ചിത്രത്തിനു വേണ്ടി മനു മഞ്ജിത്ത് വരികളെഴുതി ഷാൻ റഹ്മാൻ ഈണമിട്ട് അൻവർ സാദത്തിനൊപ്പം പാടിയത്.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാട്ടിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
1: ആരെക്കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
5: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
8: നമുക്ക് ചുറ്റും കുടുംബശ്രീ മിഷന്റെ സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഠനം, താമസം, ഭക്ഷണം, യൂണിഫോം, പഠന സാമഗ്രികൾ എന്നിവ സൌജന്യം. പ്രായപരിധി 18 മുതൽ 35 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0471358625 അല്ലെങ്കിൽ 7559069727 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7994449314. ഹിന്ദി ഡിപ്ലോമ ഇൻ എലിജിബിലിറ്റി എഡ്യൂക്കേഷൻ കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 17 മുതൽ 35 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8547126028. കേട്ടത് നമുക്ക് ചുറ്റും.
9: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
10: ബുധൻ ഉച്ചയ്ക്ക് 12:40
9: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
12: എന്നും രാവിലെ 10:30
11: പ്രായോജകർ.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ജോൺസൺ സംഗീതം നൽകി. ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, ചിത്ര, സുജാത എന്നിവർ പാടിയത് കേൾക്കാം.

0: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
4: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
3: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
5: ഓണം വരവായി.
6: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റുകളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
7: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
6: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: MRT ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
9: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
10: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
11: ഹരിനാരായണന്റെ വരികൾക്ക് നാദർഷ ഈണമിട്ട് ബിജു മേനോൻ പാടിയത് ചിത്രം ആനക്കള്ളൻ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
3: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ് 31 സെക്കൻഡ്.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
6: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
7: രാധ സ്റ്റേഷനും പരിസരവും ശ്രദ്ധിച്ചു. നാട്ടിൻപുറത്തെ വയൽവരമ്പത്ത് വന്നുപെട്ട ഒരു പണിക്കാരൻ്റെ മട്ടുണ്ട് ആ റെയിൽവേ സ്റ്റേഷന്. അവിടെ ആകെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റേഷൻ മാസ്റ്ററാണ്. അയാൾ ടിക്കറ്റ് വിൽക്കും, മണിയടിക്കും, വണ്ടിക്ക് കൊടി കാട്ടും. വണ്ടി പോയാൽ ഗേറ്റിൽ ചെന്നുനിന്ന് ടിക്കറ്റ് പരിശോധിക്കും. ടിക്കറ്റില്ലാത്തവരെ തടഞ്ഞു നിർത്തി തമിഴ് മലയാൺമയിൽ ചില പ്രഭാഷണം നടത്തും. പല കഥാപാത്രങ്ങളായി അഭിനയിച്ച് കഥ പറയുന്ന ഒരു ചാക്യാരുടെ മട്ടുണ്ട്. മുഖത്തൊക്കെ വസൂരിക്കല, ഒരു റെയിൽവേ വെള്ള ടാങ്കോളം തന്നെ, തടിയും കറുപ്പും, ശരീരപ്രകൃതിക്ക് തീരെ ചേരാത്തൊരു കിളിനാദവും. അയാൾ സംസാരിക്കുമ്പോൾ പിമ്പിൽ നിന്ന് ഏതോ ഒരു പെൺകുട്ടി വർത്തമാനം പറയുകയാണെന്നേ തോന്നു. രാധ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ഇടം കണ്ണിട്ട് നോക്കി. ശകാരിച്ചാലോ എന്നൊരു ശങ്ക. ടിക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, കോന്തലയ്ക്കൽ മുറുക്കി കെട്ടിയിട്ടുമുണ്ട്. എന്നാലും സ്റ്റേഷൻ മാസ്റ്ററല്ലേ. ഇതിനു മുമ്പേ രാധ 2 തവണ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഒരിക്കൽ അച്ഛനൊന്നിച്ച് ഗുരുവായൂർക്ക് പോയപ്പോൾ കുറച്ചു ദൂരമേ പോകേണ്ടു. തീവണ്ടിയിലിരുന്ന് മോഹൻ

0: തീർന്നില്ല. പിന്നെ കഴിഞ്ഞാണ്ടിൽ കെട്ടിലമ്മയുടെ കൂടെ പഴനിക്ക് പോകാനും കഴിഞ്ഞു. ആ രണ്ടു യാത്രയും മനസ്സിൽ മാറി മാറി നിഴലിക്കുന്നു. അവയിൽ നിന്ന് എത്ര വ്യത്യാസപ്പെട്ടതാണ് ഈ യാത്ര. അവൾക്ക് ഒന്ന് നെടുവീർപ്പെടാതെ കഴിഞ്ഞില്ല. വണ്ടി വരുന്നില്ലല്ലോ, അവൾ ഗോപാലകൃഷ്ണനോട് എന്നതിലധികം തന്നോടായിട്ട് തന്നെ പറഞ്ഞു. വരാറായി എന്നിട്ടും അനുജൻ സമാധാനിപ്പിച്ചു.
1: മുറുക്കു വേണ്ടേ?
0: കുടയും താങ്ങി പിടിച്ചുകൊണ്ട് ഒരു കച്ചവടക്കാരനടുത്തു. അവൾ മറുപടി പറഞ്ഞില്ല. അവൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞു.
1: വേണ്ട, ഇത് സാധാരണ മുറുക്കല്ല.
0: കച്ചവടക്കാരൻ ചരക്കിന്റെ ഗുണം വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ അയാളുടെ വായ അടച്ചു കളഞ്ഞു.
1: ബിലാത്തിൽ നിന്ന് കൊണ്ടുവന്നതാവാം, ഞങ്ങൾക്ക് വേണ്ട.
0: കച്ചവടക്കാരൻ അയാളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് അപ്പുറത്തേക്ക് നീങ്ങി. എന്തിനാണ് അനിയ അയാളോട് ശുണ്ഠിയെടുക്കുന്നത്? രാധ ഉപദേശിച്ചു.
1: വേണ്ടെന്ന് മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ തന്നെ സ്വൈരമില്ല, അതിൻ്റെ കൂടെ ഇവൻ്റെ മുറുക്കും.
0: രാധ മറുപടി പറഞ്ഞില്ല. ആ സംഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല.
1: പറഞ്ഞിടത്തോളം ആരെങ്കിലും കേട്ടുവോ?
0: അവൾ ചുറ്റും നോക്കി. അറിയുന്നവരാരുമില്ല, എല്ലാം പുതിയ മുഖങ്ങളാണ്. വെറ്റിലക്കെട്ടും ചുമന്നു നിൽക്കുന്ന ആ താടിക്കാരൻ മുസൽമാൻ തന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. ചില കണക്കുകൾ, കുറച്ചു നേരം കണക്കുകൂട്ടും, പിന്നെ താടി ചൊറിയും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതൊക്കെ ആവർത്തിക്കും. ചൂടി വല കൊണ്ട് കുപ്പായമിടുവിച്ച ഒരെണ്ണഭരണിയും മുമ്പിൽ എഴുന്നള്ളിച്ചുകൊണ്ട് നിൽക്കുന്നു ഒരു കിഴവൻ. വായിൽ പല്ലില്ലെന്ന് തോന്നില്ല. പറക്കാൻ തുടങ്ങുന്ന കുരിയാറ്റക്കിളിയെപ്പോലെ നെറുകയിൽ ഒരു കുടുമയുണ്ട്. മേലേക്കു മേലെ രണ്ട് കൂറ്റൻ ചക്കയും അവയ്ക്കടിയിൽ ഒരുണക്കപ്പാളയും വെച്ച് ഭദ്രമായി കെട്ടിയുറപ്പിച്ച ചുമടും താങ്ങി നിൽക്കുന്നു ഒരു പച്ച ബെൽട്ടുകാരൻ. അങ്ങനെയൊന്ന് തലയിലുണ്ടെന്ന നാട്യമേയില്ല. പൂ ചൂടിയ പോലെ തിരിയുന്നു, മറിയുന്നു, മുറുക്കുന്നു, നടക്കുന്നു. എണ്ണക്കാരൻ തന്തയുമായി കൂടെ കൂടെ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു.
1: ഒരു ബാക്ക് പറഞ്ഞാലി നാക്ക് മുറിച്ചാലും മാറ്റാവോ
0: എന്നാണ് പച്ച ബെൽട്ടുകാരൻ ചോദിക്കുന്നത്. മാറ്റാം എന്നു പറയാൻ കിഴവനുമില്ല ധൈര്യം. ആ വാദപ്രതിവാദം നീണ്ടുപോവുകയാണ്. പുരുഷന്മാർ വാക്കു പറഞ്ഞാൽ മാറ്റമില്ലേ? വരാമെന്ന് പറഞ്ഞവർ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സ് വീണ്ടും പതറുന്നു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
7: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ജംഗ്ഷൻ ഇളംകുളം ശ്രീകാര്യം മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ് തൃശൂർ ഫാഷൻ ഗോൾഡ്.
4: മലയാളികൾ മറ്റൊരു ഓണക്കാലത്തെ കൂടി വരവേറ്റിരിക്കുന്നു. ഓണം സമൃദ്ധിയുടെ മാത്രം പ്രതീകമല്ല, ഒത്തുചേരലുകളുടെയും സാഹോദര്യത്തിന്റെയും പങ്കിടലിന്റെയും അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദ നിമിഷങ്ങളെ അനാവരണം ചെയ്യുന്ന ചില ഗാനങ്ങൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേൾക്കാം. ആദ്യം രാപ്പകൽ എന്ന ചിത്രത്തിൽ വിജയേശുദാസ്, ജോത്സ്ന, അൻവർ സാദത്ത് എന്നിവർ പാടിയതാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഓണക്കോടിക്ക് പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
1: 1000, 1500 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 to 25. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 to 25. ഏവർക്കും സ്വാഗതം.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: കാരസ്ഥൻ എന്ന ചിത്രത്തിൽ പി വി പ്രീതയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: മറ്റൊരു വിഷയവുമായി നമസ്തേ അനന്തപുരിയിൽ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ആകാശവാണി അനന്തപുരി FM 101.9.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ മണിബന്ധ ശക്തി വികാസക, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
5: മണിബന്ധ ശക്തി വികാസക, ഇത് റിസ്റ്റ് ജോയിന്റുകൾക്കുള്ള പരിശീലനങ്ങളാണ്. താടാസന സ്ഥിതിയിൽ കൈത്തലങ്ങൾ തുടകൾക്ക് മുൻപിലായി കമഴ്ത്തി വയ്ക്കുക. കൈകൾ തോളുകൾക്ക് സമാന്തരമായി ശരീരത്തിന് മുൻപിലേക്ക് ഉയർത്തി കൈകളിൽ മുഷ്ടി പിടിക്കുക. പിന്നീട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടുമടങ്ങാതെ കൈമുഷ്ടികൾ താഴേക്കും ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈമുഷ്ടികൾ മുകളിലേക്കും ചലിപ്പിക്കുക. 3 മുതൽ 5 പ്രാവശ്യം വരെ തുടരുക. പിന്നീട് സാധാരണ ശ്വാസത്തിൽ കൈമുഷ്ടികൾ ഘടികാരദിശയിൽ വട്ടത്തിൽ കറക്കാവുന്നതാണ്. ഇത് എതിർദിശയിലേക്കും ആവർത്തിക്കുക. കൈകൾ താഴ്ത്തിയിട്ട് വിശ്രമിക്കുക. അടുത്തതായി അങ്കുലി ശക്തി വികാസക പരിശീലനം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. താടാസന സ്ഥിതിയിൽ നിൽക്കുക. രണ്ട് കൈകളും ശരീരത്തിന് മുൻപിലേക്ക് തോളുകൾക്ക് സമാന്തരമായി ഉയർത്തുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈവിരലുകൾ ചുരുട്ടുക. ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈവിരലുകളും കൈത്തലവും വലിഞ്ഞു നിൽക്കുന്ന രീതിയിൽ കൈവിരലുകളെല്ലാം നന്നായി നിവർത്തിപ്പിടിക്കുക. 5 മുതൽ 10 പ്രാവശ്യം വരെ ആവർത്തിക്കുക. ശേഷം കൈകൾ ശരീരത്തിന് വശങ്ങളിൽ തൂക്കിയിട്ട് വിശ്രമിക്കുക. അടുത്തതായി സൂക്ഷ്മ വ്യായാമങ്ങളിൽ വക്ഷസ്ഥല ശക്തി വികാസക പരിശീലനം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സാധാരണയായി ഹസ്ത ഉത്താനാസന ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അർദ്ധചക്രാസനം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ പരിശീലനവും ചെയ്യുന്നത്. താടാസന സ്ഥിതിയിൽ കൈവെള്ളകൾ തുടമസിലുകൾക്ക് മുൻപിൽ വിരലുകൾ ചേർത്ത് കമഴ്ത്തി വയ്ക്കുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ശരീരത്തിന് മുന്നിലൂടെ ശിരസിന് മുകളിലേക്ക് ഉയർത്തി സാവകാശം പുറകിലേക്ക് വളയുക. കൈകൾ ചെവികളോട് ചേർത്ത് വയ്ക്കുകയും കൈത്തലങ്ങൾ വിടർത്തി വയ്ക്കുകയും ചെയ്യുക. ശ്വാസം പുറമേക്ക് വിട്ടുകൊണ്ട് നിവർന്നു വന്ന് കൈകൾ താഴ്ത്തി താടാസന സ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. 3 മുതൽ 5 പ്രാവശ്യം വരെ ആവർത്തിച്ചതിനു ശേഷം ശിഥില താടാസനത്തിൽ വിശ്രമിക്കുക. ഈ പരിശീലനത്തെ മറ്റൊരു രീതിയിലും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നതിന് പകരം വശങ്ങളിലേക്കായിരിക്കും ഉയർത്തുക. അതായത് താടാസന സ്ഥിതിയിൽ നിന്നും ശ്വാസമെടുത്തുകൊണ്ട് കൈയുകൾ തോളുകൾക്ക് സമാന്തരമായി കൊണ്ടുവന്ന് ശരീരത്തിന്റെ മധ്യഭാഗം പൂർണ്ണമായും വികസിക്കുന്ന രീതിയിൽ കൈയുകൾ അല്പം ഉയർത്തി വശങ്ങളിലേക്ക് അകത്തുക. തോളുകൾ തുറന്ന് ശരീരം പുറകിലേക്ക് വളയുന്നതിനനുസരിച്ച് വേണം ഇത് ചെയ്യുവാനായിട്ട്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. സൂക്ഷ്മ വ്യായാമങ്ങൾ വളരെ ലഘുവായ പരിശീലനങ്ങളാണെങ്കിലും അവയ്ക്ക് അത്ഭുതകരമായ ഫലങ്ങളാണ് കണ്ടുവരുന്നത്. ഈ വ്യായാമങ്ങൾ കാർഡിയാക് പ്ലക്സസിനെയും തൊറാസിക് സൊമാറ്റിക് നാഡികളെയും ഒരേ സമയം ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ ഓട്ടോണോമസ് സൊമാറ്റിക് നാഡികളുടെ ഏകോപന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. കാർഡിയാക് പ്ലക്സസിന് വാഗസ് നാഡികളുടെ പ്രവർത്തനത്തിൽ ഒരു പ്രധാന സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗാഭ്യാസം ലക്ഷ്യമിടുന്ന വ്യക്തിത്വ വികസനത്തിന് ഇത് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഈ പരിശീലനങ്ങൾ നല്ലതാണെങ്കിലും തോൾ വേദനയും വെർട്ടിഗോ പോലെയുള്ള പ്രശ്നങ്ങളും ഉള്ളവർ മുൻകരുതലുകൾ എടുക്കണം.
4: മണിബന്ധ ശക്തി വികാസക, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
1: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
6: എന്താ ചേട്ടാ ഒരു വിഷമം?
7: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
6: അതിനെന്താ, MyJio ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
8: MyJio ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം MyJio. ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
9: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ?
8: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
9: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
10: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
11: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
10: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
11: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
10: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
11: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
12: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
10: എന്നാ പറയ?
12: 90 74 503 503.
13: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
14: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
15: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
16: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
17: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
16: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
18: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
19: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
18: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
20: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം, ഇന്ന് രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
21: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
22: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
21: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
22: മൈജിന്നാണെങ്കിൽ വെറും

0: 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
1: മൈ ജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി MGO സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: നമസ്തേ, അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കുടമാറ്റം എന്ന ചിത്രത്തിൽ ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത്, വരികൾ എഴുതിയത് കൈതപ്രം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. പുതിയ വിശേഷങ്ങളും പാട്ടുകളുമൊക്കെയായി വീണ്ടും എത്തും നാളെ രാവിലെ 6:00. ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ.

0: സമയം 9 മണി.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി പങ്കെടുക്കുന്നത് പിന്നണി ഗായിക അപർണ രാജീവ്. സ്റ്റുഡിയോയിലൊപ്പം ഐശ്വര്യ.

0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗായിക അപർണ രാജീവ്. പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ ഗസലുകൾ കൺസേർട്സ് ഒക്കെ ചെയ്യാറുണ്ട്, പിന്നെ സൂര്യ ഫെസ്റ്റിവലില് പങ്കെടുക്കാറുണ്ട്. ഗസലിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
1: അതൊരു ഭയങ്കര രസമുള്ള ഒരു കഥയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയായിട്ട് വളരെ മുത്തശ്ശനായിട്ട് ഭയങ്കര അടുപ്പുള്ള ഒരു വ്യക്തിയാണ് ശിവൻ അങ്കിള്. അദ്ദേഹം അപ്പൊ വിട്ടുപിരിഞ്ഞു നമ്മളെ. അദ്ദേഹത്തിന്റെ മക്കളാണ് സന്തോഷ് ശിവൻ, സഞ്ജീവ് ശിവൻ അവരൊക്കെ. അപ്പോ ശിവനങ്കിളുടെ ഭാര്യ മരിച്ച ദിവസം December 21 ആ ദിവസം കുറെ വർഷങ്ങളായിട്ട് അവരുടെ വീട്ടിന്റെ അവിടെ തന്നെ ഒരു വലിയ സ്പേസ് ഉണ്ട്. അപ്പൊ അവർ സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കി ആ ദിവസം ഒരു വലിയൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ അങ്ങനെ ഒരു കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഞാനാണ് അതിന് പ്രേയർ ചൊല്ലാൻ പോകുന്നത് ഫംഗ്ഷൻ. അപ്പോൾ പ്രേയർ കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു കുടുംബമായിട്ട് വളരെ അടുപ്പാണ്. അപ്പോൾ ആ സമയത്ത് സിനിമയിലൊക്കെ പാടി തുടങ്ങിയ സമയമാണ്, രണ്ടുമൂന്ന് സിനിമകളിലൊക്കെ പാടി. അപ്പോൾ ഹിന്ദി പാട്ടുകളൊക്കെ ഇങ്ങനെ ചില പരിപാടിക്കൊക്കെ അങ്ങനെ ഞാൻ പാടി കേട്ടിട്ടുണ്ട്.

0: അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, അടുത്ത വർഷം ഞാനാണ് പ്രോഗ്രാം ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞു, ഭയങ്കര ശരിക്കും ടെൻഷനായി. ഞാൻ പറഞ്ഞു, ഇല്ല അങ്കിൾ, അതിങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്ന പരിപാടിയല്ലേ, അപ്പം ആൾക്കാരെ അതെങ്ങനെ എടുക്കും ഞാനൊക്കെ വന്നാൽ. അപ്പോൾ പറഞ്ഞാൽ, അല്ല അങ്ങനെയല്ല, അതൊന്നും കുഴപ്പമില്ല, അത് നീ ആലോചിക്കണ്ട, ഒരു പരിപാടി ചെയ്യണം, ഇങ്ങനെ പ്രേയർ മാത്രം ചൊല്ലിയാൽ പോരാ. അപ്പം ഞാൻ പറഞ്ഞു, ശരി എന്നാൽ ഒരു ഭജൻ പോലെ ചെയ്യാം. ഞാൻ കർണാട്ടിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഹിന്ദുസ്ഥാനി കുറച്ച് വർഷം പഠിച്ചിരുന്നു, പക്ഷേ കർണാട്ടിക്കാണ് കൂടുതൽ പഠിച്ചത്, ഇപ്പോഴും കർണാട്ടിക് തന്നെയാണ് പഠിക്കുന്നത്. അപ്പം എന്നാൽ കർണാട്ടിക് കുറച്ച് ഭജൻസ് പോലെ ചെയ്യാം, കൃതീസൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ മനസ്സിൽ നീ ഗസലാണ്, ഗസൽ കോൺസെർട്ട് ചെയ്യണം. ഗസൽസ് ഇങ്ങനെ കേൾക്കും, അച്ഛൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്, അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് വെക്കുമ്പോഴൊക്കെ ഞാൻ ഗസൽസ് കേൾക്കും എന്നല്ലാതെ എനിക്കങ്ങനെ പാടി. ഞാൻ പറഞ്ഞു, അങ്കിൾ എനിക്ക് അങ്ങനെ പാടിയൊരു ഇതില്ല. അല്ല നീ ഹിന്ദി പാട്ടിലൊക്കെ പാടണം ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ പറ്റും, നീ പഠിച്ചാൽ മതി, കുറച്ച് ഭജൻസും കൂടി വേണമെങ്കിൽ എൻ്റെ കൂടെ ചേർത്തോളൂ, പക്ഷെ ഗസൽസ് വേണം എന്തായാലും. അപ്പൊ അങ്ങനെയാണ് അടുത്ത വർഷം അങ്ങനെ ആ പരിപാടിക്ക്. അപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അങ്കിൾ അത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഗസൽസ് ഒക്കെ ഇരുന്ന് അതിനുവേണ്ടി പഠിച്ച്, എന്നുവെച്ചാൽ ഒരു പാടാൻ വേണ്ടി പഠിച്ച് അങ്ങനെ അത് പ്രസന്റ് ചെയ്തു. അപ്പൊ അത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സമയത്ത് സൂര്യകൃഷ്ണമൂർത്തി സാർ ആ പരിപാടി കണ്ടിട്ടാണ് സൂര്യ ഫെസ്റ്റിവൽ അതിലേക്ക് ഒരു വേദി തരുന്നത്. അപ്പൊ അതും ഒരു വലിയ ഭാഗ്യമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട് ഗസൽസ്. അപ്പൊ എനിക്ക് ശരിക്കും ഹിന്ദുസ്ഥാനി എന്നുള്ള ഇതിനെക്കാട്ടും കർണാട്ടിക് മ്യൂസിക് തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ ഗസൽസിനോട് എനിക്കൊരു ഇഷ്ടമുണ്ട്, കാരണം എനിക്ക് വളരെ ഇമോഷൻസ്, ഇങ്ങനെ പ്രണയമായാലും വിരഹം അതൊക്കെ ഇങ്ങനെ പാട്ടിൽ ഒരുപാട് വന്ന് നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെ പാടുന്ന പാട്ടിലുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അങ്ങനെ ഇരുന്ന് പാടാൻ
1: ഗസൽ ഒരു രണ്ട് വരി
0: പാടാം.

0: നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനും അവറിനോട് സംസാരിക്കാനുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഓക്കെ. ഹലോ.
2: ഹലോ മേഡം, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സുരേഷ്, സ്റ്റാർട്ടിങ്ങിലാണ് സ്ഥലം. ഞാൻ അനന്തപുരി എഫ്എമ്മിന്റെ സ്ഥിരം ഒരു ശ്രോതാവാണ്.
1: ഹലോ, പ്രീഗീതത്തിലേക്ക് വിളിച്ചിട്ടുണ്ടോ മുമ്പ്?
2: ഹലോ, ജീവിതത്തിൽ ഒരുപാട് നാൾ മുമ്പ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആട്ടിപ്പിടിക്കും ബാലേട്ടനൊക്കെ ഇരുന്ന ഹലോ ജോയ
1: ആയിരുന്നു. ഓ ശരി ശരി.
2: അപ്പോ നിങ്ങൾ പാട്ട് വേണമായിരുന്നു.
1: ഏത് പാട്ടാ വേണ്ടത്?
2: നീലഗിരി എന്ന ചിത്രത്തിലെ നീലമാനസ്ഥേരി ആ പാട്ടാണ് വേണ്ടത്. ഇത് എന്റെ വൈഫിനും, എന്റെ വൈഫിന്റെ പേര് ശരണ്യ, മകളുടെ പേര് ധനുശ്രീ, ശ്രീ, ഇവർക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്
1: ആർക്കാണ്?
2: എന്റെ ഫ്രണ്ടിന് വേണ്ടിയാണ്. വർക്കല നിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള അധ്യാപകനായ സൈജു സാറിന് വേണ്ടി, അതുപോലെ തന്നെ സാറിന്റെ വൈഫ് അശ്വതിക്കും നേരം നോക്കുന്ന വേണ്ടിയാണ് ഈ പാട്ട്. അപ്പൊ സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറയാൻ കാര്യം, ഞാനും പുള്ളിയായിട്ട് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഒത്ത് പാടാനും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ
1: പാട്ട് പാടും അല്ലേ? പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ടോ പാടാൻ?
2: ആ പോണുണ്ട്.
1: അപ്പൊ രണ്ടുപേരും പാടുവന്നാ.
2: ഓക്കെ. തുണിന്നലെ നീ പറന്നു പറന്നു പറന്നു വാ, തൂവാടികൾ നീ തുറന്നു തുറന്നു തുറന്നു താ, പൊന്നോണക്കോടി ചുറ്റി പൊന്നോണ പാട്ടു പാടി, മുന്നായി കൂടി കൊണ്ടുവാന്നലെ നീ പറന്നു പറന്നു പറന്നു വാ. മേഡം, ഞാൻ ഈ പാട്ട്
1: പാടാറുണ്ട്.
2: ഞാൻ ഈ പാട്ട് ആവശ്യപ്പെടാന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട് ഈ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നീലഗിരി എന്ന ചിത്രത്തിന്റെ മേലെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
7: ഓണം ഷോപ്പ് ചെയ്യോ?
6: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
8: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോണം. സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
3: ഇപ്പൊ ഒരു ഗാനമേള പാടുന്ന ഒരാളാണ് വിളിച്ചത്. അപ്പൊ ലൈവ് ഷോ ഒക്കെ അപർണയും ചെയ്യാറുണ്ട്. ലൈവ് ഷോകളിൽ പാടുന്നതും ഇപ്പൊ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഏതാണ് കൂടുതൽ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത്?
4: അത് ലൈവ് ഷോ തന്നെയാണ് വെല്ലുവിളി. പക്ഷെ കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ലൈവ് ഷോ തന്നെയാണ്. കാരണം നമുക്ക് അപ്പൊ തന്നെ ആൾക്കാരുടെ റിയാക്ഷൻ നമ്മളിങ്ങനെ കാണുകയാണല്ലോ. ഇപ്പോൾ ശരിക്കും ആസ്വദിക്കുന്ന ഒരു ക്രൗഡിനെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് പാടാൻ. അതൊരു സിംഗറിന് അത് ഭയങ്കര ഒരു ഊർജ്ജമായിരിക്കും അങ്ങനത്തെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചില ടഫായിട്ടുള്ള ചിലപ്പോൾ പാട്ടുകൾ പാടുമ്പോഴോ ഇതിങ്ങനെ ഒരു ഹമ്മിങ്ങോ അങ്ങനെയൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ കൈയടിക്കും. അങ്ങനെ കോഴിക്കോട് പ്രത്യേകിച്ച് ഒക്കെ പോകുമ്പോൾ അവരുടെ ഒരു സന്തോഷം അപ്പം തന്നെ അറിയിക്കും. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്.
3: ഇപ്പം അച്ഛനെയും മുത്തശ്ശനെയും കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. അപ്പൊ കുടുംബത്തിലെ ബാക്കിയുള്ളവരെയും കൂടെ പരിചയപ്പെടുത്താം.
4: അമ്മയുടെ പേര് ദേവിക, ഹസ്ബൻഡ് സിദ്ധാർത്ഥ്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, ഗൗതം, ലയ.
3: കുട്ടികള് എത്രയായി?
4: മോൻ ഇപ്പോ 9th, മോള് 2nd. രണ്ടുപേരും ചെമ്പക്ക സ്കൂളിൽ പഠിക്കുന്നു.
3: അപ്പൊ ഈ പാട്ടും പരിപാടികളും ഒന്നും ഇല്ലാത്ത അപർണയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും?
4: അല്ല, വീട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടോ? അപ്പൊ പ്രോഗ്രാമിന്റെ ദിവസമാണെങ്കിൽ നമുക്ക് അത്രയും പറ്റില്ല. സിദ്ധാർത്ഥ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്റെ അമ്മയച്ചനാണെങ്കിലും ഞങ്ങൾ ഒരേ ബിൽഡിംഗിൽ തന്നെ വേറെ വേറെ ഫ്ലാറ്റ്സിലായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയച്ചന്റെയും സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവര് കുട്ടികളുടെ കാര്യത്തിലൊക്കെയും സപ്പോർട്ട് ഉണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. അല്ലാത്ത ഒരു നോർമൽ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് കുക്കിംഗ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഒരു വളരെ സാധാരണ ഒരു ദിവസമായിരിക്കും. കുട്ടികളെ വിളിക്കാൻ ബസ് സ്റ്റോപ്പിൽ പോകണം. അതിപ്പോ പ്രോഗ്രാമിലത്തെ ദിവസം ഞാൻ തന്നെയാണ് പോവുക. അപ്പൊ അങ്ങനെ അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും നോർമൽ ഒരു ദിവസം.
3: ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിഷ്കർഷകൾ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ പാടുന്നവർ ചില കാര്യങ്ങൾ കഴിക്കില്ല, ഐസ്ക്രീം കഴിക്കാത്തവരുണ്ട്, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
4: എനിക്ക് അങ്ങനെ ഞാനൊന്നും അതിനുവേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടില്ല കംപ്ലീറ്റ്ലി. പക്ഷെ എനിക്ക് അങ്ങനെ ഐസ്ക്രീം പൊതുവെ അങ്ങനെ വലിയൊരു ഒരു കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ചിലർക്ക് ഭയങ്കര ഒരു ക്രേവിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ തോന്നും എല്ലാവരും ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നും, അത്രേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാമിന്റെ ദിവസം ഞാൻ അങ്ങനെ തണുപ്പ് കഴിക്കാറില്ല. അല്ലാത്ത ദിവസമൊക്കെ അങ്ങനെ
3: അങ്ങനെ
4: കുഴപ്പമില്ല. ആ കഴിക്കും കഴിക്കും. ആ
3: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
4: ഹലോ
5: ഹലോ
4: ഹലോ, ഇതാരാണ്?
5: എന്റെ പേര് ഉഷ എന്നാ മോളെ. ഞാൻ പത്തനംതിട്ട ജില്ല അയിരൂരിൽ നിന്ന് വിളിക്കും.
4: ഓ ശരി ശരി. ജോലി ചെയ്യുന്നുണ്ടോ?
5: ഇല്ല, ഞാൻ പെൻഷനായി, ഏരിയ ഓഫീസിലായിരുന്നു.
4: വീട്ടിലാരൊക്കെ ഉണ്ട്?
5: വീട്ടില് എന്റെ മോനെ, മരുമോളെ, രണ്ട് കുഞ്ഞുങ്ങള്, രണ്ടു മരിച്ചു പോയി.
4: ഓക്കെ. അപ്പൊ ഏതാ പാട്ട് ചേച്ചിക്ക് വേണ്ടേ?
5: എന്റെ കൊച്ചുമോന്റെ പിറന്നാളാ മോളെ ഈ മാസം 27th.
4: ആണോ? ഓ,
5: അതിനെ പറ്റി ഏതെങ്കിലും ഒരു പാട്ട്.
4: കൊച്ചുമോൻ ഏത് പാട്ട് അങ്ങനെ ഉണ്ടോ ഇഷ്ടം?
5: അങ്ങനൊന്നും ഇല്ല. അതിനെ പറ്റി ഒരു പാട്ടിട്ട്
4: അങ്ങനെ
5: പറയാം. രാമായണം വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായി. രഘുനാഥെന്ന് പേരിടണം, ഒരു ആൺകുട്ടിയാണെന്നൊക്കെ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. അങ്ങനെ ഉണ്ടായ കുഞ്ഞാ.
4: നല്ലൊരു പാട്ട് വെച്ചേരാം.
5: ആയിക്കോട്ടെ.
4: ഓക്കെ. ആ ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓട സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈത്തി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
5: പിന്നെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
6: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
5: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
6: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
5: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
7: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ
8: തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർപ്പ August 13-25. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14-25. ഏവർക്കും സ്വാഗതം.
9: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
10: ഓണം ഫെസ്റ്റ് August 1-30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
9: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.

0: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ചിലര് പറയും കുടുംബത്തിലാണ് ഏറ്റവും അധികം ഒരു പാട്ട് പാടിക്കഴിഞ്ഞാലൊക്കെ, ഇപ്പൊ ശരത് സാറ് ഓണപരിപാടിക്ക് വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അവിടെ പാടിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ വിമർശിച്ചാണ് നന്നായി വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പൊ ആ തരത്തില് വിമർശിക്കുന്ന ആൾക്കാരുണ്ടോ? ആരാണ് കറക്റ്റ് ചെയ്യാറുള്ളത്?
2: അല്ല, അത് സിദ്ധാർത്ഥ എനിക്ക് അങ്ങനെ പാട്ടിൽ ഇപ്പൊ മ്യൂസിക്കിന്റെ കാര്യത്തിൽ സിദ്ധാർത്ഥ വിമർശിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു ഇപ്പൊ നമ്മളൊരു പാട്ട് പാടുമ്പോൾ എല്ലാരും ഇങ്ങനെ ഇപ്പൊ എന്റെ അമ്മയച്ഛനോ അല്ലെങ്കിൽ സിദ്ധാർത്ഥാണെങ്കിലും പച്ചമ്മയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഓ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇഷ്ടമായ ഇഷ്ടമായി എന്ന് പറയും. അങ്ങനെയാണ്, അങ്ങനെ ഒരു ഭയങ്കര ഒരു വിമർശനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ട്.
1: ഒരു അഭിപ്രായം
2: അത് പറയും. ഇപ്പൊ ചില പാട്ട് ഈ പാട്ട് കുറച്ചും കൂടി ഞാൻ പാടിയത് ഇഷ്ടപ്പെട്ടു, എനിക്ക് കുറച്ചും കൂടി എന്റെ വോയിസിനെ കുറച്ചും കൂടി അങ്ങനെ തോന്നി, അങ്ങനെയൊക്കെ പറയും. അതല്ലാതെ ഒരു വിമർശനമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല.
1: സുഹൃത്തുക്കളോ?
2: ആ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതേപോലെ, ഇപ്പൊ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന അവള് ഇതേപോലെ എന്റെ പാട്ടിനെ അങ്ങനെ വിമർശിച്ച് അങ്ങനെ പറയാറില്ല, ഒരു അഭിപ്രായമാണ് പറയാ.
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
2: ഹലോ, ആരാണ്?
3: ഞാൻ കീഴാറ്റിന്ന് ശോഭയാണ്.
2: ശോഭ,
3: മാഡത്തിന് സുഖം തന്നെ?
2: ആ സുഖാണ്. സുഖാണോ?
3: ഓ സുഖം.
2: ആ ആദ്യമായിട്ടാണോ ഇതിൽ വിളിക്കണേ?
3: അല്ല, ഞാൻ നേരത്തെ വിളിക്കുവായിരുന്നു. ഇപ്പൊ കൊറേ നാളുകൊണ്ട് വിളിച്ചാർക്ക കിട്ടൂല.
2: ആ കൊറേ നാൾക്ക് ശേഷമാണോ ഇപ്പൊ കിട്ടിയത് അല്ലേ?
3: കിട്ടുന്നത്. എനിക്ക് വേണ്ട പാട്ട് ശങ്കരാഭരണ സിനിമയിലെ ശങ്കര എന്നുള്ള പാട്ടാണ്.
2: ശരി ശരി, അത് വെച്ചാൽ
3: പാട്ട് പാടും.
2: ഏതെങ്കിലും മതിയോ? ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടാം.

0: ഹലോ.
1: ഹലോ, നന്നായിരുന്നു.
0: ആ താങ്ക് യു.
1: എനിക്ക് മൂന്ന് മക്കളാണ്, മൂന്ന് ആമക്കളാണ്. ആദർശി, അമ്പാടി, ആരോമൽ.
0: അവരെന്താ ചെയ്യണേ?
1: രണ്ടുപേരും ഗൾഫിലാണ്. ഒരാളിന് ഇവിടെ ബാങ്കിൽ ജോലിയുണ്ട്, സഹകരണ ബാങ്കിൽ.
0: ഓ ഓ, ശരി ശരി.
1: മൂത്ത രണ്ട് മക്കള് കല്യാണം കഴിച്ച്, മൂത്ത മോനൊരു മോനുണ്ട്, രണ്ടര വയസ്സായി മോന്.
0: ഓ, അപ്പൊ ഇപ്പൊ ഓണത്തിന് വരണുണ്ടോ?
1: ഓണത്തിന് മക്കള് വരൂല, മക്കളിപ്പോ പോയതേ ഉള്ളു.
0: ആ ശരി ശരി.
1: എന്റെ കൊച്ചുമോന്റെ പേര് ശന്തനു.
0: ആ ശരി ചേച്ചി, അപ്പൊ ഈ പാട്ട് വെച്ചുതരാം. ആ ശരി, സന്തോഷം. ആ ബൈ.

0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ ഹക്സ് ലോകോത്തര ബ്രാൻഡുകളായ റോക്ക ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി കുന്നുകുഴി പള്ളിപ്പുറം.
2: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
7: ചേട്ടാ ചായ എടുക്കട്ടെ?
8: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
7: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
8: അപ്പോ കാത്തിരിപ്പില്ലേ?
7: ഇല്ല.
9: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്.
1: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി കുന്നുകുഴി പള്ളിപ്പുറം.
10: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
11: നൃത്തം പഠിച്ചിട്ടുണ്ട്, ഗിറ്റാറ് പഠിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ ഹിന്ദുസ്ഥാനിയും കർണാടക സംഗീതവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സംഗീതമാണ് എന്റെ വഴി എന്ന് ഉറപ്പിക്കുന്നത് എപ്പോഴായിരുന്നു?
12: അത് കുറച്ച് വൈകിട്ടാണ് ഉറപ്പിച്ചത്. ഞാൻ ഈ സിനിമയിൽ പാടി തുടങ്ങിയപ്പോഴൊന്നും ഇതാണ് എന്റെ വഴി എന്ന് അങ്ങനെ ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പാട്ട് പക്ഷെ എപ്പോഴും ഞാൻ കുട്ടിയാകുമ്പോ തൊട്ടേ കൂടെ ഉണ്ട്. അപ്പോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതി തന്നെയായിരുന്നു. വേറെ ഇപ്പൊ നമുക്ക് ജോലി ചെയ്താലും പാട്ട് പാടാലോ എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ BCOM ആയിരുന്നു, അത് കഴിഞ്ഞ് MBA പഠിച്ചു, ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് ജോലിയൊക്കെ കിട്ടി. അപ്പൊ അപ്പോഴും ഞാൻ പാട്ട് പഠിക്കാൻ ഞാൻ ഓമന്റെ കുട്ടിച്ചടുത്താണ് തുടങ്ങിയത്. പിന്നെ ശ്രീകുമാർ സാറിന്റെ അടുത്ത് ആണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഈ ജോലിക്ക് പോണ സമയത്തും ജോലി കഴിഞ്ഞ് വന്നിട്ട് സാറിന് ഫ്രീ ഉള്ളപ്പോ ഞാൻ വൈകുന്നേരം പോവായിരുന്നു പാട്ട് പഠിക്കാൻ. പരിപാടികൾ വരുമ്പോ പോവും. ആ സമയത്തായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലേക്കാണ് പോയത്. അപ്പോൾ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ എനിക്കൊരു ഭാഗ്യത്തിനൊരു നല്ല ഒരു ഹിന്ദുസ്ഥാനി ഒരു ടീച്ചർ കിട്ടി, ഞങ്ങളുടെ വീടിന്റെ വളരെ അടുത്തായിട്ട്. അങ്ങനെ ആ ക്ലാസ്സിന് പോവായിരുന്നു. ഒരാഴ്ചയിലെ 2-3 ദിവസമൊക്കെ അങ്ങനെ ടീച്ചറെ അടുത്ത് പോവായിരുന്നു, ഹേമ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇതേപോലെ റെക്കോർഡിങ്ങോ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഇതേപോലെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഡൽഹിയിൽ നിന്നാണെങ്കിലും ശരിക്കും ഞാൻ വിചാരിക്കും ഇപ്പോൾ ദുബായോ അല്ലെങ്കിൽ മസ്കറ്റിലൊക്കെ, ഞാൻ മസ്കറ്റിലും പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഒരേ സമയം തന്നെയാണ് ഈ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തുന്നതും. 3.5-4 മണിക്കൂറാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു മാസത്തിൽ ശരിക്കും 1-2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഞാൻ ജോലി എന്തെങ്കിലും വേണം എന്നുള്ളൊരു എനിക്കുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ എന്താണ് ജോലി വേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പക്ഷെ സിദ്ധാർത്ഥിന് ഇങ്ങനെ ജേർണലിസം ആയിരുന്നു അപ്പോൾ ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഓട്ട് ടൈമിംഗ് ആയിരുന്നു. രാത്രിയൊക്കെ ലേറ്റ് ആയിട്ടാണ് വരിക. പിന്നെ സാറ്റർഡേയും സൺഡേ ഒന്നും ഓഫില്ല. വീക്ക് ഡേ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ തൽക്കാലം ഇപ്പം ഞാൻ ജോലിക്ക് ഇന്ന് പോകണ്ടെന്ന് അങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മസ്കറ്റിലൊക്കെ പോയത്. അപ്പോഴേക്കും എനിക്ക് മോനായി. മസ്കറ്റിൽ പോയി കഴിഞ്ഞ് പിന്നെ ഒരു മോനൊരു ശരിക്കും 2-3 വയസ്സൊക്കെ ഉള്ള മസ്കറ്റിൽ എത്തി കഴിഞ്ഞാണ് എനിക്ക് കുറച്ചും കൂടി പക്ഷെ പാട്ടായിട്ട്

0: ഒരു അകൽച്ച വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ എനിക്കൊരു അങ്ങനെ ഒരു നല്ല ടീച്ചറൊന്നും ഉണ്ടായിരുന്നില്ല, പഠിപ്പിക്കാൻ ആരും കിട്ടിയിരുന്നില്ല. ആ സമയത്തൊരു എനിക്കൊരു റെക്കോർഡിങ് ഒരു സിനിമയിൽ, ഒന്ന് രണ്ട് സിനിമയിൽ ഇതേപോലെ ആ സമയത്തോടെ വന്ന് ഞാൻ പാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ ജോൺസൺ മാഷ്ടെ മോള് നമ്മൾ വിട്ടുപോയി, ഷാൻ ജോൺസൺ. അപ്പോൾ ഷാൻ്റെ മ്യൂസിക്കിലൊരു പാട്ട്, അത് മുത്തശ്ശൻ എഴുതിയിട്ട്, അതൊരു ഭയങ്കര അതിൻ്റെ ഡയറക്ടറിനൊക്കെ വളരെ ഒരു പ്രതീക്ഷയുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു, ജയസൂര്യൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പാട്ടുകൾ കമ്പോസ് ചെയ്തിരുന്നു ഷാൻ ആ സിനിമയിൽ. അപ്പോൾ അതിലൊരു ഡ്യുവറ്റ് ഞാനും നിഖിൽ മാത്യു, ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പോൾ അത് ചെന്നൈയിലാണ് റെക്കോർഡിങ് വെച്ചത്. അപ്പോൾ അന്ന് ഞാൻ വന്നപ്പോൾ ദേവരാജൻ അപ്പോൾ പിന്നെ വീട്ടിലാണ്, ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ, അപ്പോൾ അമ്മ അച്ഛനൊന്നും ഇല്ലാതെ ഞാൻ വരികയാണെങ്കിൽ ഞാൻ അവിടെ താമസിക്കാറില്ല. അപ്പോൾ ഇതേപോലെ അവിടെ പോയി താമസിച്ചിട്ടാണ് ആ പാട്ട് പോയി റെക്കോർഡൊക്കെ ചെയ്ത്. എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്നൊരു മാറ്റമായിരുന്നു. അത് കഴിഞ്ഞ് ആ പാട്ട് റെക്കോർഡിങ് ഭയങ്കര ഞാൻ എന്താ പറയുക, ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു റെക്കോർഡിങ്. അതിന് മുമ്പും പക്ഷെ ഞാൻ സിനിമയിൽ അതിന് മുമ്പൊരു പാട്ട് പാടി വന്നിരുന്നു, പക്ഷെ ഈ റെക്കോർഡിങ് എന്താണെന്ന് എനിക്കറിയില്ല. അത് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായിരുന്നു ആ പാട്ട് പഠിക്കാനും പോയി റെക്കോർഡ് ചെയ്യുമ്പോഴും എല്ലാം. അതിനു മുമ്പ് ഇതേപോലെ തന്നെയാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ളതും എല്ലാം. പക്ഷെ അപ്പോഴാണ് അതിന്റെ എനിക്ക് തോന്നുന്നത് അതെന്താ ഞാൻ മിസ് ചെയ്യണെന്നുള്ള, എനിക്ക് അപ്പോഴായിരിക്കാം ചിലപ്പോൾ ഞാൻ റിയലൈസ്
1: ചെയ്തത്.
0: അതെ, അതായിരിക്കും അപ്പൊ മനസ്സിലായി ശരിക്കും ഞാൻ പാട്ട് തന്നെയാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം, പാട്ടാണെന്നുള്ളത് അപ്പൊ മനസ്സിലായി. പിന്നെ വേറെ ജോലിയൊന്നും വേണ്ട, പാട്ട് തന്നെ മതി. പക്ഷെ അത് ഞാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ശരിക്കും കുറച്ച് ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇതുപോലെ സിനിമയിൽ പാടുന്നുണ്ട്, പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒരു ശ്രമം ഒന്നും എന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ ശരിക്കും വിളിക്കണം, അങ്ങനെയുള്ള ഒരു കാര്യവും എന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്റെ മനസ്സിൽ വരുമ്പോൾ പോയി പാടാം, ജോലി ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ ശരിക്കും സിദ്ധാർത്ഥ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞെന്നാൽ മസ്കറ്റിൽ നിന്ന് അത് അതിന് പറ്റില്ല, അപ്പോൾ നാട്ടിൽ തന്നെ പോയി നിന്ന് ട്രൈ ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാനും മോനും കൂടി അപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ തൊട്ടൊരു മ്യൂസിക് ഡയറക്ടേഴ്സിന് അപ്പോഴാണ് കുറച്ചും കൂടി ഞാൻ പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെ ഞാൻ ഈ പാടി തുടങ്ങിയ സമയത്തും കല്യാണം കഴിയുന്ന വരെയുള്ള സമയത്തൊക്കെയും സിനിമകൾ സംഭവിച്ചത് ശരിക്കും അങ്ങനെ സംഭവിച്ചതാണ്. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് ഇപ്പം ചാൻസ് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു നിരാശ പോലെ തോന്നിയിട്ടില്ല. നല്ല പാട്ടുകളാണ് പാടിയിട്ടുള്ളതെല്ലാം, നല്ല പാട്ടുകളാണ്, നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ഒരു ശരിക്കും ബ്ലെസ്സിങ് ആണ്. ഇപ്പം ഈ വർഷം ഒരു സിനിമ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു, പിന്നെയാണ് ശരിക്കും അതിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പാട്ട് തന്നെ മതി, പിന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണതും എല്ലാം. അതെ,
1: ഈ പാട്ടല്ലാതെ വേറെ എന്താ ഇഷ്ടങ്ങള്?
0: പാട്ടല്ലാതെ എനിക്ക് ഡാൻസ്, ഞാനൊരു 10th വരെ പഠിച്ചിരുന്നു ഭരതനാട്യം. അത് കഴിഞ്ഞ് പിന്നെ അത് ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് പോയി. പക്ഷെ എനിക്ക് ഡാൻസ് ഇപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ സിനിമാറ്റിക് ഡാൻസ് ചെയ്യില്ലേ, അതെനിക്ക് പഠിച്ച് ചെയ്യാനൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പായിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് പോയി നിന്ന് സ്റ്റേജിൽ അങ്ങനെയല്ല, ഗ്രൂപ്പായിട്ട് നമ്മൾ ആ ഒരു ലേണിങ് ആ ഒരു പ്രോസസ്സും അത് പോയി ഡാൻസ് പ്രസന്റ് ചെയ്യണതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോകാം.
2: ഹലോ.
0: ഹലോ, ആരാണ്?
2: കൊല്ലം ചടയമംഗലത്തിൽ ലിസിയാണ്.
0: ലിസി എന്താ ചെയ്യണേ? ഹലോ, പ്രിയ ഗീതം കേൾക്കാറുണ്ടോ? ആ, ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ടോ? ആ, ഏതാ പാട്ട് വേണ്ടേ? വേൽമുരുക. ആ ശരി ശരി, അത് വെച്ചേരാം. ആ, ഏതെങ്കിലും മതിയോ?

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ ബി എം ഡബ്ല്യു വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
7: പിന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
8: നമ്മള് അപർണ രാജീവ് എന്ന ഗായികയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിലെല്ലായിടത്തും വന്നുകൊണ്ടിരുന്നത് ONV കുറുപ്പ് സാറായിരുന്നു. ONV കുറുപ്പ് സാറിന്റെ 10th ചരമവാർഷികമായിരുന്നു ഫെബ്രുവരിയില്. അപ്പൊ ആ സമയത്ത് അപർണ അച്ഛൻ സംഗീതം നൽകി പാഥേയം എന്ന ONV കുറുപ്പ് സാറിന്റെ കവിത ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വ്യൂസ് വന്നിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് തോന്നുന്നു.
9: ഇതിനു മുമ്പ് മുത്തച്ഛൻ എന്നുള്ള മുത്തച്ഛൻ എഴുതിയ ഒരു കവിത ഉണ്ട്. അത് ഞാൻ ഒരു 4 വർഷം മുമ്പ് ഇതേപോലെ ഒരു ഫെബ്രുവരിയില് മുത്തച്ഛന്റെ ചരമവാർഷികത്തിന്റെ അന്ന് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇറക്കിയിരുന്നു. അപ്പൊ അതും ഇതേപോലെ എനിക്ക് ഇപ്പൊ കവർ സോങ്സോ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പൊ കവിത എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ശരിക്കും നമ്മളൊരു പാട്ട് പാടി നേടുന്നതിനെക്കാട്ടിലും ഞാൻ ആ കവിത മുത്തച്ഛന്റെ ഇപ്പൊ പാഥേയോ അല്ലെങ്കിൽ മുത്തച്ഛനുള്ള കവിത ചെയ്തപ്പോ അത് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോ കവിത ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ
8: തുടർന്നും ആ തരത്തിലുള്ള
9: തീർച്ചയായിട്ടും ഇപ്പൊ ചിലര് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, കവിത പാടില്ലേ, മുത്തച്ഛന്റെ കവിത ഒന്ന് ചൊല്ലിയിടാമോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമുക്ക് റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പോ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും.
8: പാഥേയം പാടാം.
9: പാടാം.

0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചുവരാം.
1: ഹലോ.
2: ആ ഹലോ. ആ നമസ്കാരം.
1: ഞാൻ കാനൂരിൽ നിന്ന് വിളിക്കുകയാണ്, ഹരിപ്പാടിന് അടുത്ത് കാനൂരിൽ നിന്ന് വിളിക്കുകയാണ്. പേര് വാസുദേവൻ.
2: ശരി ശരി. സുഖമായിട്ടിരിക്കണോ? അല്ലേ,
1: സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ദേവസ്വം ബോർഡ് ജോലിയുള്ള ഒരാളായിരുന്നു, തകഴ് വായിക്കുന്ന ആളായിരുന്നു, റിട്ടയർഡായി.
2: ശരി, ഏത് പാട്ടാ ഇപ്പൊ വേണ്ടേ?
1: ജാനയമ്മ പാടിയൊരു പാട്ടുണ്ടല്ലോ,
2: ഏതാണ്?
1: ശിങ്കാരവേദന.
2: പാട്ട് വെച്ചേരാ.
1: എല്ലാവർക്കും വേണ്ടി, എന്നെ അറിയുന്നവർക്കും, പിന്നെ നമ്മുടെ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, കെട്ടിക്കുളങ്ങര രേഖ മാഡം, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും സമർപ്പിക്കുകയാണ് കേട്ടോ.
2: ശരി ശരി, ഓക്കേ.

0: പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടാകട്ടെ. ശ്രോതാക്കളിലേക്ക് എത്താൻ ഒരുപാട് അവസരങ്ങൾ നമുക്കിപ്പോ ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് ലഭ്യമാണ്.
1: യൂട്യൂബ് ചാനൽ ശരിക്കും എനിക്ക് തോന്നാറുണ്ട് ഒരു വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഞാനത് തുടങ്ങിയെന്നുള്ള എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിൽ കൂടി നമുക്ക് നമ്മുടെ പാട്ടുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടാനും നമുക്ക് ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടിൽ ഞാൻ ഒറിജിനൽ സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമാ പാട്ട് പോലെ തന്നെയാണ് ഒറിജിനൽ സോങ്സ് പാടുമ്പോഴും നമ്മൾ ആൾക്കാരിലേക്ക് ഒരു പുതിയ പാട്ട് എത്തിക്കുകയാണ്. പക്ഷെ അതിന് കുറച്ചും കൂടി നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ടും ഉണ്ട്. അപ്പം നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്വന്തം എന്നുള്ളൊരു ഫീലിംഗ് കുറച്ചും കൂടി നമുക്ക് തോന്നാറുണ്ട് അങ്ങനത്തെ പാട്ടുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടി ഇനി അടുത്ത് എന്താ ചെയ്യേണ്ട ചാനൽ അങ്ങനെ.
0: എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ.
1: താങ്ക് യു.

മലയാളി ഗായിക അപർണ രാജീവ് അതിഥിയായി പങ്കെടുത്ത സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ഐശ്വര്യ, നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ.

0: കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി ബി എം ഡബ്ല്യു വരെ
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർ ട്രിവാൻഡ്രം.
5: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
6: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
8: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
10: എന്നും രാവിലെ 10:30.
9: പ്രായോജകർ
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
11: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
8: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
12: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
13: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:00.
14: നമസ്കാരം, പ്രധാന വാർത്തകൾ.
13: കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ MD CEO സുന്ദീപ് സിക്കയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ ആഗോള മൂലധനം ആകർഷിക്കുന്ന സാധ്യതകൾ വിപുലീകരിക്കാൻ ആവശ്യമായ നടപടികൾ ഇരുവരും ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസവും അറിവും വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പട്നയിൽ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളും എക്കിനെറ്റും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ തായ്ലന്റ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രിയുടെ 15-ാമത് പതിപ്പ് തായ്ലന്റിൽ ഇന്ന് ആരംഭിക്കും. ഈ മാസം 31 വരെ സുരാത് താനിയിൽ വിഭാവതി രംഗസിറ്റ് ക്യാമ്പിലാണ് അഭ്യാസം. നിക്ഷേപ പ്ലാറ്റ്ഫോം വഴി പൌരന്മാർക്ക് പ്രതിദിനം 80,000 രൂപയും പ്രതിമാസം 25 ലക്ഷം രൂപയിലധികവും സമ്പാദിക്കാമെന്ന വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ വീഡിയോ വ്യാജമാണെന്ന് PIB. ഇന്ത്യ ഗവൺമെന്റ് അത്തരം ഏതെങ്കിലും നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ അംഗീകരിച്ചിട്ടില്ലെന്നും PIB അറിയിച്ചു. ഗവൺമെന്റ് കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഇത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി റോജി എം ജോൺ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരള ലോകായുക്തയുടെ കണ്ണൂർ ജില്ലാ സിറ്റിംഗ് അല്പസമയത്തിനകം ആരംഭിക്കും. ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിലാണ് സിറ്റിംഗ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും ചേർന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പൂക്കള മത്സരം ഒരുക്കും. ശനിയാഴ്ചയാണ് പൂക്കള മത്സരം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് ജോഡികളായ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. സ്പെയിൻ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിൽ ഇന്ന് കേൾക്കാം 1971 മുതൽ 80 വരെ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം ലൈൻ ബസ് എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനമാണ് വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: എം കെ അർജുനന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണിനി. ചിത്രം CID നസീർ. വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി.

0: ഒരറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്.

0: കുംഭകോണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: ഗാനരചന ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് MS വിശ്വനാഥൻ. ലങ്കാദഹനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമിതാ.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: ഓണം വരവായി.
3: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
3: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
4: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ PK ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ.
5: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട്.
6: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈത്തി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
5: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിങ്ങും ഉറപ്പായും സമ്മാനമുണ്ട്.
7: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്.
8: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
4: ഗാനുഭാരത്തിൽ ഇനി കേൾക്കാം പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും P സുശീലയും പാടിയ ഗാനം. വയലാറിന്റെ വരികൾ, G ദേവരാജന്റെ സംഗീതം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം
7: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
6: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
7: അൽഅമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
8: അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം തുടരും. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 14,290 രൂപ നിരക്കിലും പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തുന്ന ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
5: ഉദയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ജെയിന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: കരകാണ കടൽ എന്ന ചിത്രത്തിൽ വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
1: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തെ LP ലീലയും ശ്രീകാന്തും പാടിയത്. വയലാറിന്റെ വരികൾ G. ദേവരാജന്റെ ഈണം.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഗാനരചന യൂസഫ് അലി കേച്ചേരി, ഈണം നൽകിയത് ജി ദേവരാജൻ. സിന്ദൂർ ചെപ്പ് എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം.

0: 1971 മുതൽ 80 വരെ പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പന്ത്രണ്ടാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനകൾ തുടരുന്നു. കേന്ദ്ര സുരക്ഷാ സേനകളുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിന്റെ വധക്കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണയുടെ സമയക്രമം കോടതി ഇന്ന് തീരുമാനിച്ചേക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ മാധ്യമ ശില്പശാല നാളെ എറണാകുളം മരടിൽ. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. നാടക സീരിയൽ രചയിതാവും സംവിധായകനുമായിരുന്ന പി ടി റഫീഖിന്റെ ഓർമ്മയിൽ രൂപവത്കരിച്ച നിലാവ് ട്രസ്റ്റിന്റെ ഈ വർഷത്തെ പുരസ്കാരത്തിന് നടൻ ജോയ് മാത്യു അർഹനായി. 4 പതിറ്റാണ്ടിലേറെ നാടക സിനിമാ മേഖലയ്ക്ക് നൽകിയ സംഭാവന മാനിച്ചാണ് പുരസ്കാരം. ബിടെക് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം എം എ കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ വൻ പ്രതിഷേധം. മരണത്തിന് ഉത്തരവാദികളായവരെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം ബിയോണ്ട് വേർഡ്സ് വാർത്താ ചിത്ര പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നാളെ തുടക്കം. ലോക ഫോട്ടോഗ്രാഫി ദിനമായ നാളെ രാവിലെ ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാർ ഉദ്ഘാടനം ചെയ്യും. ഒഡീഷയിൽ നിന്ന് ട്രെയിനിൽ കൊണ്ടുവന്ന 15 കിലോ കഞ്ചാവുമായി കൊല്ലത്ത് സഹോദരങ്ങൾ പോലീസിന്റെ പിടിയിൽ. ഒഡീഷ കാന്തമാൾ ഡമാക്കുബ സ്വദേശി ഫിറോദൽ ഡിഗൽ, ബാബുജി ഡിഗൽ എന്നിവരാണ് അറസ്റ്റിലായത്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക് കേൾക്കാം.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അർത്ഥം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: കണം പാറി പറന്നു വന്നു.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ചകോരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത് ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: കർണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ശ്രീധർ, ക്രിസ്റ്റഫർ, സിന്ധു എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം. ചിത്രം ഭൂതക്കണ്ണാടി.

0: ആറപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ എം ആർ ടിയിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിരോശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക തേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക തേയാട്.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക തേയാട്.
4: ഫോൺ ഞാൻ പറയാം.
5: എന്നാ പറയാം?
4: 90 72 503 503.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഓഗസ്റ്റ് 20 മാർക്കലേ
5: വെഞ്ഞാറമ്മൂട് അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
4: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
5: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
4: അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമ്മൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ്ദമാം.
6: കൈതപ്രം എഴുതിയ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയത് ചിത്രം ചെങ്കോൽ.

0: സുബയ്യാ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.

0: വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി
1: അല്ലേ? തീർന്നില്ല മോളെ, 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
3: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്ട് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
5: സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ആദ്യം കേൾക്കാം പേരൻപ് എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയത്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
2: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ, പൊളിക്കോ?
1: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
2: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.

0: ചേട്ടാ ഒരു വിഷമം,
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചിത്രം ബോംബെ, പാടിയത് എ ആർ റഹ്മാൻ. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഐ എന്ന ചിത്രത്തിന് വേണ്ടി അനിരുദ്ധ്, രവിചന്ദർ, നീതി മോഹൻ എന്നിവർ പാടിയത്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
4: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
5: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും. ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
4: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
6: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
7: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
6: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
7: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
8: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ PK ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ 9496596321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
11: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
12: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
13: ഓണഷോപ്പിംഗോ?
14: ആ, ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
13: ആ, കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
12: മൈജി ഓണം, മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: തിരയപ്പൂക്കളിൽ ഇനി മൗനം സമ്മതം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ട്രിവാൻഡ്രം.
3: 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: തിരേപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം.

0: ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പന്ത്രണ്ടാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനായ യോഗത്തിൽ അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ വിവിധയിടങ്ങളിൽ ED റെയ്ഡ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയിൽ പരാമർശിച്ച ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലുമാണ് റെയ്ഡ് എന്നാണ് റിപ്പോർട്ട്. കർണാടക PSC ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. മുൻ ചെയർമാന്റെയും PSC അംഗങ്ങളുടെയും വസതികളിലും ഓഫീസുകളിലുമാണ് ED റെയ്ഡ് നടത്തിയത്. തൃശൂരിലെ പുലിക്കളി സംഘങ്ങളുടെ കേന്ദ്രസഹായമായ 24 ലക്ഷം രൂപ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ കൈമാറി. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം ഈ വർഷം 24 നിന്ന് 25 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മെറ്റയിൽ നിന്നും ഒരു സന്ദേശവും മാറ്റാൻ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മാറ്റിയത് അവരുടെ തീരുമാനമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. വിവാദങ്ങൾ തൂഫാനെ ബാധിക്കരുതെന്നും രാഷ്ട്രീയം മറന്ന് യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ചേർത്തലയിൽ സംഘടിപ്പിച്ച ഏകദിന മാധ്യമ ശില്പശാല വാർത്താ ലാബ് തുടങ്ങി. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ഇസ്ലാമിക മതപണ്ഡിതനും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റുമായ കിടങ്ങഴി യു അബ്ദുറഹീം മുസ്ലിയാർ മലപ്പുറം കിടങ്ങഴിയിലെ വസതിയിൽ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സ്വർണവില വർദ്ധിച്ചു. പവന് 160 രൂപ കൂടി 114,320 രൂപയായി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങം 1 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: ആകാശവാണി

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 13 ഭാഗം. രചന സി റഹീം. തേൻകിളികൾ

പൂന്തേനുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തും പാടത്തും പറമ്പിലുമെല്ലാം ച്വീ ച്വീ ച്വീ എന്ന് പാടിക്കൊണ്ട് പാറി നടക്കുന്ന ഒരു ചെറുകിളിയാണ് തേൻകിളി. സൂചിമുഖി എന്നും ഇവയെ വിളിക്കാറുണ്ട്. സൂചി പോലെ നീണ്ടു കൂർത്ത കൊക്കുള്ളതിനാലാണ് ഇവയ്ക്ക് സൂചിമുഖി എന്നു പേര് വീണത്. പൂക്കളിൽ നിന്ന് സദാ തേൻ നുകരുന്നതിനാൽ തേൻകിളിയെന്നും പേരിട്ടു. തിളങ്ങുന്ന വർണ്ണഭംഗി കൊണ്ട് ആരുടെയും മനം കവരുന്ന കുരുവിയാണ് ഇത്. തേൻകിളികളെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ചുറ്റും പല ജാതി തേൻകുരുവികൾ ജീവിക്കുന്നു എന്നറിയുന്നവർ വളരെ കുറവായിരിക്കും.

0: നീണ്ടു കൂർത്തതും തീരെ വണ്ണമില്ലാത്തതും ഏറെക്കുറെ വളഞ്ഞതുമായ കൊക്കുള്ള ഈ ചെറുപക്ഷിയെ നോക്കിയിരിക്കാൻ ബഹുരസമാണ്. ഇവയിൽ പൂവനുകൾക്ക് കമനീയമായ നിറമുണ്ടായിരിക്കും. മറ്റു പല പക്ഷികളിലെന്ന പോലെ പിടപക്ഷിക്ക് നിറസൗകുമാര്യം കുറവാണ്. പൂക്കളുള്ള ചെടികളെയും മരങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് ഈ പക്ഷികളുടെ ജീവിതം. തേനാണ് ഇവയുടെ മുഖ്യ ആഹാരമെന്ന് പറയാം. എങ്കിലും പ്രാണികളെയും ചെറു ജീവികളെയും പുഴുക്കളെയും ഇവ തിന്നാറുണ്ട്. പ്രത്യേകിച്ച് കൂടൊരുക്കുന്ന കാലത്താണ് ഇവ കൂടുതലായി മാംസഭുക്കുകളായി മാറാറുള്ളത്. കീടനിയന്ത്രണത്തിന് വലിയ സഹായം ചെയ്യുന്ന പക്ഷികൾ കൂടിയാണ് ഇവ. സസ്യങ്ങളുടെ പരാഗ വിതരണത്തിനും തേൻകിളികൾ സഹായിക്കുന്നു.
1: കേരളത്തിൽ പല ജാതി തേൻകിളികളെ കാണാറുണ്ട്. കറുപ്പൻ തേൻകിളി, കൊക്കൻ തേൻകിളി, മഞ്ഞ തേൻകിളി, ചെറുതേൻകിളി എന്നിങ്ങനെ നാല് ജാതിക്കാരെയാണ് കണ്ടുവരുന്നത്. സൂക്ഷ്മമായ ശ്രദ്ധ വേണം ഇവയേതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ. പൂക്കൾക്കുള്ളിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്നതിന് പ്രയോജനപ്പെടുന്ന വിധമുള്ള കൊക്കാണ് ഇവയുടെ പൊതു പ്രത്യേകത. നീണ്ട് നേരിയ കൊക്കും കൊക്കിനേക്കാൾ നീളമുള്ള നാവും പ്രകൃതി ഇവയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഇവയുടെ കൊക്കിന്റെ അഗ്രം പൂക്കൾക്കുള്ളിലേക്ക് കടത്തുന്നതിന് അനുയോജ്യമായി വളഞ്ഞതാണ്. കൂടാതെ ഇവയുടെ നാക്കിന്റെ അറ്റം രണ്ടോ മൂന്നോ ആയി കവരിച്ചതാണ്. നാക്കിന്റെ ഇരുവശത്തുമായി തേനൂറ്റാനായുള്ള രണ്ട് നേരിയ കുഴലുകളുമുണ്ട്.
0: കറുപ്പൻ തേൻകിളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് പർപ്പിൾ സൺബേർഡ് എന്നാണ്. ശാസ്ത്രീയ നാമം നെക്ചറിന ഏഷ്യാറ്റിക്ക. കൊക്കൻ തേൻകിളിയുടെ ഇംഗ്ലീഷ് പേര് ലോട്ടൻസ് മെറൂൺ ബ്രസ്റ്റഡ് എന്നും ശാസ്ത്രനാമം നെക്ചറിന ലൊട്ടേനിയ എന്നുമാണ്. മഞ്ഞ തേൻകിളിയുടെ ഇംഗ്ലീഷ് പേര് പർപ്പിൾ റംഡ് സൺബേർഡ് എന്നാണ്. ശാസ്ത്രനാമം നെക്ചറിന സൈലോനിക്ക. ചെറു തേൻകിളിയുടെ ഇംഗ്ലീഷ് പേരാണ് സ്മാൾ സൺബേർഡ്. ശാസ്ത്രനാമം നെക്ചറിന മിനിമ എന്നുമാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യരുമായി പക്ഷികളെക്കുറിച്ച് സംസാരിക്കേണ്ടതായി വരുമ്പോൾ അവയുടെ ശാസ്ത്രനാമം പറയുന്നതാണ് ഉപകരിക്കുക. ഇംഗ്ലീഷ് പേര് പോലും എല്ലാ രാജ്യങ്ങളിലും പ്രയോജനപ്പെടണം എന്നില്ല.
1: കറുപ്പൻ തേൻകിളിയിലെ പൂവൻ കൂടൊരുക്കുന്ന കാലത്ത് ആകെ തിളങ്ങുന്ന കറുപ്പായിരിക്കും. മറ്റു കാലങ്ങളിൽ നെറ്റ് മുതൽ വാലുവരെ മങ്ങിയ നിറമാണ്.

0: പക്ഷിയുടെ അടിഭാഗമെല്ലാം മുഷിഞ്ഞ വെള്ളയായിരിക്കും. ഇക്കാലത്ത് പൂവന് താടിയിൽ നിന്ന് ഉദരം വരെ നീണ്ടുപോകുന്ന ഒരു കറുത്ത പട്ടയുണ്ടായിരിക്കും. പിടപ്പക്ഷിക്ക് ഏതു കാലത്തും ഉപരിഭാഗമെല്ലാം പച്ച ഛായയുള്ള ഇരുണ്ട തവിട്ട് നിറവും അടിഭാഗമെല്ലാം നേരിയ മഞ്ഞയുമായിരിക്കും. ഇവയെ പൊതുവെ വരണ്ട പ്രദേശങ്ങളിലാണ് ധാരാളമായി കാണാറുള്ളത്.
1: കൊക്കൻ തേൻകിളിയെ വലിയ തേൻകിളി എന്നും വിളിക്കാറുണ്ട്. കൊക്കൻ തേൻകിളിയെയും കറുപ്പൻ തേൻകിളിയെയും വേഗത്തിൽ തിരിച്ചറിയാൻ അവയുടെ കൊക്ക് മാത്രം നോക്കിയാൽ മതി. പേരുപോലെ കൊക്കൻ തേൻകിളിയുടെ കൊക്ക് വളരെ നീണ്ടതായിരിക്കും. അതിൻ്റെ നടുക്കുവെച്ച് ഒടിഞ്ഞതുപോലെ പെട്ടെന്ന് താഴോട്ടൊരു വളവും കാണാനാകും. പൂവൻ്റെ മുതുകും ഉദരവും കരിമ്പിച്ച തവിട്ട് നിറമായിരിക്കും. മാറിടത്തിൽ ഊത നിറത്തിൽ ഒരു പട്ട കാണാം. കൊക്കൻ തേൻകിളിയെ മഴ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണാറുള്ളത്. കേരളത്തിൽ ഇവയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും.
2: പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഞാൻ പറയും, അത് രാവിലകളിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തും ജനലരികിലും ഒക്കെ എത്തുന്ന കുഞ്ഞുകിളികളാണെന്ന്.
1: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറോസ് ബീഗം
2: ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് അവരുടെ കിളിയിലാരവം കേട്ടുണരുന്ന ആ പ്രഭാതങ്ങൾക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്.
3: കേരളത്തിൽ പ്രധാനമായും നാലിനം തേൻകിളികളെയാണ് കണ്ടുവരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തും പൂന്തോട്ടങ്ങളിലും എപ്പോഴും കാണാൻ കഴിയുന്ന മനോഹരമായ കുഞ്ഞു പക്ഷികളാണിത്. പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന മഞ്ഞത്തേൻകിളിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്ന തേൻകിളി.
2: ഇവ ഞങ്ങളുടെ മലപ്പുറത്തെ വീട്ടിൽ കൂടൊരുക്കി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. ഒരേ കൂട് തന്നെ വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കുന്നതായിരുന്നു കണ്ടത്. അതിനിടയിൽ ഒരു തവണ പൂച്ച എങ്ങാണ്ട് അവരുടെ കൂട് നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ചു കാലം അവിടെ കൂടൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ വീണ്ടും അവര് നമ്മളാരന്മാരുടെ ശല്യക്കാരല്ല എന്ന് മനസ്സിലാക്കിയിട്ടാവും ഒരു വീണ്ടും പഴയ പോലെ കൂടൊക്കെ വെച്ച് അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങള് വിരിഞ്ഞ് പുറത്താവുന്നത് വരെ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും അവര് വരും. അങ്ങനെ പലതവണ അവരവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ സാധാരണ കാണുന്ന രണ്ടിനം തേൻകിളികളാണ് പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന കറുപ്പൻ തേൻകിളിയും അതുപോലെ ലോട്ടിൻ സൺബേർഡ് കൊക്കൻ തേൻകിളി. രണ്ടും തമ്മിൽ നിറത്തിലും വലിപ്പത്തിലും വളരെ വലിയ സാമ്യമുള്ളവയാണ്. പെട്ടെന്ന് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഇവയുടെ കൊക്കാണ്. ഈ മൂന്നിനം പക്ഷികളെയും മലപ്പുറത്തെ വീട്ടുപരിസരത്ത് നിന്ന് ധാരാളമായിട്ട് കാണാനും ഫോട്ടോസ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓണക്കാലമാകുമ്പോൾ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തിയിലും അതുപോലെ തെച്ചി, കൃഷ്ണകിരീടം തുടങ്ങിയ ചെടികളിലൊക്കെ ഇവർ കൂട്ടമായിട്ട് വന്നിരിക്കാറുണ്ട്, ഇണകളായിട്ട് തന്നെ. അതും നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നാലാമതായി ഉള്ളത് ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ് എന്നറിയപ്പെടുന്ന ചെറുതേൻകിളിയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വളരെ ചെറിയ ഇനം തേൻകിളിയാണിത്. ഇതിനെ ഞങ്ങളുടെ മൂന്നാർ യാത്രയിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്.
0: മഞ്ഞ തേൻകിളിയെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ കാണാൻ കഴിയും. ഇവയുടെ പൂവന് തലയും പിൻകഴുത്തും മരതകക്കല്ലുകൾ പതിച്ച പോലെ തിളങ്ങുന്ന പച്ചയാണ്. ചിറകുകളിൽ ചുമലിനടുത്തും ഈ നിറം മുഴച്ചു കാണാം. പുറവും ചിറകുകളും മിക്കപ്പോഴും തവിട്ട് നിറം കലർന്ന ചുവപ്പായിരിക്കും. കവിളുകളും താടിയും തൊണ്ടയും തിളങ്ങുന്ന ഊതയും താമ്രവർണവുമായിരിക്കും. മാറിൽ ചെമ്പിച്ച തവിട്ട് നിറത്തിലുള്ള ഒരു പട്ടയുണ്ട്. അതിന് താഴെ അടിവശമെല്ലാം നല്ല മഞ്ഞയായിരിക്കും. അരക്കെട്ട് ശോഭയേറിയ ഊത നിറമായിരിക്കും. പിടയ്ക്ക് ഉപരിഭാഗമെല്ലാം ചാരനിറം പുരണ്ട തവിട്ട് നിറമായിരിക്കും. താടിയും തൊണ്ടയും ഇളം ചാരനിറവും ശേഷം അടിഭാഗമെല്ലാം മഞ്ഞയായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന ഒരു കറുത്ത പട്ടയും അതിനു മുകളിൽ അവ്യക്തമായ വെള്ള പുരുകവും ഉണ്ടായിരിക്കും. അരക്കെട്ടിന്റെ നിറം മുതുകിൻ്റേതു തന്നെയായിരിക്കും.
1: തേൻകിളികളിൽ ഏറ്റവും ചെറുതാണ് ചെറു തേൻകിളി. കാട്ടുപ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുക. മഞ്ഞ തേൻകിളിയുമായി ഇവയ്ക്ക് സാമ്യമുണ്ട്. ചെറു തേൻകിളിയുടെ പിടയുടെ

0: അരക്കെട്ട് തിളങ്ങുന്ന താമരവർണമായിരിക്കും. പൂവന്റെ പുറവും അരക്കെട്ടും തിളങ്ങുന്ന ചെമപ്പാണ്. ഇവയ്ക്ക് ചുമലിൽ പച്ച പൊട്ട് കാണുകയില്ല. ദേഹത്തിന്റെ അടിവശം വെള്ള നിറം പോലെ ഇരിക്കും.
1: തേൻകിളികളുടെ പൂക്കളിൽ നിന്നുള്ള തേൻ നുകരൽ മനോഹരമായൊരു ദൃശ്യവിരുന്നാണ്. നീണ്ടുവളഞ്ഞ സൂചിക്കൊക്ക് പൂക്കൾക്കുള്ളിലേക്ക് കടത്തി തുടരെ തുടരെ ചിറകുകൾ വിറപ്പിച്ച് അവ ഏതാനും നിമിഷം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. പൊന്മാനികളും മറ്റും കാറ്റ് ചവിട്ടി നിന്ന് മീനിനെ നോക്കുന്നതുപോലെയാണ് ഇവയും ചെയ്യുന്നത്. തേൻ കുടിച്ച ശേഷം പെട്ടെന്ന് ആകാശത്തേക്ക് തെറിച്ചൊരു പോക്കാണ്. കൂടെ കൂടെ ഇവ ച്വീ ച്വീ എന്നിങ്ങനെ ചിലയ്ക്കുന്നതും കേൾക്കാം. തന്റെ കുടുംബത്തോട് താൻ ഇവിടെയുണ്ടെന്ന് വിളിച്ചു പറയാനാണ് ഇങ്ങനെ ഇവ ശബ്ദിക്കുന്നത്.
0: കൂടൊരുക്കുന്ന കാലത്ത് പൂവൻ തേൻകിളി ചെറു ചെടികളിലിരുന്ന് നീട്ടി പാടാറുണ്ട്. സ്വീറ്റി സ്വീറ്റി സ്വീറ്റി, തന്റെ പ്രിയപ്പെട്ടവളെ പൂവൻ വിളിക്കുന്നത് പോലെ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നാം. വാലും ചിറകും പെട്ടെന്ന് വിടർത്തി പൂട്ടുകയും ഇരുന്ന ഇരിപ്പിൽ അങ്ങോട്ടുമിങ്ങോട്ടും തിരിയുന്നതും ഇവയുടെ ശീലമാണ്. ഇത് അവയുടെ പ്രണയ നൃത്തമാണ്. ഇങ്ങനെ ആടാനും പാടാനും കറുപ്പൻ തേൻകിളിയും കൊക്കൻ തേൻകിളിയുമാണ് കൂടുതൽ വിരുദ്ധന്മാർ. പിടയ്ക്ക് വേണ്ടി പൂവന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും കൊത്തുകൂടുന്നതും പതിവാണ്.
1: തേൻകിളികളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് കൂടൊരുക്കുന്നത്. നാരുകളും വേരുകളും കരിയില കഷണങ്ങളും ചിലന്തി വലയും ചിലന്തി മുട്ടത്തോടും ചിലതരം പുഴുക്കളുടെ മരത്തിൽ ഞാന്നുകിടക്കുന്ന കാഷ്ടവുമൊക്കെ ഉപയോഗിച്ചാണ് കൂടൊരുക്കൽ. കൂട്ടിനുള്ളിൽ പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും സുഖമായിരിക്കാനായി പഞ്ഞിയും അപ്പൂപ്പൻ താടിയും കൊണ്ടൊരു മെത്തയും നിർമ്മിക്കും. നിലത്തുനിന്ന് 4-5 അടി ഉയരത്തിലാണ് ഇവയുടെ കൂടുകൾ കാണുക. കൂട് കണ്ടാൽ കുറച്ച് കരിയില തൂങ്ങിക്കിടക്കുന്നത് പോലെയേ തോന്നുകയുള്ളൂ. കൂടിന്റെ പ്രവേശന ദ്വാരത്തിന് മുകളിലായി ഒരു പടിപ്പുര കൂടി പണിത് മോടി കൂട്ടിയിരിക്കുന്നത് കാണാം. മിക്ക പക്ഷികളിലും എന്നതുപോലെ മുട്ടയ്ക്കടയിരിക്കുന്നത് പിടപ്പക്ഷിയാണ്. പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും തീറ്റ തേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന ചുമതല പൂവനാണ്. മനുഷ്യർക്ക് ചുറ്റും പക്ഷികൾ ഉൾപ്പെടെയുള്ള മറ്റനേകം ജീവികളുടെ ഒരു ലോകം കൂടിയുണ്ടെന്ന് നമ്മൾ വിസ്മരിക്കരുത്. നമ്മെപ്പോലെ ഭൂമിയുടെ അവകാശികളാണ് അവരെന്നത് നമ്മളെപ്പോഴും ഓർമ്മ വയ്ക്കണം.

0: കിളിക്കുഞ്ചൽ ചിത്രീകരണ പരമ്പര സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ. 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ,

0: സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
0: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂറിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പണ്ട് പണ്ടൊരു രാജകുമാരി എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാൽ, ലതിക, ലേഖ എന്നിവർ പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ശ്യാം.

0: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും ഡോക്ടർ ജിമി എം ജിഒ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
5: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
6: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ഡോക്ടർ രാജീവിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്ര പാടിയത്. ചിത്രം ചുരം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
4: ഫോൺ ഞാൻ പറയാം.
1: എന്നാ പറയ?
4: 90 72 503 503.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഇളയരാജയുടെ സംഗീതത്തിൽ ചിത്ര പാടിയത്. ചിത്രം അച്ചുവിന്റെ അമ്മ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്.
1: ഡിസ്കൗണ്ട് ഉണ്ടാ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശിപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിമി എം ജിയൊ സംസാരിക്കുന്നു.
1: പ്രായഭേദമന്യേ ആളുകളെ ബാധിക്കുന്ന ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് അലർജി. ലളിതമായി പറഞ്ഞാൽ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനമായ പ്രതിരോധ വ്യവസ്ഥ അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അപകടകരമല്ലാത്ത ചില വസ്തുക്കളെ ശത്രുവായി തെറ്റിദ്ധരിച്ച് അവയ്ക്കെതിരെ നടത്തുന്ന പ്രതികരണമാണ് അലർജി എന്ന് പറയാം. സാധാരണയായി ദോഷം ചെയ്യാത്ത പൊടി, പൂമ്പൊടി, ഹൗസ് ഡസ്റ്റ് മൈറ്റ് അഥവാ പൊടിച്ചെള്ള്, പൂപ്പൽ, മൃഗങ്ങളുടെ രോമം തുടങ്ങിയ വസ്തുക്കളെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം അപകടകാരികളായി തെറ്റിദ്ധരിച്ച് അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണിത്. പാരമ്പര്യമായും അലർജി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പാരിസ്ഥിതിക ഘടകങ്ങളും ശക്തമായി സ്വാധീനിക്കുന്നവ തന്നെയാണ്. അലർജി രണ്ട് ഘട്ടങ്ങളിലായാണ് ഉണ്ടാകുന്നത്. ആദ്യഘട്ടം സെൻസിറ്റൈസേഷൻ അഥവാ തയ്യാറെടുപ്പ്. ആദ്യമായി അലർജൻ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരം IgE വിഭാഗത്തിൽ പെടുന്ന ആന്റിബോഡികൾ നിർമ്മിച്ച് ചിലയിനം കോശങ്ങളുമായി അവയെ ചേർത്ത് അമിത പ്രതികരണത്തിന് ശരീരത്തെ തയ്യാറെടുപ്പിക്കുന്ന ഘട്ടമാണിത്. രണ്ടാം ഘട്ടം റീ എക്സ്പോഷർ. അതേ അലർജൻ വീണ്ടും ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മാസ്റ്റ് സെല്ലുകളിൽ നിന്ന് ഹിസ്റ്റമിൻ, ല്യൂക്കോട്രൈൻ മുതലായ രാസവസ്തുക്കൾ പുറത്തേക്ക് വിടുന്നു. ഇതിന്റെ ഫലമായി തുമ്മൽ, ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ് മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. കണ്ണ്, ചെവി, മൂക്ക് എന്നിവയെ ബാധിക്കുന്ന പ്രധാന അലർജി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. കണ്ണിനു പുറമേയുള്ള ശ്ലേഷ്മസ്തരമായ കൺജങ്ക്റ്റിവയിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സമ്പർക്കമാണ് കണ്ണിലെ അലർജിയുടെ മുഖ്യ കാരണം. സീസണൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, പെരിനിയൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, വെർണൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ്, അറ്റോപിക് കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ്, ജയന്റ് പാപ്പുലറി കൺജങ്ക്റ്റിവൈറ്റിസ് മുതലായവയാണ് കണ്ണിലെ പ്രധാന അലർജി രോഗങ്ങൾ. കണ്ണിലെ ഏറ്റവും സാധാരണമായ അലർജി രോഗമാണ് സീസണൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്. പൂക്കളിൽ നിന്നുള്ള പൂമ്പൊടി കൂടുതലുള്ള കാലാവസ്ഥയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. കണ്ണുകളിൽ കടുത്ത ചൊറിച്ചിൽ, കണ്ണിലെ ചുവപ്പ്, കണ്ണുനീർ വരൽ, കണ്ണു നീരുവെക്കൽ, വെളിച്ചത്തിൽ നോക്കാൻ ബുദ്ധിമുട്ട് മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. വർഷം മുഴുവൻ കാണപ്പെടുന്ന അലർജിയാണ് പെരിനിയൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്. വീട്ടിലെ പൊടി, ഹൗസ് ഡസ്റ്റ് മൈറ്റ് അഥവാ പൊടിച്ചെള്ള്, മൃഗങ്ങളുടെ രോമം മുതലായവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. ലക്ഷണങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കൺജങ്ക്റ്റിവൈറ്റിസിനേക്കാൾ കുറവായിരിക്കും. വെർണൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് അടുത്തതായുള്ളത്. ഇത് വസന്തകാലത്തും വേനൽക്കാലത്തും സാധാരണയായി കാണപ്പെടുന്നു. കുട്ടികളെയും കൗമാരക്കാരെയും കൂടുതലായി ബാധിക്കുന്ന ഒരു അലർജി രോഗമാണിത്. കണ്ണിലെ അസഹ്യമായ ചൊറിച്ചിൽ, കട്ടിയുള്ള നൂൽ പോലുള്ള സ്രാവം, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള പ്രയാസം, കണ്ണിമ വെട്ടൽ മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൺജങ്ക്റ്റിവയെ മാത്രമല്ല കണ്ണിന്റെ കൃഷ്ണഭാഗത്തെയും ഇത് ബാധിക്കുന്നു. ആവർത്തിച്ചു വരുന്ന ദീർഘകാലം നിലനിൽക്കുന്ന ഗുരുതരമായ ഒരു അലർജി രോഗമാണിത്. അറ്റോപിക് കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് ഈ ശ്രേണിയിൽ വരുന്ന അടുത്ത രോഗം. പേരുപോലെ തന്നെ അലർജി ഉണ്ടാകാൻ പാരമ്പര്യമായി പ്രവണതയുള്ളവരിലാണ് ഇത് കാണപ്പെടുന്നത്. പ്രധാനമായും യുവാക്കളിലും മുതിർന്നവരിലും കാണപ്പെടുന്നു. കണ്ണില് ശക്തമായ ചൊറിച്ചിൽ, കണ്ണ് ചുവക്കൽ, കണ്ണുനീർ വാർക്കൽ, കണ്ണിമകളുടെ വീക്കവും കട്ടിയാകലും, വെളിച്ചം സഹിക്കാൻ പറ്റായിക മുതലായവയാണ് ഈ അലർജി രോഗത്തിന്റെ ലക്ഷണം. കണ്ണിന്റെ കൃഷ്ണഭാഗത്ത് വ്രണമുണ്ടാവൽ, കൃഷ്ണഭാഗത്ത് പാടുകൾ വരൽ, കാഴ്ച മങ്ങൽ, തിമിരം, ദീർഘകാലമായ സ്റ്റീറോയിഡ് ഉപയോഗം മൂലമോ രോഗാവസ്ഥ മൂലമോ കാഴ്ച മങ്ങൽ മുതലായവയാണ് ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന സങ്കീർണതകൾ. കോണ്ടാക്ട് ലെൻസ് ദീർഘകാലം ഉപയോഗിക്കുന്നവരിലും കണ്ണിലെ പ്രോസ്തസിസ് ദീർഘകാലം ഉപയോഗിക്കുന്നവരിലും കൂടുതലായി കാണപ്പെടുന്ന ഒരു അലർജി രോഗമാണ് ജയന്റ് പാപ്പുലറി കൺജങ്ക്റ്റിവൈറ്റിസ്. കോണ്ടാക്ട് ലെൻസ് ധരിക്കാൻ ബുദ്ധിമുട്ട്, കണ്ണിലെ ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് കട്ടിയുള്ള സ്രാവം വരൽ, ലെൻസ് ഇടയ്ക്കിടെ തെന്നി മാറിപ്പോകൽ മുതലായവയാണ് ഇതിന്റെ ലക്ഷണം. ഇപ്രകാരമുള്ള അലർജി രോഗങ്ങൾ കണ്ണിൽ ബാധിച്ചവർ നേത്രരോഗ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മാത്രമേ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കാവൂ. വെർണൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ്, അറ്റോപിക് കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് പോലുള്ള രോഗികൾക്ക് സ്ഥിരമായ നേത്ര പരിശോധന ആവശ്യമാണ്. കണ്ണുകളെ ബാധിക്കുന്ന അലർജി രോഗങ്ങൾ വളരെ സാധാരണമാണെങ്കിലും ചില രോഗങ്ങൾ കാഴ്ചയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ളതാകിയാൽ നേരത്തെയുള്ള രോഗനിർണയം, അലർജൻ ഒഴിവാക്കൽ, ശരിയായ ചികിത്സ, സ്ഥിരമായ ഫോളോ അപ്പ് എന്നിവ അത്യാവശ്യമാണ്. അടുത്തതായി സംസാരിക്കുന്നത് ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജി രോഗങ്ങളെ പറ്റിയാണ്. ആദ്യമായി അലർജിക് റൈനൈറ്റിസ്. അലർജിക് റൈനൈറ്റിസ് എന്നത് മൂക്കിന്റെ അകത്തെ ശ്ലേഷ്മസ്തരത്തിന് അലർജനുകളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന

0: പ്രതികരണമാണ്. അലർജിക്ക് കാരണമാകുന്ന വസ്തുക്കൾ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിനോട് പ്രതികരിച്ച് ഹിസ്റ്റമിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളെ പുറത്തുവിടുകയും തൽഫലമായി തുടർച്ചയായ തുമ്മൽ, മൂക്കിൽ ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തൊണ്ടയിലേക്ക് കഫം വരൽ, മണം അറിയാനുള്ള കഴിവ് കുറയൽ, മൂക്കിന് പുറമെ കറുത്ത പാട്, കണ്ണിന് താഴെ കറുത്ത പാട് എന്നിവ കാണപ്പെടുന്നു. അലർജിക് റൈനൈറ്റിസ് വർഷത്തിലെ ഏതെങ്കിലും ഒരു സീസണിലോ, സീസണൽ അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ വർഷം മുഴുവനുമോ പെരിനിയൽ അലർജിക് റൈനൈറ്റിസ് എന്നിങ്ങനെ കാണപ്പെടാം. അടുത്തതായി വരുന്ന രോഗമാണ് അലർജിക് റൈനോസൈനസൈറ്റിസ്. അലർജി മൂലം മൂക്കിലെയും പാരാനേസൽ സൈനസുകളിലെയും ശ്ലേഷ്മപടലത്തിൽ ഉണ്ടാകുന്ന വീക്കവും മറ്റുമാണ് ഇതിൽ വരുന്ന ലക്ഷണങ്ങൾ. തുടർച്ചയായ തുമ്മൽ, വെള്ളം പോലുള്ള മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, മൂക്കിലും കണ്ണിലും ചൊറിച്ചിൽ, നെറ്റിയിലോ കവിളിലോ ഭാരവും വേദനയും, തലവേദന, മണം അറിയാനുള്ള കഴിവ് കുറയൽ, പോസ്റ്റ് നേസൽ ഡ്രിപ്പ് അഥവാ തൊണ്ടയിലേക്കുള്ള കഫം ഇറങ്ങൽ, രാത്രിയുള്ള ചുമ മുതലായവയാണ് ഇതിന്റെ മറ്റു ലക്ഷണങ്ങൾ. അലർജി മൂലം അടുത്തതായി വരുന്ന രോഗമാണ് നേസൽ പോളിപ്പുകൾ. ദീർഘകാലമായി നിൽക്കുന്ന അലർജിയും നീർവീഴ്ചയും മൂക്കിന്റെയും പാരാനേസൽ സൈനസുകളുടെയും ശ്ലേഷ്മസ്തരം വീർത്ത് പുറത്തേക്ക് തൂങ്ങി വരുന്ന ഒരു അവസ്ഥയാണിത്. തുടർച്ചയായുള്ള മൂക്കടപ്പ്, മണം അറിയാനുള്ള കഴിവ് കുറയൽ അല്ലെങ്കിൽ നഷ്ടപ്പെടൽ, വായിലൂടെയുള്ള ശ്വസനം, മൂക്കൊലിപ്പ്, തൊണ്ടയിലേക്കുള്ള കഫസ്രവം, തുമ്മൽ, തലവേദന, മുഖത്തിന് ഭാരം, ഉറക്കക്കുറവ്, കൂർക്കം വലി മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ അഥവാ യൂസ്റ്റേഷ്യൻ നാളിക്കുണ്ടാകുന്ന പ്രവർത്തന വൈകല്യമാണ് അലർജി മൂലം വരാവുന്ന അടുത്ത രോഗം. മധ്യകർണത്തെയും നാസോഫാരിങ്സിനെയും ബന്ധിപ്പിക്കുന്ന ഒരു നാളിയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. അത് ശരിയായി തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാതിരുന്നാൽ വരുന്ന വൈകല്യമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് പ്രവർത്തന വൈകല്യം. അലർജിക് റൈനൈറ്റിസ്, ക്രോണിക് റൈനോസൈനസൈറ്റിസ്, നേസൽ പോളിപ്പ് എന്നിവ യൂസ്റ്റേഷ്യൻ ട്യൂബിൽ വീക്കമല്ലെങ്കിൽ തടസ്സമുണ്ടാക്കുന്നു. ചെവി അടഞ്ഞിരിക്കുന്നത് പോലെയുള്ള തോന്നൽ, കേൾവിക്കുറവ്, ചെവിയിൽ ശബ്ദം, ചെവി വേദന, സ്വന്തം ശബ്ദം കൂടുതലായി കേൾക്കൽ, വിഴുങ്ങുമ്പോഴോ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴോ ചെവിയിൽ ക്ലിക്ക് ശബ്ദം കേൾക്കുക മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. തൊണ്ടയിലെ അലർജിയാണ് അടുത്തതായി വരുന്നത്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സമ്പർക്കം മൂലം തൊണ്ടയിലെ അഥവാ ഫാരിങ്സിലെ ശ്ലേഷ്മപടലത്തിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണ് അലർജിക് ഫാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ തൊണ്ടയിലേക്കുള്ള കഫസ്രവം എന്നിവയുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. തൊണ്ടയിൽ ചൊറിച്ചിൽ, തൊണ്ട വരേണ്ടതായി തോന്നുക, ചെറുതായുള്ള തൊണ്ടവേദന, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലുള്ള തോന്നൽ, ഇടയ്ക്കിടെയുള്ള ചുമ, പ്രത്യേകിച്ച് രാത്രി സമയത്ത് തൊണ്ട ശുദ്ധിയാക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമം എന്നിവയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. മൂക്കടപ്പ്, തുമ്മൽ, കണ്ണിലെ ചൊറിച്ചിൽ മുതലായ അലർജി ലക്ഷണങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാകും. അലർജിക് ലാരിഞ്ചൈറ്റിസ് ആണ് അലർജി മൂലം വരാവുന്ന അടുത്ത രോഗം. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ സമ്പർക്കം മൂലം ശബ്ദപേടകത്തിന്റെ ശ്ലേഷ്മപടലത്തിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണ് അലർജിക് ലാരിഞ്ചൈറ്റിസ്. ശബ്ദം പെട്ടെന്ന് മാറുക, ശബ്ദപാരുഷ്യം, തൊണ്ടയിൽ ചൊറിച്ചിൽ, തൊണ്ട വൃത്തിയാക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമം, വരണ്ട ചുമ, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലുള്ള തോന്നൽ, സംസാരിക്കുമ്പോൾ വേഗം ശബ്ദം ക്ഷീണിക്കുക മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അലർജി രോഗമുള്ള ആളുകൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കുക എന്നതാണ് അതിൽ പരമപ്രധാനം. ഹൗസ് ഡസ്റ്റ് മൈറ്റ് അഥവാ പൊടിച്ചെളിനെ നിയന്ത്രിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. കിടക്കവിരികൾ, തലയിണകളുടെ കവർ, പുതപ്പ് എന്നിവ നിർബന്ധമായും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചൂടുവെള്ളത്തിൽ കഴുകേണ്ടതാണ്. ശുചിത്വ പാലനം, ആരോഗ്യകരമായ ജീവിതശൈലി, വൈദ്യനിർദ്ദേശാനുസരണമുള്ള ചികിത്സ എന്നീ കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ അലർജിയുടെ ഉപദ്രവങ്ങൾ കുറയ്ക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും.
1: കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ശാലാക്കിതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിമി എം ജിയോ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ?
3: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പന്തേക്കോഴി എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപ്, ശ്വേത എന്നിവർ പാടിയത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
1: ഒരു ഗാനം കൂടി കേൾക്കാം. സിംഫണി എന്ന ചിത്രത്തിന് വേണ്ടി ദേവാനന്ദ്, ചിത്ര, സുജാത എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: അന്താരാഷ്ട്ര സമുദ്രഭൂപടത്തിൽ കേരളത്തിന്റെ സുപ്രധാന സ്ഥാനം അടയാളപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി. പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തെ തുറമുഖങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വിഴിഞ്ഞത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 3,070 കോടി രൂപയുടെ ബിസിനസ് സാധ്യത തേടുന്ന തന്ത്രപ്രധാന തദ്ദേശീയ രാജ്യരക്ഷാ ഉൽപ്പന്നങ്ങളുടെ 405 ഇനങ്ങൾ ഉൾപ്പെടുന്ന 6-ാമത്തെ പട്ടിക രാജ്യരക്ഷാ മന്ത്രാലയം പുറത്തിറക്കി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 16 ഇനങ്ങളും രാജ്യരക്ഷാ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 389 ഇനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റവും പൂഴ്ത്തിവയ്പ്പും തടയാൻ പരിശോധന കർശനമാക്കാൻ കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പൊതുവിതരണം, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, റവന്യൂ, പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സ്ക്വാഡുകളുടെ പ്രവർത്തനം അദ്ദേഹം വിലയിരുത്തി. ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സേവ് മെഡിക്കൽ കോളേജ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. ബിടെക് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം എംഎ കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. മിച്ചി മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തി. രാവിലെ 8:30 മുതൽ 9:30 വരെയായിരുന്നു ചടങ്ങുകൾ. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഓസ്ട്രിയയെ നേരിടും. വനിതാ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ഉന്നതി ഹൂഡയ്ക്ക് മ്യാൻമർ താരമാണ് എതിരാളി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

0: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: ആകാശവാണി. ആവണിപ്പൊന്നുഞ്ഞാൽ.

മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്ന് ആവണിപ്പുന്നുഞ്ഞാലി. ഒപ്പം ജയാസിയാർ.

ഒരു വ്യക്തിയുടെ കഴിവുകളും കഠിനാധ്വാനവും സമയവും ഭാഗ്യവുമെല്ലാം ചേരുമ്പോഴാണ് വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നത്. അത്തരം ചില വിജയങ്ങൾ മറ്റുള്ളവർക്ക് വിജയവഴികളിലേക്കുള്ള ഇന്ധനവും പ്രചോദനവുമാണ്. ജീവിത വിജയം യാദൃശ്ചികമായി ലഭിക്കുന്ന ഒന്നല്ല, അതിന് ലക്ഷ്യബോധത്തോടെ നിരന്തരമായ പരിശ്രമം അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിൽ വലിയ വിജയത്തിന്റെ നിറവിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ രസിപ്പിക്കുന്ന ദൈവീകമായ കലയാണ് സംഗീതം. ഇത്തവണത്തെ മികച്ച ഗായികയ്ക്കുള്ള

0: ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മുടെ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം ആകാശവാണി.
0: മനുഷ്യന്റെ സകല വികാരങ്ങളെയും ദുഃഖങ്ങളെയും സംഘർഷങ്ങളെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കുമല്ലോ. മനസ്സിന് സന്തോഷവും ശാന്തിയും നൽകുന്ന ശബ്ദങ്ങളുടെയും ലയത്തിന്റെയും മനോഹരമായ ആവിഷ്കാരം അതാണല്ലോ സംഗീതം. ഈ പുരസ്കാര തിളക്കത്തിൽ എന്താണ് ആകാശവാണി ശ്രോതാക്കളോട് ആദ്യമായി പറയാനുള്ളത്?
1: എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം പങ്കുവയ്ക്കുകയാണ് ആകാശവാണിയോടൊപ്പം. ശരിക്കും പറഞ്ഞാൽ ആകാശവാണി ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല കേട്ടോ. ജനിച്ചപ്പോൾ മുതൽ അന്നും ഇന്നും എന്നും ആകാശവാണി ഒരിക്കലും ഇണപിരിയാത്ത ഒരു സുഹൃത്താണ്, നമ്മുടെ ജീവശ്വാസമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ആകാശവാണിയോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോട് പറയുക അല്ലേ?
0: എന്തായാലും ഞങ്ങൾക്കും ഏറെ സന്തോഷം പുരസ്കാര തിളക്കത്തിന്റെ ഈ സമയത്ത് തന്നെ ആകാശവാണി സ്റ്റുഡിയോയിലെത്തി.
1: അതാണ് ഭാഗ്യം, അതിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
0: അതെ, ഇപ്പൊ എല്ലാവരുടെയും ചുണ്ടിലുള്ള പാട്ടാണ് ARML അങ്ങുവാനക്കോണില് എന്ന് തുടങ്ങുന്ന ദീപു നയനാൻ തോമസിന്റെ ഈണത്തിൽ പിറന്ന ഗാനം.
1: അതെ,
0: മനു മഞ്ജിത്താണ് ഇതിന്റെ വരികൾ എഴുതിയത്.
1: അതെ അതെ.
0: ഈ ഗാനം കേൾക്കാതെ നമുക്ക് ഈ പരിപാടി മുന്നോട്ട് പോവില്ലല്ലോ.
1: അതെ അതെ.
0: എന്നാ നമുക്കൊന്ന് പാടിയാലോ?
1: ആയിക്കോട്ടെ,
0: നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഈ ഒരു ഗാനം സംഗീതത്തെ സ്നേഹിക്കുന്ന ലോകത്തുള്ള എല്ലാ വ്യക്തികളും ഏറ്റുപാടിയിട്ടുണ്ട്.
1: അതെ അതെ.
0: ഇതിന്റെ ചിത്രീകരണമായാലും വരികളായാലും സംഗീതം ആയാലും ഒക്കെ അത്രത്തോളം സ്പർശിച്ചിട്ടുണ്ട് നമ്മളെ ഏവരെയും. ഇതിന്റെ റെക്കോർഡിംഗ് ഓർമ്മകൾ പങ്കുവയ്ക്കാമോ?
1: 2024 മാർച്ചിൽ തന്നെയായിരുന്നു റെക്കോർഡിംഗ്. എനിക്ക് ആദ്യം പാട്ട് അയച്ചു തന്നു, ഞാനിത് കാണാപ്പാടും കേട്ടു പഠിച്ചു എല്ലാം അങ്ങനെയാണ്. ദീപു സാർ ചെന്നൈയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ എറണാകുളത്ത് NHQ എന്നുള്ള സ്റ്റുഡിയോയില് റെക്കോർഡ് ചെയ്തു. അപ്പൊ സാറാണ് പറഞ്ഞു തന്നത് എന്റെ സിറ്റുവേഷനൊക്കെ. ഒരു മുത്തശ്ശി കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ആണ്. അപ്പൊ ആ രീതിയിൽ പാടണം. ഒരു താരാട്ടുമുണ്ട്, പിന്നെ മോട്ടിവേഷനും ഉണ്ട്. അടുത്ത വരി മോട്ടിവേഷൻ ആകുമ്പോഴത്തേക്ക് ഇച്ചിരികൂടെ പവർഫുൾ ആയിട്ട് പാടണം. താരാട്ടിന്റെ വരിയാകുമ്പോൾ സോഫ്റ്റ് ആയിട്ട് പാടണം. അപ്പൊ വോയിസ് മോഡുലേഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ പാടിക്കഴിഞ്ഞപ്പോ തന്നെ ദീപു സാറും ജിതിൻ സാറും മനു മഞ്ജിത്തേട്ടനൊക്കെ പറഞ്ഞു ഒരു അവാർഡ് മണക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാവുകയും ചെയ്തു. കേട്ടവരെല്ലാവരും പറഞ്ഞു കേട്ടോ, അതാണ് അച്ഛനും അമ്മയും എല്ലാവരും.
0: ഈ പാട്ട് വേറൊരു വ്യക്തിയുടെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാകില്ല, അതുപോലെയാണ് ഈ പാട്ട് പാടി വെച്ചിരിക്കുന്നത്. ഈ ശബ്ദവും ഈ പാട്ടും തമ്മിൽ അത്രമാത്രം താദാത്മ്യം
1: പ്രാപിച്ചിരിക്കുന്നു.
0: സംഗീതത്തിന്റെ ലോകത്തേക്ക് വന്നിട്ട് ഒരുപാട് നാളായി.
1: അതെ, 10-39
0: വർഷമായി. 1997 സംസ്ഥാന കലോത്സവം, അതിലാണ് രംഗപ്രവേശം ചെയ്തത് അല്ലേ സംഗീതത്തിന്റെ ലോകത്തിലേക്ക്?
1: 1.5 വയസ്സിൽ പാടുമായിരുന്നു. അതിനുശേഷം 5.5 വയസ്സില് വൈക്കം ഉദയനാപുരം ചാത്തൻകുടി ദേവീ ക്ഷേത്രത്തിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം അരങ്ങേറ്റം കുറിച്ചത്.
0: അന്നത്തെ കലോത്സവത്തിൽ 1st award ലഭിക്കണ്ടായി
1: അല്ലേ?
0: അന്നാണ് ഗായത്രി വീണയെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അന്ന് സമ്മാനമായിട്ട്
1: കുമ്മനം ശശികുമാർ സാർ ഗായത്രി തമ്പുരു സമ്മാനം നൽകി.
0: അതെ,
1: അച്ഛനാണ് ഒറ്റക്കമ്പയിൽ ഇലക്ട്രിഫൈ ചെയ്തു തന്നത്. ഇപ്പൊ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച വീണയാണ്. ഇതിന്റെ സാഹചര്യം എന്താന്ന് വെച്ചാൽ 15 വയസ്സില് എന്റെ കോബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നു, വിനോദ് എന്നാണ് പേര്. ഒരു കളിവീണ നിർമ്മിച്ചു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച്, അതിൽ ഒരു കമ്പി ഉപയോഗിച്ച് സ്പൂൺ കൊണ്ട് മൂവ് ചെയ്തുകൊണ്ട് ആണ് സപ്തസ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് ഈ ഗായത്രി വീണയിലേക്ക് വരുന്നത്.
0: ശരിക്കും ചിത്രവീണ പോലെ തന്നെയാണോ അത് വായിക്കുന്നത്? എങ്ങനെയാണ്?
1: ആ, വലത്തേ കയ്യിൽ നെയിൽ ക്യാപ്പ് ധരിക്കുക, ഇടത്തേ കയ്യിൽ ബാക്ക് ലൈറ്റ് റോഡ് ഉണ്ട്, അതുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടാണ് വായിക്കുന്നത്.

0: ഇപ്പോഴും ഗായത്രി വീണ സജീവമായിട്ട് വായിക്കുന്നുണ്ടോ?
1: വായിക്കുന്നു. ഒരു മണിക്കൂർ വായ്പാട്ട്, അതിനുശേഷം ഗായത്രി വീണ കച്ചേരി, അങ്ങനെയാണ് ചെയ്യുന്നത്.
0: അതെ. ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനും പ്രത്യേകതരം താല്പര്യം കാണിച്ച് കണ്ടിട്ടുണ്ട്. മൃദംഗം വായിക്കാൻ അറിയാം?
1: ഒരുപാട് പഠിച്ചിട്ടില്ല, ചുമ്മാ ചെറുതായിട്ട്.
0: ഇൻസ്ട്രുമെന്റ്സ് ധാരാളം വായിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും കണ്ടിട്ടുണ്ട്. സംഗീതത്തോടൊപ്പം തന്നെ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് പിന്നെ അഭ്യസിച്ചിട്ടുള്ളത്?
1: ഗായത്രി വീണയ്ക്ക് 6.5 മണിക്കൂർ വേൾഡ് റെക്കോർഡ് ലഭിച്ചു 2017. ഡോക്ടറേറ്റ് ലഭിച്ചു. അതുകൂടാതെ ഇപ്പൊ മൃദംഗം, കീബോർഡ്, തകിൽ, തബല, ഗഡം, ഗിഞ്ചറ നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു റഷ്യൻ ഇൻസ്ട്രുമെന്റ് കസു.
0: കസു, അതെ,
1: അതും വായിക്കുന്നുണ്ട്.
0: എന്തായാലും പൂർണ്ണമായും സംഗീതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
1: അതെ.
0: ഞങ്ങൾക്കറിയാം ജനനം വിജയദശമി ദിവസമാണ്.
1: അതെ അതെ.
0: സരസ്വതി ദേവിയുടെ പേരിട്ടത് അതുകൊണ്ടാണോ?
1: അതുകൊണ്ടാണ്. അച്ഛന്റെ അമ്മ സരോജനി അമ്മ ആണ്, എന്റെ അമ്മൂമ്മയാണ് വിജയലക്ഷ്മി എന്ന് പേര് നൽകിയത്.
0: സംഗീത രംഗത്ത് അടിസ്ഥാനം നൽകിയ ഗുരുക്കന്മാരുണ്ടാകുമല്ലോ. അപ്പൊ എന്നു മുതലാണ് സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചു തുടങ്ങിയത്? ആരുടെ കീഴിലായിരുന്നു?
1: 7 വയസ്സിൽ ഗുരുമുഖത്തുനിന്ന് സംഗീതം അഭ്യസിച്ചു തുടങ്ങി. ആദ്യ ഗുരു എന്ന് പറയുന്നത് അമ്പലപ്പുഴ തുളസി ടീച്ചർ, വൈക്കം സുമംഗല ടീച്ചർ, പ്രസന്ന ടീച്ചർ, പിന്നെ തൃപ്പൂണിത്തുറ വിൻസെന്റ് മാഷുണ്ടായിരുന്നു. അദ്ദേഹം കുവൈറ്റിലുണ്ട്. ഞങ്ങൾ അന്നുകൂടെ മീറ്റ് ചെയ്തായിരുന്നു കുവൈറ്റിൽ വെച്ച്. അതിനുശേഷം മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചർ, ശ്രീ മാവേലിക്കര പി സുബ്രഹ്മണ്യ സാറിന്റെ കീഴിലായിരുന്നു. അവരിപ്പോഴില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് പ്രശസ്ത വയലിൻ ചക്രവർത്തിയായ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ സാറിന്റെ കീഴിലാണ്
0: പഠിക്കുന്നത്. എപ്പോഴാണ് ഈ സംഗീതം അഭ്യസിക്കാനായിട്ടുള്ള സമയം?
1: സമയം ഓഫ് സീസണിലാണെങ്കിലും ഇപ്പൊ ഒരു രാവിലെ അല്ലെങ്കിൽ 11 മണിക്കോ അല്ലെ വൈകിട്ടാണെങ്കിലും ചെയ്യും കേട്ടോ. പ്രത്യേക സമയമില്ല, വൈകിട്ട് ചെയ്യും. വൈക്കത്ത് ഇപ്പൊ ഒരു സുരേഷ് പൈ സാറൊക്കെ ഉണ്ട് മൃദംഗമായിട്ട്, പിന്നെ ജയമോഹൻ ചേട്ടൻ, തൃപ്പൂണിത്തുറ നീലകണ്ഠൻ സാർ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വരും. എല്ലാരും കൂടെ ചെയ്യുമ്പോൾ പ്രത്യേകം സുഖമായിട്ട്.
0: ദിവസവും പ്രാക്ടീസ് നടക്കാറുണ്ടോ?
1: ദിവസവും നടക്കാറില്ല, പറ്റുമ്പോഴൊക്കെ ചെയ്യും കേട്ടോ.
0: ദിവസേന നമുക്ക് സാധകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഗീതത്തിന്റെ ക്വാളിറ്റി അല്ലേ
1: നന്നായിട്ടും ക്വാളിറ്റി ഉണ്ടാകും, ഒന്നുകൂടെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും.
0: അതുപോലെ
1: ശബ്ദക്രമീകരണം, വോയിസ് കൾച്ചറിങ്, അത് തന്നെ. പണ്ട് മുതലേ അച്ഛൻ പരിശീലിപ്പിച്ചു. ഓപ്പൺ ആയിട്ട് പാടേണ്ടതായിട്ട് ഓപ്പൺ ആയിട്ട് പാടുന്നു, ഒതുക്കേണ്ടടുത്ത് ഒതുക്കുക. അച്ഛനും ദാസേട്ടനുമാണ് എന്റെ റോൾ മോഡൽ, അച്ഛനും അമ്മയും.
0: അപ്പൊ ആദ്യ ഗുരു അച്ഛൻ തന്നെയാണ്?
1: അതെ അതെ
0: അല്ലേ.
1: അതെ, അതിനുശേഷമാണ് ദാസേട്ടൻ. അച്ഛന്റെ അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്, സരോജിനി അമ്മ.

0: കർണാടക സംഗീതരംഗത്ത് അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ആദിതാള വർണ്ണവും അടതാള വർണ്ണങ്ങളൊക്കെയാണ്. പലപ്പോഴും ഓൺലൈൻ ആയാണല്ലോ കുട്ടികൾ സംഗീതം അഭ്യസിക്കുന്നത്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിന് നല്ല വ്യത്യാസമല്ലേ?
1: ആ അത് വരും, ശരിയാ. ചിലപ്പോ ക്ലാരിറ്റി കുറവൊക്കെ വരും അല്ലെ, എന്തെങ്കിലും റേഞ്ചിന്റെ പ്രോബ്ലം വരുമ്പോ. എന്നാലും കുഴപ്പമില്ല, സാഹചര്യങ്ങൾ അനുസരിച്ചാണല്ലോ ഇപ്പം മാറുന്നത്. ഗുരുമുഖ വിദ്യ, അതെ, അതിന് പ്രത്യേകത ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ.
0: കർണാടക സംഗീത പഠനം, ലളിത സംഗീതം, ചലച്ചിത്ര പിന്നണി രംഗത്തും എല്ലാം ഉണ്ട്. ഈ മൂന്നും ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് മ്യൂസിക് കമ്പോസിഷൻസ് ഒക്കെ ഉണ്ട്.
1: അപ്പൊ
0: ശാസ്ത്രീയമായിട്ട് കർണാടക സംഗീതം അഭ്യസിച്ച ഒരു വ്യക്തിക്ക് പിന്നണി ഗാന രംഗത്ത് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ടോ?
1: ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്നതിനേക്കാൾ മനോധർമ്മമായിട്ട് ഇംപ്രൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നവർക്ക് രാഗത്തെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടാകും, പിന്നെ നൊട്ടേഷൻ അറിയാൻ പറ്റും. ഒരു പാട്ടിന്റെ സ്വരം ഇന്നതാണ് ഇന്നതാണെന്ന് അറിയുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ മനോഹരമായിട്ട് പാടാൻ സാധിക്കും. അതാണ് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചാനുള്ള ഗുണം. അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമേ പാടാൻ സാധിക്കുള്ളൂ, അതിന് കൂടുതൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല.
0: പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശബ്ദം സംരക്ഷിക്കാനായിട്ട് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കും, അങ്ങനെ എന്തെങ്കിലും ചിട്ടകളൊക്കെ
1: ഉണ്ട്. തണുത്തതൊന്നും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നും എനിക്ക് കഴിക്കത്തില്ല, മാത്ര നാരങ്ങയൊന്നും പറ്റൂല.
0: എന്നാലും ഈ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ തോന്നില്ലേ?
1: ഇല്ല, കഴിക്കാൻ തോന്നുമ്പോ ഞാൻ എന്ത് ചെയ്യും, തണുപ്പ് മാറ്റിയിട്ട് കഴിക്കും.
0: ശബ്ദം ശരിക്കും സംരക്ഷിക്കുന്നുണ്ട്.
1: അതെ അതെ. പിന്നെ നമ്മള് ഗാനമേള പരിപാടി ഗസ്റ്റ് ആയിട്ട് പോകുവാന്ന് വിചാരിച്ചു, നമ്മള് പാടിക്കഴിഞ്ഞ് വേറെ ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുക, അപ്പൊ കൊട്ടിനും മേളത്തിനിടയ്ക്കും അവര് സംസാരിക്കാൻ വരും. നമ്മൾ സംസാരിക്കരുത്, അതിനെക്കാട്ടി വെച്ചെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മള് വോയിസ് സ്ട്രെയിൻ ആവും, പിന്നെ നമുക്ക് അടുത്ത പാട്ട് പാടാൻ പറ്റാണ്ട് വരും. ഞാൻ കണ്ടൂല.
0: തയ്യാറെടുപ്പുകളാണ് ശരിക്കും എടുക്കാറുള്ളത്. ഒരു പാട്ട് പാടാനായിട്ട് ഒരു പിന്നണി ഗാനം പാടാൻ പോവുകയാണ്, റെക്കോർഡിങ്ങിന്റെ മുൻപായിട്ട് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്?
1: ഒരു ദിവസം എടുക്കും കേട്ടോ പാട്ട് പഠിക്കാൻ. പാട്ട് അവർ അയച്ചു തരുമ്പോ എനിക്ക് ചെറിയ പെൻഡ്രൈവ് ഉണ്ട്, ടേപ്പ് റെക്കോർഡർ പോലെ തന്നെ, അതിലേക്ക് റെക്കോർഡ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ ഓരോ വരികൾ, രാവിലെ പല്ലവി മുഴുവൻ തീർക്കും, വൈകിട്ട് ഒരു അഞ്ചു മണിയാകുമ്പോൾ അതിന് പല്ലവി തീർക്കും, രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് അവിടെ പോയിരുന്ന് ചരണവും തീർക്കും, കഴിഞ്ഞിട്ട് 12 മണിക്കൊക്കെ കിടക്കുള്ളൂ.
0: അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തയ്യാറെടുക്കുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കണം.
1: അത് വേണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല.
0: അപ്പൊ ഏകദേശം തനിച്ചിരുന്ന്
1: ഏകാഗ്രമായി
0: പ്രാക്ടീസ് ചെയ്യേണ്ടി വരും.
1: കുറെ നേരം ഇരിക്കും,
0: കുറെ നേരം ഇരിക്കും അല്ലേ? മുന്നൊരുക്കങ്ങൾ അതൊക്കെയാണ്,
1: അതൊക്കെ
0: റെക്കോർഡിങ്ങിന് പോകുന്നതിനേക്കാളൊക്കെ.
1: അതെ, ഞാനൊരു പാട്ട് വായിച്ചിട്ടുണ്ട്, പൊണ്ണു കേട്ട് പഠിച്ച് പാടാൻ പോലും പറ്റൂല.
0: എന്തായാലും സിനിമാ മേഖലയ്ക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന ഗായിക. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലൂടെയാണ് അല്ലേ കാറ്റേ കാറ്റേ
1: എന്നുള്ള ഗാനം,
0: നമുക്കതൊന്ന് കേട്ടാലോ?
1: ആയിക്കോട്ടെ. കമൽ സാറിന്റെ ചിത്രമാണ് സെല്ലുലോയിഡ് എന്നുള്ള ചിത്രം. അതിലെ എം ജയചന്ദ്ര സാറിന്റെ സംഗീതം, റഫീഖ് അഹമ്മദിക്കയുടെ വരികൾ. അവർക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സിനിമാ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയതല്ലേ.

0: ജി ശ്രീറാം,
1: അതെ ജി
0: അദ്ദേഹം
1: ശ്രീറാം
0: ആകാശവാണിയിലെ സ്റ്റാഫായിരുന്നു.
1: അതെ അതെ, അനസനോട് മുത്തല്ലേ.
0: ആ ഒരു ഗാനത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുകയുണ്ടായി. ധാരാളം പേര് ആ പാട്ട് ഏറ്റുപാടി, ഒരുപാട് നല്ല റിവ്യൂസ് അതിന് വന്നു അല്ലേ? എന്താണ് ആ ഒരു സമയത്ത് ഓർമ്മ?
1: ആദ്യമായിട്ട് സാറ് വിളിച്ചതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. സാറ് ഒരു ചാനലില് ഞാൻ അമൃതവർഷിണി രാഗത്തില് കീർത്തനം പാടുന്ന കേട്ടപ്പോ സാറ് പറഞ്ഞു എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ ശബ്ദവുമായിട്ട്
0: സാമ്യം
1: ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോഴാണ് കമൽ സാറ് പറഞ്ഞ ഒരു പഴയകാല ചിത്രം നിർമ്മിക്കാൻ പോകുന്നുണ്ട്, അതില് ഓപ്പണായിട്ട് പാടുന്ന ഒരു ഫീമെയിൽ വെർഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ പേര് സജസ്റ്റ് ചെയ്തു. അതാണ് ജീവിതത്തിലെ വഴിത്തിരിവ്.
2: അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
3: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടിപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
4: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
5: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
5: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ, പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാൽ. നമ്മോടൊപ്പം വൈക്കം വിജയലക്ഷ്മിയാണ് ഉള്ളത്. നടൻ എന്ന
1: സിനിമ ഒറ്റയ്ക്ക് വീണ്ടും കമൽ സാറിന്റെ ഇത്ര.
0: അതെ അതെ, ഔസേപ്പച്ചൻ സാറിന്റെ സംഗീതം, അതിൽ മധു വാസുദേവാണ്
1: രചന
0: രചന അല്ലേ?
1: അതിനാണ് സംസ്ഥാന അവാർഡ്.
0: സംസ്ഥാന അവാർഡ്. ആ പാട്ടിന് വളരെ വലിയ സ്വീകാര്യത ലഭിച്ചു. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ.

0: പിന്നെ 2015 വടക്കൻ സെൽഫി ഇറങ്ങിയത്.
1: ഇറങ്ങിയത്
0: അതിനകത്താണ് ഈ പറഞ്ഞ പോലെ കൈക്കോട്ടും കണ്ടിട്ടില്ല, അതൊരു പ്രത്യേക താളവും ഈണവും.
1: അതെ,
2: കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തിക്കൊണ്ടൊരു കിതാവും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, വെക്കറ കാട്ടി വെടക്കാം.

0: അത് വളരെ രസമായിരുന്നു. കുട്ടികളൊക്കെ ഏറ്റുപാടിയിട്ടുള്ള
1: ഗുമ്മല്ലേ,
0: നല്ല ഗുമ്മ. ആ പാട്ട് ജൂനിയേഴ്സ് ആയിട്ടുള്ള ടീമിനൊപ്പാണല്ലോ വർക്ക്
1: ചെയ്തിട്ടുള്ളത്.
0: അപ്പൊ അതിന്റെ ഓർമ്മ എന്തൊക്കെയാണ്? ആ വടക്കൻ സെൽഫി ഇടാം. ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമ
1: തന്നെയാണ്. അതിൽ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ സാധനം ഇഷ്ടപ്പെട്ടു. എന്നാലും ഈ അടിപൊളി എന്നുള്ളതിന് വേറൊരു വാക്ക് കിട്ടി, ജലശ്മി ചാച്ചി സ്പാറി എന്ന്. അതാണ്
0: ഷാൻ്റെ വാക്കല്ലേ.

0: എനിക്ക് തോന്നുന്നു നല്ല കുറേ സിനിമകളില് കുറെ പാട്ടുകള് പാടാൻ പറ്റിയിട്ടുണ്ട്.
1: പാട്ടുകൾ
0: അതെ അതെ. പിന്നെ അന്യഭാഷകളില് നിരവധി
1: ഗാനങ്ങളുണ്ട്.
0: തമിഴ്, ഹിന്ദി,
1: തെലുങ്ക്,
0: കന്നഡ, തുളു,
1: ബംഗാളി, സംസ്കൃത്
0: എല്ലാം കൈവച്ചു അല്ലെ.
1: അതെ അതെ. പിന്നെ ഒരെണ്ണം വന്നിട്ടുണ്ട്, അത് എന്തെന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ഗഡുവാളി ഞാൻ പറഞ്ഞു, പാട്ട് വായിച്ചു തന്നെ ലിറിക്സ് വോയിസ് മെസ്സേജ് ആയിട്ട് വായിച്ചു
0: തരണം.
1: എന്നാലേ പ്രൊനൗൺസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് അറിയാൻ പറ്റും.
0: മലയാളത്തിൽ നിന്ന് തമിഴ് അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലൊക്കെ പാടാൻ പോകുമ്പോഴേ എന്താണ് ഒരു വ്യത്യസ്തമായിരുന്ന എക്സ്പീരിയൻസ്? പറഞ്ഞു തരുന്ന രീതികൾ
1: ഇന്ന രീതി പ്രൊനൗൺസ് ചെയ്യണം, ഇന്ന രീതി പറയണം, അല്ലെങ്കിൽ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും.
0: മറ്റു ഭാഷകളിലൊക്കെ പോകുമ്പോ അതിന്റെ കമ്പോസിഷൻസും അതൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും.

0: വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ്, വേറിട്ട രീതിയിലുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഈ പാട്ട് സെലക്ഷനിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ?
1: ഇല്ല, അങ്ങനെ നോക്കാറില്ല. തരുന്നത് നമ്മള് സ്വീകരിക്കാന്നേ ഉള്ളൂ.
0: പിന്നണിയൊക്കെ പാടുന്നുണ്ടെങ്കിൽ കൂടിയും കർണാടക സംഗീതമാണോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമാണോ, ലളിതഗാനമാണോ, സിനിമാ പാട്ടാണോ, ഏതാണ് കൂടുതൽ ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുന്നത്?
1: കർണാടിക്.
0: അതെന്തുകൊണ്ടാ?
1: കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ആത്മീയമാണ്, ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വിശുദ്ധമായ സംഗീതമാണ്. പിന്നെ ലളിതഗാനം, കർണാടക സംഗീതം കടലാണെങ്കിൽ ലളിത സംഗീതം നിളയാണ്, അതുപോലത്തെ വ്യത്യാസം.
0: കർണാടക സംഗീതത്തിൽ കുറെ സ്വന്തം കൃതികളും വർണ്ണങ്ങളും ഒക്കെ
1: ചെയ്തിട്ടുണ്ട്
0: അല്ലേ?
1: അത് രാത്രി കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ട്രെയിനിൽ കിടക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തോന്നിക്കുന്ന ഭഗവാൻ തോന്നിക്കും, നമ്മൾ വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല.
0: ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന്.

0: അങ്ങനെ ദേവിയെ കുറിച്ച്, വൈക്കത്തപ്പനെ കുറിച്ച്, മുരുകൻ, അയ്യപ്പസ്വാമി, കൃഷ്ണൻ ഒക്കെ ചെയ്തിട്ടുണ്ട്.
1: വലിയ ഈശ്വര ഭക്തിയാണെന്നറിയാം.
0: അതെ അതെ.
1: അതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ഭക്തിഗാന ആൽബങ്ങളിലൊക്കെ?
0: അതെ അതെ, അതുകൊണ്ട് തന്നെ.
1: ആകാശവാണിയിലേക്ക് വന്നപ്പോ വളരെയധികം സന്തോഷം പങ്കുവെച്ചു ഞങ്ങളായിട്ട്.
0: അതെ,
1: ആകാശവാണിയിലത്തെ പാട്ടുകള് കേൾക്കാറുണ്ട്,
0: കേൾക്കാറുണ്ട്. ഫോൺ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ആകാശവാണിയിലെ പാട്ടുകൾ മാത്രമല്ല കേൾക്കുന്നത്, നാടകം, ചെറുകഥകള്, കർണാടക സംഗീത പാഠം കേൾക്കും, ലളിത സംഗീത പാഠം കേൾക്കും, പഴയ ലളിത ഗാനങ്ങൾ വായിക്കുമ്പോ അത് കേൾക്കും.
1: ആകാശവാണിയുടെ ലളിത ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏതൊക്കെ ഗാനങ്ങളാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്?
0: പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിന്റെ, സാറ് പഠിപ്പിക്കണൊക്കെ എപ്പോഴും ഞാൻ ഓർക്കും സാറിന്റെ പാട്ടുകൾ.

0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാൽ. നമ്മോടൊപ്പം വൈക്കം വിജയലക്ഷ്മിയാണ് ഉള്ളത്. ശാസ്ത്രീയ സംഗീതവും ലളിതഗാനവും പാടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏത് ശ്രുതിയിലാണ് പാട്ട് പാടുന്നത്?
1: ശാസ്ത്രീയ സംഗീതം അഞ്ചിനാണ് പാടുന്നത്, അഞ്ച് കട്ടാന്നൂറി. ലേഡീസിന് നാലര അഞ്ച് അങ്ങനെയൊക്കെ പാടുന്നത്. ഇപ്പം
2: വിനായക നിനുവിനു
1: കച്ചേരിക്ക് പാടുന്ന ഞാൻ നാലര അഞ്ച് അതിനായിരിക്കും. സിനിമാ പാട്ട് ഇപ്പം പല ആൾക്കാരും പല ശ്രുതിയിലാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഞാനെന്ത് ചെയ്യും, എനിക്ക് ഹൈ പിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അവരോട് ശ്രുതി എ ആണോ അല്ലെങ്കിൽ ജി എന്തെങ്കിലും ആക്കാൻ പറയും. പാട്ടിന്റെ ഒപ്റ്റേവ് അനുസരിച്ചാണ് ശ്രുതി നമ്മൾ നിർണ്ണയിക്കുക. ടോപ്പൊന്നും പോകുന്നില്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടിപ്പാടും.
0: അതേപോലെ ഈ സംഗീതത്തില് പഞ്ചമം അതുള്ളതാണോ ഇല്ലാത്താണോ കൂടുതൽ പാടാൻ ശ്രമകരമായിട്ട് തോന്നിയിട്ടുള്ളത്?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാം എളുപ്പം തന്നെ. പഞ്ചമം ഉണ്ടായാലും കുഴപ്പമില്ല.
0: ചിലർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാടുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്.
1: അത് ശരിയാണ്, രാഗവുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
0: കച്ചേരികളിലെ മനോധർമ്മം, അതിന്റെ സ്വരാലാപനം ചെയ്യുമ്പോ ഇഷ്ടമുള്ള രാഗങ്ങള് കൃതികള് അതേതൊക്കെയാണ്?
1: മോനം മധ്യമാവധി കനകാംഗി മുഖാരി ഹംസധ്വനി ഇഷ്ട ശഹാന.
0: ഇപ്പോ ഞങ്ങളെ പാടി കേൾപ്പിക്കാൻ തോന്നുന്നത് ഏതാണ്?
1: മധ്യമാവധിയിൽ ഇപ്പൊ സിനിമാ പാട്ടൊക്കെ എന്തോരം കിടക്കും. മധ്യമാവധി രാത്രിയുള്ള ഒരു ശാസ്ത്രീയ സംഗീതവും പാടാം, സിനിമാ ഗാനം. സ്വാതിരുന്നാളിലൊരു പോപ്പുലർ കീർത്തനയില്ലേ,

0: ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളികൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സംഗീത ആസ്വാദകരെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച ശബ്ദം ജാനകിയമ്മ. ജാനകിയമ്മയുടെ പാട്ടുകൾ ധാരാളം കേൾക്കാറുണ്ടല്ലോ.
1: ഞാൻ ജാനകിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആദ്യമായി പരിചയപ്പെടുന്നത് സർവാണി സംഗീത സഭയിൽ വെച്ചാണ്, ചെന്നൈ. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഗായത്രി വീണയിൽ സൂര്യകാന്തി എന്നുള്ള ഗാനം വായിച്ചപ്പോ ജാനകിയമ്മ ഇങ്ങനെ വലിയ കാര്യമായി, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹൈദരാബാദില് ബാഹുബലി സിനിമയിൽ പാടാൻ പോയപ്പോ ജാനകിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഫോണിൽ സംസാരിക്കുമായിരുന്നു.
0: വലിയ നഷ്ടമാണ്,
1: തീരാ നഷ്ടമാണ്,
0: തീരാ നഷ്ടമാണ്.
2: ജാനകിയമ്മയുടെ ഒച്ചയിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്.
0: ഒന്ന് രണ്ടുപേരും ഞങ്ങൾക്കൊന്ന് പാടിത്തരും
1: ഒരു ആദരവ് ട്രിബ്യൂട്ടായിട്ട്. നമുക്ക് ഉദ്യോഗസ്ഥ എന്നുള്ള ചിത്രത്തിലെ ശരണം നിൻ ചരണം.

0: ജാനകിയമ്മയോടുള്ള ഒരു ആദരം കൂടിയാണ് ഈ ഒരു പാട്ട്. ആവണിപ്പൊന്നുഞ്ഞാൽ ഈ പേരിൽ തന്നെയുണ്ട് ഓണത്തിന്റെ നിറവും ഗൃഹാതുരമായ ഓർമ്മകളും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം ഉത്സവമാണ് ഓണം. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ, ഓണത്തിന്റെ ഓർമ്മകൾ?
1: കൊച്ചിലെ അമ്മൂമ്മയും അപ്പൂപ്പനായിട്ടൊക്കെ ഓണാഘോഷമായിരുന്നു. അന്ന് പിന്നെ നമുക്ക് ഓണത്തെ കുറിച്ചൊരു മഹത്വം അറിയാൻ വെള്ളം കൊണ്ട് ഞാൻ ആഘോഷിച്ചു എന്നൊരു സംശയം. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അമ്മായിയുടെ മക്കളും എല്ലാരും കൂടി കഞ്ഞിയും കറിയും കളിക്കും. അതെ, അതിന്റെ അടിപൊളി കളിയായിരുന്നു കേട്ടോ. കഞ്ഞിയും കൂട്ടാൻ കളിക്കുക, ഓണസദ്യ ഉണ്ടാക്കുക, പിന്നെ മിക്കപ്പോഴും പ്രോഗ്രാം ആയിരിക്കും. അവരോടൊപ്പമാണ് ഓണാഘോഷം മുഴുവനും. അടിപൊളി ഓണമല്ലേ, ഹാപ്പി ഓണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, അന്നേരം കളി ഉണ്ടായിരുന്നു. ഞാനും അമ്മയും അച്ഛനും ആയിരുന്നു കളി.
0: അച്ഛനും അമ്മയൊക്കെ കളിക്കാനുണ്ടാവില്ലേ?
1: ആ, കളിക്കാനുണ്ട്. ഇപ്പോഴും ഓണപ്പുടവ, ഓണസദ്യ, ഓണപ്പൂക്കള, ഓണക്കുടി, എന്താ സംഭവം.
0: ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണ് ഓണാഘോഷങ്ങൾ, ഓണക്കളികള്?
1: ഓണത്തിനെല്ലാരും കൂടെ പാട്ടുപാടലായിരുന്നു കേട്ടോ. ഓണസദ്യ ഒക്കെ എന്നാ രസം, അമ്മയൊക്കെ ഉണ്ടാക്കണതും.
0: ഏതാ ഇഷ്ടമുള്ള വിഭവം?
1: എല്ലാം ഇഷ്ടമാണ്. അവിയൽ, പിന്നെ പുളിശ്ശേരി.
0: പുളിശ്ശേരി
1: പായസം വെറൈറ്റിയാണ്. ഞാൻ കഴിഞ്ഞ ഓട്സ് പായസമായിരുന്നു.
0: ഗാനമേളകളുടെയൊക്കെ ഭാഗമായിട്ട് കുറെ യാത്രകളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ യാത്രയൊക്കെ പോകുമ്പോ പുതിയ രുചികളൊക്കെ അറിയാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ, അതോ മലയാളികളുടെ ഭക്ഷണം തന്നെയാണോ ഇഷ്ടം?
1: അതും ഇഷ്ടമാണ്. വെറൈറ്റി ചൈനീസ് എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നുള്ള മെന്റാലിറ്റി എനിക്ക്.
0: കുട്ടിക്കാലത്ത് നമ്മുടെ ഓർമ്മകളില് നമ്മുടെ സ്കൂള്, ഇതൊക്കെ എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം?
1: അഞ്ചാം ക്ലാസ് മുതൽ വൈക്കം ചാലപ്പറമ്പ് ടി കെ മാധവൻ മെമ്മോറിയൽ യു പി സ്കൂളിലായിരുന്നു ഏഴുവരെ. എട്ട് ഒമ്പത് പത്തൊക്കെ വൈക്കം ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂൾ ജി ജി എച്ച് എസ്, പ്രീ ഡിഗ്രി സെന്റ് തെരേസസ് കോളേജ് എറണാകുളം, ബി എ ഹിസ്റ്ററി ആയിരുന്നു ഭാരത് കോളേജ് വൈക്കം.
0: വലിയ വിജയത്തിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മുടെ കുടുംബം, സുഹൃത്തുക്കൾ, ഇവരൊക്കെ ആയിരിക്കും നമുക്ക് ആശ്വാസമായിട്ടുണ്ടാവുക. കുടുംബത്തെ കുറിച്ച്, അച്ഛൻ അമ്മ ഇവരെ കുറിച്ച് ഒന്ന് പറ.
1: അമ്മയുടെ പേര് വിമല, അച്ഛന്റെ പേര് വി മുരളീധരൻ. അമ്മയും അച്ഛനും സംഗീതം പാരമ്പര്യമുള്ളതാണ്. അമ്മയച്ഛനും പാടും, അച്ഛൻ സംഗീതം കുറച്ചേ പഠിച്ചുള്ളൂ. അമ്മയും സംഗീതവും നൃത്തവും പഠിച്ചിട്ടുണ്ട്. നൃത്തം പഠിച്ചത് കലാമണ്ഡലം സുമതിക്കുട്ടി ടീച്ചറിന്റെ, ആശാശരത്തിന്റെ അമ്മയും. അച്ഛന്റെ അമ്മയുടെയും പ്രോത്സാഹനവും പരിശീലനവും ഗ്രൂമിങ്ങുമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ആയാലും ഞങ്ങൾ മൂന്നുപേരെ പോവുകയുള്ളൂ. നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു, എനിക്ക് വേണ്ടി.

0: ഞാനും അതുപോലെ തന്നെ.
1: കുടുംബം നൽകിയ പ്രോത്സാഹനം, വലിയ വിജയങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം, ഇതെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന
0: ശക്തിയാണ്. കുടുംബം മാത്രമല്ല, നിങ്ങൾ ആകാശവാണി മാധ്യമ സുഹൃത്തുക്കൾ,
1: ഒരുപാട് പേര് ചില പരിമിതികൾ അതിജീവിക്കാൻ പറ്റാതെ തളർന്നു പോകുന്ന കുറെ പേരുണ്ടല്ലോ, അവരോടൊക്കെ എന്ത് സന്ദേശമായിരിക്കും നൽകാനുണ്ടാവുക?
0: അവരെയും നമ്മളെ മനുഷ്യരായി കാണണം. സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ രക്ഷാകർത്താക്കളും സമൂഹവും ശ്രദ്ധിക്കേണ്ടതാണ്. കാണുന്നില്ല എന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്, അതിന്റെ ആവശ്യം എന്താ? അവരും മനുഷ്യരല്ലേ, അവർക്ക് എല്ലാം അറിഞ്ഞ് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലേ ഭൂമിയിൽ? ഞാൻ അങ്ങനെ പറയണ, ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ദിവ്യാംഗരായിട്ടുള്ളവരെ അങ്ങനെ പറയാവുള്ളൂ, അവരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, അവരും നമ്മളെപ്പോലെ മനുഷ്യരാണെന്ന് വിചാരിക്കുക.
1: തീർച്ചയായിട്ടും അതെ.
0: പിന്നെ ചിലരുണ്ടല്ലോ വൈകല്യം ടാഗാക്കി മാറ്റുക, അത് പാടില്ല.
1: പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരോട് പ്രചോദനമായി, ജീവിതത്തിലേക്കൊരു വെളിച്ചമായി എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: അത് കുറവുകൾ തളർന്നു പോകാതെ അവരുടെ കഴിവിനെ പരിപോഷിച്ച് എടുക്കാൻ അവരും കൂടെ ശ്രമിക്കണം. എന്തെങ്കിലും കായിക രംഗങ്ങളിലൊക്കെ ഏർപ്പെടുക, അതില്ലാന്നും പറഞ്ഞ് നമ്മൾ വീട്ടിയിരിക്കരുത്.
1: നമ്മുടെ നിശ്ചയദാർഢ്യത്തിനും കഠിനാധ്വാനത്തിനും ഒരിക്കലും ഫലം
0: കാണും.
1: തീർച്ചയായിട്ടും
0: അത് തന്നെ.
1: നമ്മൾ ഓണത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു ഓണപ്പാട്ട് പാടിയാലോ?
0: പാടിയാലോ, ആയിക്കോട്ടെ.

0: ടാലന്റ് കൊണ്ടും മനസാന്നിധ്യം കൊണ്ടും പരിശ്രമം കൊണ്ടും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പ്രചോദനമാണ് തീർച്ചയായിട്ടും വൈക്കം വിജയലക്ഷ്മി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക. സംഗീതം അഭ്യസിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്?
1: സംഗീതം ഒരു സാധനമായിട്ട് എടുക്കുക. ശരിക്കും വെക്കേഷന് വേണ്ടി മാത്രം പഠിക്കാനുള്ള ഒന്നല്ല സംഗീതം. ഇപ്പൊ 10-ാം ക്ലാസ് ആയി, ഇനി സംഗീതം മാറ്റിവെക്കുക എന്നത് പാടില്ല. അതൊരു അബദ്ധ ധാരണയാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും താനേ വർദ്ധിക്കും എന്നുള്ളതാണ്. ഒരു മ്യൂസിക് തെറാപ്പിയാണത്. അതുകൊണ്ട് ഇപ്പൊ 10-ാം ക്ലാസ് ആയി എന്നും പറഞ്ഞ് സംഗീതം ഒന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. വിദ്യാഭ്യാസത്തോടൊപ്പം സംഗീതവും മുന്നോട്ട് കൊണ്ടുപോകണം. അതൊരു സാധനയായിട്ട് എടുക്കണം. പ്രധാനമായിട്ടും ഗുരുത്വം ആവശ്യമാണ്. ഈശ്വര വിചാരവും ഉണ്ടായിരിക്കണം. അതിന് നല്ല എഫേർട്ട് ഉണ്ടായിരിക്കണം. വരിശകൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഉച്ചാരണ ശുദ്ധി നിർബന്ധമാണ്. വേർഡ്സ് ക്ലാരിറ്റി എന്ന് പറയും. ഉച്ചാരണ ശുദ്ധി ഉണ്ടെങ്കിൽ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല ഏത് സംഗീതവും, ലളിതമായാലും സിനിമാ ഗാനമായാലും എല്ലാം വഴങ്ങും. പിന്നെ എപ്പോഴും വിദ്യാർത്ഥിനിയായിട്ടിരിക്കുക. ദാസേട്ടൻ പറയുന്ന പോലെ വിദ്വാനാകണ്ട. നമ്മൾ വിദ്വാനായി എല്ലാം ആയി എന്ന് വിചാരിച്ചാൽ തീർന്നു. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ ഒന്നും ആയിട്ടില്ല, ഇനി അറിയാനിരിക്കുന്നു. പിന്നെ പാടാൻ നേരത്ത് മാത്രം ഈ പേടി മാറാനായിട്ട്, സ്റ്റേജിൽ പോയി ടെൻഷൻ മാറാനായിട്ട് രണ്ട് ടിപ്സ് ഉണ്ട്. ഒന്ന്, സ്റ്റേജിൽ പാടുന്ന സമയത്ത് മാത്രം ഞാനാണ് രാജാവ്, ഞാനാണ് വലിയ ഗായിക. അന്നേരം മാത്രം കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മളൊന്നുമല്ല. അന്നേരം പേടി മാറാനായിട്ട്. പിന്നെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഒരു ചുക്കും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുക. എത്ര സംഗീതജ്ഞന്മാരുണ്ടെങ്കിലും മനസ്സിൽ ഒരു ചുക്കും അറിയില്ല എന്ന് വിചാരിച്ച് പാടിയ ഒരു ടെൻഷൻ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്.
0: പുതിയ പുതിയ പ്രൊജക്ടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കുറെ പാട്ടുകൾ റിലീസ് ആവാനുണ്ട്.
1: അതെ അതെ.
0: വലിയ വലിയ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിവുള്ള അനുഗ്രഹീതയായിട്ടുള്ള ഗായികയാണ്. എന്തൊക്കെയാണ് ഇനി നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഗീത രംഗത്തായാലും അല്ലെങ്കിലും?
1: അല്ലാത്ത കാഴ്ച
0: തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും.
1: പിന്നെ സംഗീത രംഗത്താണെങ്കിൽ ഇളയരാജ സാറിന്റെ കൂടെ പാടുക, ശരത് സാറിന്റെ സംഗീതത്തിൽ പാടണം, എ ആർ റഹ്മാൻ സാർ, വിദ്യാസാഗർ സാർ ഒക്കെ ഉണ്ട്.
0: പാടണം തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം.
1: അതെ അതെ,
0: എപ്പോഴും പാടിക്കൊണ്ട് ഇരിക്കാൻ പറ്റണം.
1: ആ പറ്റണം, അതാണ് ആഗ്രഹം. സ്വപ്ന സുന്ദരി നാം തന്നെ.

0: കുറെ നേരം സംസാരിച്ചു, പാട്ട് പാടി, ഓണവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, സംഗീതത്തെ കുറിച്ച് സംസാരിച്ചു അല്ലേ. സംഗീതത്തിന് മഴ പെയ്ക്കാനും രോഗശമനത്തിനും വരെ സാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ധൈര്യത്തിന്റെയും എല്ലാം പ്രതീകമാണ് വൈക്കം വിജയലക്ഷ്മി എന്ന അനുഗ്രഹീത കായിക. ഈ ഓണത്തോടനുബന്ധിച്ചുള്ള ആവണി പൊന്നുഞ്ഞാലില് പങ്കെടുക്കാൻ ഇവിടെ എത്തിയതിന്, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി.
1: ഞങ്ങളാണ് നന്ദി പറയേണ്ടത്. ആകാശവാണി വരാൻ സാധിച്ചില്ലേ, നിങ്ങൾ വിളിച്ചല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും. ആകാശവാണി ഒരിക്കലും മറക്കൂല കേട്ടോ. ആകാശവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണാശംസകൾ.
2: മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ സമാപിക്കുന്നു. ഒപ്പമുണ്ടായിരുന്നത് ജയ സി ആർ, സർഗാത്മക സഹകരണം ഡോക്ടർ കെ ജയകൃഷ്ണൻ, നിർവഹണം ജയ സി ആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
3: അവതരണം ആകാശവാണി തൃശൂർ നിലയം.
4: ആവണി പൊന്നുഞ്ഞാൽ.
5: നാളെ ഉച്ചയ്ക്ക് 1-2 ആവണി പൊന്നുഞ്ഞാൽ കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. ഇതിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പങ്കെടുക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 1-2 ആവണി പൊന്നുഞ്ഞാൽ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2:00.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: സെമികോൺ ഇന്ത്യയുടെ 5-ാം പതിപ്പ് അടുത്ത മാസം 17 ന്യൂഡൽഹിയിൽ നടത്തും. 3 ദിവസത്തെ സമ്മേളനത്തിൽ 40-ലധികം രാജ്യങ്ങളിൽ നിന്നും 500-ലേറെ പ്രദർശകരും 240 കമ്പനികളും പങ്കെടുക്കും. ഡെർഗാവോൺ ദിമാപൂർ പൈപ്പ്ലൈൻ പ്രവർത്തന സജ്ജമായതോടെ നാഗാലാന്റ് നോർത്ത് ഈസ്റ്റ് ഗ്യാസ് ഗ്രിഡ്, നാഷണൽ ഗ്യാസ് ഗ്രിഡ് എന്നിവയുമായി ബന്ധിപ്പിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വടക്കു കിഴക്കൻ മേഖലയിൽ സുപ്രധാന ചുവടുവയ്പ്പാണ് പദ്ധതിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരള പോലീസിന്റെ AI ട്രാക്ക് ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് തട്ടിപ്പുകൾ ഇല്ലാതാക്കാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും പോലീസ് പെട്രോളിംഗ് കൂടുതൽ പ്രയോജനപ്രദമാക്കാനുമായ പദ്ധതികൾക്കാണ് തുടക്കമായതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. PSCയിലെ പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തുവാനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ഭാരതീയ വിചാരകേന്ദ്രം. അന്വേഷണത്തിന്റെ പരിധി വിപുലപ്പെടുത്തണമെന്നും ഡയറക്ടർ ആർ സഞ്ജയൻ ആവശ്യപ്പെട്ടു. നിലാവ് ട്രസ്റ്റിന്റെ ഈ വർഷത്തെ PT റഫീഖ് ഓർമ്മ പുരസ്കാരം നടനും സംവിധായകനുമായ ജോയ് മാത്യുവിന്. ഈ മാസം 31 കോഴിക്കോട് ടൌൺ ഹാളിൽ ഓർമ്മയിൽ റഫീഖ് എന്ന പരിപാടിയിൽ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദൻ സമ്മാനിക്കും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെ കോഴിക്കോട്ടെ വസതിയിലടക്കം നടക്കുന്ന ED പരിശോധനകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി എം മെഹബൂബ്. വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഗാലയിൽ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിവസം ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ ഒടുവിൽ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 175 റൺസ് എടുത്തു. നേരത്തെ ആതിഥേയരായ ശ്രീലങ്ക ആദ്യ ഇന്നിംഗ്സിൽ 284 റൺസിന് പുറത്തായിരുന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5 മണിക്ക് കേൾക്കാം.

0: ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ഹുവാൻ റോൾഫോയുടെ നോവൽ പെട്രോ പരാമോ. രചന ഡോക്ടർ എം രാജീവ് കുമാർ.

0: മരിച്ചവരുടെ നഗരത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഭീതിയുടെ ഇരമ്പങ്ങൾ കൊണ്ട് തീർത്തൊരു നോവൽ ലോകസാഹിത്യത്തിലുണ്ട്. പെഡ്രോ പരാമോ, എഴുതിയത് ഹുവാൻ റൂൾഫോ, ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ.
1: ആദ്യമധ്യാന്ത പൊരുത്തമുള്ള നോവൽ സങ്കല്പത്തെ പൊളിച്ചെഴുതുന്നവയാണ് ലാറ്റിൻ അമേരിക്കൻ നോവലുകൾ. പരുത്ത ജീവിതത്തിന്റെ പച്ചപ്പുകളെ കവരുന്ന കൃതികൾ, സ്ഥലകാല ഐക്യത്തിന്റെ കണ്ണികൾ മുറിക്കുന്ന കൃതികൾ.
0: ഹ്യൂവാൻ റൂൾഫോ എഴുത്തിലും ജീവിതത്തിലും വ്യത്യസ്തത പുലർത്തിയ എഴുത്തുകാരനാണ്. കൃതികളുടെ എണ്ണം തന്നെ ചുരുക്കം, ആറ്റിക്കുറുക്കിയ രചനകൾ.
1: വിദ്യാഭ്യാസ കാലം കഴിഞ്ഞപ്പോൾ തന്നെ 20-ാം വയസ്സിൽ മനസ്സിൽ കടന്നുകൂടിയതാണ് പെഡ്രോ പരാമോയുടെ കഥാതന്തു. ആ നോവൽ രചിക്കുന്നതിനായി മെക്സിക്കോയുടെ നാട്ടിൻപുറങ്ങളിലൂടെ അലഞ്ഞു നടന്നു. നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു റൂൾഫോ.
0: 1917 മെയ് 16 മെക്സിക്കോയിൽ ജനിച്ച് 69-ാം വയസ്സിൽ 1986 ജനുവരി 7 വരെയുള്ള ജീവിതകാലത്തിനിടയിൽ രചിച്ചതോ ആകെ 2 പുസ്തകങ്ങൾ. അതിൽ ഒരു ചെറിയ നോവലിന്റെ പേരിലാണ് അദ്ദേഹം ലോകസാഹിത്യത്തിൽ ഇടം നേടിയത്.
1: മരണത്തിന്റെ നിരന്തരമായ സാന്നിധ്യം അറിയിക്കുന്ന നോവലാണ് പെഡ്രോ പരാമോ. ബാല്യ അനുഭവങ്ങളുമായി കൂടിക്കുഴഞ്ഞ് നിരനിരയായി അവ വന്നു ഭവിക്കുന്നു.
0: 1955 പെഡ്രോ പരാമോ പുറത്തുവരുന്നത്. സ്പാനിഷ് ഭാഷയിൽ എഴുതിയ 150 പുറമുള്ള കൃതി. 1979 മലയാളത്തിലേക്ക് വിലാസിനി

0: ആ കൃതി തർജ്ജമ ചെയ്യുന്നത്?
1: 1953 ബേണിംഗ് ഫ്ലെയിംസ് എന്ന പേരിൽ ഒരു ചെറുകഥാസമാഹാരവും റൂൾഫോ പുറത്തിറക്കിയിട്ടുണ്ട്. തിരക്കഥാകൃത്ത് കൂടിയാണ് റൂൾഫോ.
0: പെഡ്രോ പരാമോ പുറത്തിറങ്ങിയ ആദ്യ 4 വർഷങ്ങളിൽ ആകെ ചെലവായത് 2000 കോപ്പിയാണ്. 30-ലേറെ ഭാഷകളിൽ തർജ്ജമ ചെയ്യുന്നതിനു മുൻപ് തന്നെ അമേരിക്കയിൽ മാത്രം 10 ലക്ഷം കോപ്പികളാണ് ഈ നോവൽ വിറ്റൊഴിഞ്ഞത്. ഫോണ്ടോ ഡി കൾച്ചറാണ് പ്രസാധകർ.
1: മാജിക്കൽ റിയലിസത്തിന്റെ ഉദാത്ത മാതൃകയാണ് പെഡ്രോ പരാമോ. കളിക്കും കാര്യത്തിനും ഇടയിൽ ഒരു തലം സൂക്ഷിക്കുന്ന കൃതി. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ചാഞ്ചാടി നിൽക്കുന്നൊരു നോവൽ. ലൂയി ബോർഹസിന്റെ കൃതികൾക്കൊപ്പം വയ്ക്കാം ഹുവാൻ റൂൾഫിനെയും. കാൽ നൂറ്റാണ്ടുകളായി റൂൾഫോ എഴുതിയ തിരക്കഥകളുണ്ട്. എന്തുകൊണ്ട് നോവൽ എഴുതുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഏതെങ്കിലും ഒരു സാങ്കല്പിക കൃതിയുടെ പേര് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും.
0: അതെ, കൃതികളിൽ സ്വീകരിക്കുന്ന ഒരു ശില്പഘടനയും ഇതാണ്. സങ്കല്പമേത് യാഥാർത്ഥ്യമേതെന്ന് തിരിച്ചറിയാനാവാത്ത വിധമുള്ള കൂട്ടിച്ചേർക്കൽ. ചിലപ്പോൾ പെഡ്രോ പരാമോ വായിക്കുമ്പോൾ സാധാരണക്കാരായ വായനക്കാർക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല, അത്ര സങ്കീർണമാണ് അതിന്റെ രചന.
1: മരണവും ജീവിതവും അങ്ങനെ കൈകോർത്ത് കെട്ടുപിടഞ്ഞ് മരിച്ചവരാരാ ജീവിച്ചവരാരാ എന്ന സന്ദേഹമുണർത്തി വായനക്കാരെ വിഹ്വലരാക്കുന്നു.
0: ഇത്തരം നൈരന്തര ക്രിയകളല്ലാത്ത കാലസങ്കല്പം തെറ്റിക്കുന്ന നോവൽ ശില്പം എന്തുകൊണ്ടാണ് നോവലിസ്റ്റ് സ്വീകരിക്കുന്നത്? നേരെ ചൊവ്വേ അതെഴുതിക്കൂടെ എന്ന ചോദ്യത്തിന് റൂൾഫോയുടെ മറുപടി ഇതാണ്.
2: ഞാൻ ആദ്യം എഴുതിയ നോവൽ കാലക്രമം പാലിച്ചിരുന്നു. എന്നാൽ വാസ്തവിക ജീവിതം കാലാനുക്രമമല്ലോ. യാതൊന്നും സംഭവിക്കാതെ വർഷങ്ങൾ തന്നെ കഴിഞ്ഞു പോയെന്ന് വരാം. പിന്നീട് ചിലപ്പോൾ ഒറ്റ നിമിഷത്തിൽ അസംഖ്യം കാര്യങ്ങൾ സംഭവിച്ചെന്നും വരാം. ലോകത്തിലെ ഒറ്റ വ്യക്തിയുടെ കാര്യത്തിലും ക്രമമായ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാറില്ല. എന്റെ പെഡ്രോ പരാമോ എന്ന നോവലിൽ സംഭവങ്ങൾക്കിടയിൽ കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും നീണ്ട വിടവുകളോടുകൂടിയ ഒരു ചരിത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.
0: പഴയ നോവലുകളിൽ ആ വിടവുകൾ നികത്താൻ എഴുത്തുകാർ അഭിപ്രായം നിരത്തി നൈരന്തര്യം വരുത്തുമായിരുന്നു. ആ രീതിയെ പാടെ നിരാകരിക്കുകയാണ് റൂൾഫോ. നോവൽ ആരംഭിക്കുകയാണ്:
3: എന്റെ അച്ഛൻ ഏതോ ഒരു പെഡ്രോ പരാമോ അവിടെ താമസമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടേക്ക് യാത്ര തിരിച്ചത്, കൊമാലിയിലേക്ക്. അമ്മയാണ് ആ വിവരം പറഞ്ഞത്. അച്ഛനെ ചെന്ന് കണ്ടുകൊള്ളാമെന്ന് വാക്കുകൊടുത്തതാണ്. അമ്മ മരിച്ച ശേഷം ഞാൻ ആ വാക്കു പാലിക്കുന്നു, കൊമാലിയിലേക്ക് തിരിക്കുന്നു. പിന്നൊരു കാര്യം അമ്മ പറഞ്ഞിരുന്നു, നമുക്ക് അവകാശപ്പെട്ടതല്ലാതെ മറ്റു യാതൊന്നും അദ്ദേഹത്തോട് ചോദിക്കരുത്. എന്റെ കീശയിൽ അമ്മയുടെ പടമുണ്ടായിരുന്നു. അതെന്റെ ഹൃദയം ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മയും വീർക്കുകയായിരുന്നു. പഴയ വക്കുപൊടിഞ്ഞ പടത്തിൽ കിടന്ന് അടുക്കളയിൽ നിന്നാണത് കണ്ടെടുത്തത്. പച്ചമരുന്ന് നിറച്ചൊരു പെട്ടിയിൽ നിന്ന് അമ്മയ്ക്ക് പടമെടുക്കുന്നത് വിരോധമായിരുന്നു. ആഭിചാരത്തിനുള്ള ഏർപ്പാടാണ് അതെന്ന് അവർ കരുതി. ഒരുപക്ഷെ അവരുടെ ധാരണ ശരിയാവാം, കാരണം പടം നിറയെ തുളകളായിരുന്നു. സൂചി കൊണ്ട് കുത്തിയതുപോലെ ഹൃദയത്തിന്റെ സമീപത്ത് വിരല് കടത്താവുന്നത്ര വലിയൊരു തുളയുണ്ടായിരുന്നു.
0: കഥാഗാത്രം അലൗകിക പ്രതീതിയുള്ളൊരു ലോകത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനകൾ കൽപ്പനകളിൽ നോവലിസ്റ്റ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു.
3: എന്താണിതൊക്കെ? ഞാൻ ചോദിച്ചു. നാടുവിട്ടുപോയവരുടെ അവശേഷിപ്പുകൾ. തിരിച്ചെടുക്കാൻ ആരും വന്നില്ല. നിനക്കു വേണ്ടി ഒരുക്കിയിട്ടുള്ള മുറി പിറകിലാണ്. നീ അവളുടെ മകനല്ലേ? ആരുടെ? ഡൊളോറീതാസിന്റെ. അതെ. പക്ഷെ അതെങ്ങനെ മനസ്സിലായി? അവൾ എന്നോട് പറഞ്ഞിരുന്നു നീ വരുമെന്ന്, ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. ആര്? എന്റെ അമ്മയോ? അതെ. അതിന്റെ പൊരുൾ എനിക്ക് പിടികിട്ടിയില്ല. അവർ വിശദീകരിച്ചുമില്ല.
0: യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള കുതിപ്പ്. വിചിത്ര ലോകത്തിലേക്കുള്ള യാത്ര പിന്നീട് അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ പ്രകടമാകുന്നു.
3: ഡോണ്യ യദുവിഹേസ് എവിടെയാണ് താമസിക്കുന്നത്? അവൾ ചൂണ്ടിക്കാണിച്ചു. അവളുടെ ശബ്ദം ജീവനുള്ള ഒരുവളുടെ ശബ്ദമായിരുന്നുവെന്ന് തീർച്ച. അവൾക്ക് വായിൽ പല്ലുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ ചലിക്കുന്ന നാക്കുണ്ടായിരുന്നു. ഭൂമിയിലെ മറ്റെല്ലാവരുടെയും കണ്ണുകൾ പോലെ രണ്ട് കണ്ണുകളും.
0: ആ യാത്രയിൽ കഥാനായകൻ വിചാരിക്കുന്നു, അമ്മയ്ക്കും തെറ്റുപറ്റി. തനിക്ക് ശരിയായ വഴി പറഞ്ഞു തരാതിരുന്നത് എന്തുകൊണ്ട്? ചത്തൊരു ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പില്ലാത്തൊരാളെ തിരയാൻ തന്നെ പറഞ്ഞയച്ചതാണോ?
3: എന്തിനാ കൊമാലിയിലേക്ക് പോണത്? അയാളുടെ ചോദ്യം കാതിൽ വീണു. അച്ഛനെ കാണാൻ കുതിച്ചു നടക്കുന്ന കഴുതുകളുടെ താളം തെറ്റാത്ത കുളമ്പടി ശ്രദ്ധിച്ചുകൊണ്ട് കുന്നിറങ്ങുകയായിരുന്നു ഞങ്ങൾ. ആഗസ്റ്റിലെ ചൂടിൽ തളർന്ന് കണ്ണു പാതി അടച്ച് ഉറക്കം തൂങ്ങിക്കൊണ്ടാണ് നടന്നിരുന്നത്. നിങ്ങൾക്കവിടെ നല്ലൊരു സൽക്കാരം കിട്ടും, അയാൾ പറഞ്ഞു. ആരെയെങ്കിലും ഒന്ന് കാണുന്നത് അവിടെയുള്ളവർക്ക് സന്തോഷമായിരിക്കും. ആരെങ്കിലും അവിടെ ചെന്നിട്ട് കൊല്ലം കുറേ ആയിട്ടുണ്ട്.
0: അതെ, കൊമാല പെഡ്രോ പരാമോവിലെ സാങ്കൽപ്പിക നഗരമായിരുന്നു അത്. മനസ്സിൽ കഥാപാത്രങ്ങളെയും കഥ തന്നെയും ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു റൂൾഫോ.
3: രാത്രി വെളിച്ചം മാത്രമാണ് ഉണ്ടായിരുന്നത്. ചീവീട് കരയുന്നത് പോലെ മഴയുടെ ശബ്ദവും. നീ എന്തേ പ്രാർത്ഥിക്കാൻ വരാത്തത്? നിന്റെ മുത്തച്ഛനു വേണ്ടി നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? കൈകളിൽ മെഴുകുതിരിയുമായി അമ്മ വാതിലിന്റെ നിഴലിൽ നിൽക്കുന്നു. അവരുടെ നിഴൽ തട്ടിൽ ഇളകിക്കൊണ്ടിരിക്കുന്നു. നീണ്ടു പരന്ന ആ നിഴലിനെ തട്ടിന്റെ കഴുക്കോലുകൾ കഷ്ണങ്ങളായി മുറിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, എനിക്ക് സുഖമില്ല. അമ്മ പോയി മെഴുകുതിരി കെടുത്തി വാതിലടച്ചു. അവർ പോയപ്പോൾ തേങ്ങലുകൾ കേട്ടു. മഴയുടെ തേങ്ങലുമായി ഇടകലർന്ന് പള്ളിയിലെ നാഴികമണി അടിച്ചു. ഒന്നിനു പിറകെ ഒന്നായിട്ട് കാലം എങ്ങനെയോ ചുളുങ്ങി ചുരുങ്ങിയ മട്ടിൽ.
0: യഥാർത്ഥ തലത്തിലല്ല സംഭവങ്ങൾ നടക്കുന്നതെന്ന് വ്യക്തം. പൂർവകാലത്തെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള രചനാരീതിയാണിത്.
3: അതവളുടെ കല്യാണരാത്രിയായിരുന്നു. എന്നാലും പെഡ്രോ പരാമോവിന്റെ കൂടെ കിടക്കാൻ വയ്യെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ, അവൾ ശഠിച്ചു. എനിക്ക് പകരം നീ പോ. അയാൾ കണ്ടുപിടിക്കില്ല. എനിക്ക് അവളെക്കാൾ ചെറുപ്പമായിരുന്നു. ഞാൻ അവളുടെ അത്ര കറുത്തിട്ടുമില്ല. എങ്കിലും അയാൾക്ക് ഇരുട്ടത്ത് വ്യത്യാസം കണ്ടുപിടിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. എന്നെക്കൊണ്ടാവില്ല ചേച്ചി, നീ തന്നെ അയാളുടെ കൂടെ പോയി കിടന്നേ പറ്റൂ. എനിക്ക് ഒരൊറ്റ സഹായം ചെയ്തു തരൂ, പകരം എന്തു വേണമെങ്കിലും ചെയ്യാം. അക്കാലത്ത് നിന്റെ അമ്മയ്ക്ക് എന്തു സൗന്ദര്യമുള്ള കണ്ണുകളായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സൗന്ദര്യമുണ്ടായിരുന്നെങ്കിൽ അതാ കണ്ണിനായിരുന്നു. ഞാൻ പോവുകയും ചെയ്തു. ഇരുട്ട് എന്നെ തുണച്ചു. നിന്റെ അമ്മയ്ക്കറിയാതിരുന്ന വേറൊന്നും എന്നെ സഹായിച്ചു. എനിക്ക് പെഡ്രോ പരാമോവിനെ ഇഷ്ടമായിരുന്നു.
0: അതായിരുന്നു ഈ നോവലിന്റെ പ്രത്യേകത. മാർക്കേസിന്റെ മനസ്സിളക്കിയ നോവലാണ് ഹ്യുവാൻ റൂൾഫോയുടെ പെഡ്രോ പരാമോ. മാർക്കേസ് ഒരിക്കൽ എഴുതി,
2: സർഗാത്മകമായ ഒരു അശാന്തതയുമായി നടക്കുന്ന അവസരത്തിലാണ് എന്റെ സുഹൃത്ത് അൽവാരോ മുദീസ് ഒരു കെട്ട് പുസ്തകങ്ങളും പേരി വന്ന് എന്നോട് പറഞ്ഞത്, ഈ പുസ്തകങ്ങൾ വായിക്ക്, വായിച്ചു പഠിക്ക്. അതിൽ പ്രധാനമായും എടുത്തു തന്ന പുസ്തകം പെഡ്രോ പരാമോ ആയിരുന്നു. ആ രാത്രി പുസ്തകം രണ്ടു പ്രാവശ്യം വായിച്ചു തീരുന്നതുവരെ എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ബോഗോട്ടയിൽ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഒരു വൃത്തികെട്ട ലോഡ്ജിൽ വെച്ച് കാഫ്കയുടെ മെറ്റമോർഫോസിസ് വായിച്ച ശേഷം, ആ ഗംഭീര രാത്രിക്ക് ശേഷം 10 വർഷം കഴിഞ്ഞ് അതുപോലെ മാനസികക്ഷോഭം അനുഭവിച്ച രാത്രി ഉണ്ടായിട്ടില്ല. അക്കാലത്ത് ഞാൻ റൂൾഫോവിന്റെ കൃതികൾ വായിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നത് പോലും കേട്ടിരുന്നില്ല.
0: പിന്നെ എങ്ങനെ ഹ്യുവാൻ റൂൾഫോ ഉത്കൃഷ്ട വായനയുടെ നിതാന്ത ജാഗ്രതയായി മാറി? മാർക്കേസ് മഹത്തായ കൃതി എഴുതുന്നതിന് മുൻപ് നടന്ന സംഭവമാണ്.
1: ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിൽ പരീക്ഷണങ്ങൾ ഏറെ നടത്തിയവർ അവരായിരുന്നു, മാർക്കേസും ഹുവാന്തേസും. എന്നാൽ രൂപപരമായി പരീക്ഷണങ്ങൾ നടത്തിയ രണ്ടുപേർ വേറെയുമുണ്ട്, യോസയും കോർത്തസാറും. അവർ നോവൽ സങ്കല്പത്തിന്റെ അലകും പിടിയും തന്നെ അങ്ങ് മാറ്റി.
0: അതേ ജനസിൽപ്പെട്ട എഴുത്തുകാരനാണ് ഹ്യൂവാൻ റൂൾഫോ.
3: പ്രധാന തെരുവുകളും റോഡും സന്ധിക്കുന്ന കവലയിൽ ഒരു കുതിര പാഞ്ഞുപോയി. ആരും അതിനെ കണ്ടില്ല. എങ്കിലും നഗരപ്രാന്തങ്ങളിൽ കാത്തുനിന്നിരുന്ന ഒരു സ്ത്രീ അതിനെ കണ്ടതായി പറഞ്ഞു. മൂക്കുകുത്തി വീഴാൻ പോകുന്നതുപോലെ ഒരു പോക്ക്, പെട്രോ പരാമോയുടെ വെള്ളപ്പുള്ളികളുള്ള തവിട്ടുകുതിരയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അത് തലകുത്തി വീഴാൻ പോവുകയാണ് എന്നവർക്ക് തോന്നി. പിന്നെ അത് നീണ്ടു നിവർന്ന് കഴുത്തൊടിച്ച് പിന്നോക്കം നോക്കിക്കൊണ്ട് പാഞ്ഞു. വഴിയിൽ എന്തോ കണ്ട് പേടിച്ച് രക്ഷപ്പെടാൻ ഓടുന്ന പോലെ.
0: ഭീതിയാണ് കഥാന്തരീക്ഷത്തിലെങ്ങും. മൃത്യുവിന്റെ കാലൊച്ചകൾ കൊണ്ട് മുഖരിതമാണ് നോവൽ. മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ട് ജീവിതത്തെ കാണുകയും മരണത്തിലേക്ക് അലിഞ്ഞു പോവുകയുമാണ്. സന്ദർഭങ്ങളെല്ലാം നിഗൂഢമാണ് മൃത്യുബോധമുണർത്തുന്നത്.
3: ഞാൻ ഉറങ്ങി, കൂടെ കൂടെ ഞെട്ടി ഉണർന്നു. ഉണർന്നു കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആ വിളിച്ചുകൂവൽ കേട്ടത്. കടിച്ചമർത്താനായവൻ വിളിച്ചു പറയുന്നത് പോലെ, ജീവിതം പോയി തുലയട്ടെ.
0: ജീവിതത്തിന് തീരെ പ്രസക്തിയില്ലാത്ത രാജ്യമാണ് കൊമാല. അവിടെ മരണങ്ങൾ മാത്രമേയുള്ളൂ. മരിച്ചവർ, പാതി ജീവിക്കുന്നവരും മരിച്ചവരാണ്. ജീവനുള്ള ഒരാൾ കടന്നു ചെന്ന് മരണത്തിന്റെ മറുപുറം സങ്കല്പിക്കുകയാണ്. സൂക്ഷ്മാർത്ഥങ്ങൾ ഏറെയുള്ളൊരു നോവലാണിത്. നോവലിന്റെ രണ്ടാം പകുതിയിൽ കുറിക്കുന്നു.
3: ഒരു കൂക്കിവിളി സൃഷ്ടിച്ച നിശബ്ദതയുടെ ആഴം അളക്കുക അസാധ്യമായിരുന്നു. ഭൂമിയിൽ നിന്ന് വായു ആകെ നീക്കം ചെയ്തതുപോലെ യാതൊരൊച്ചയുമില്ല. എന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെയോ ഹൃദയമിടിപ്പിന്റെയോ ഒച്ച പോലും ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം കടന്നുപോയപ്പോൾ എനിക്ക് ഒട്ടൊരു ശാന്തത കൈവന്നു തുടങ്ങിയപ്പോൾ നിലവിളി വീണ്ടും ഉയർന്നു, നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്നെ തൂക്കിലിട്ടോളൂ, ഞാനൊന്ന് കാലിട്ടടിച്ചോട്ടെ.
0: നിശബ്ദവും നിശൂന്യവുമായ അന്തരീക്ഷം. നിശബ്ദത ഭീതിപ്പെടുത്തുന്നതായിത്തീരുന്നു. എല്ലാം തണുത്തുറഞ്ഞുപോയിരിക്കുന്ന അവസ്ഥയിൽ ഒന്നു ചലിക്കാനുള്ള മോഹമാണ് പ്രകടിപ്പിക്കുന്നത്. സ്വയം ജീവനുണ്ടെന്ന് വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് കാലുകൾ ചലിപ്പിക്കാനുള്ള അനുമതി ആരായുന്നത്.
1: ദാർശനിക മാനങ്ങൾ ഉള്ളിലൊതുക്കിയ ഒരു നോവൽ കൂടിയാണ് പെഡ്രോ പരാമോ. ജീവിതാസക്തിയും മരണവും ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളായി ഈ കൃതിയിൽ കറങ്ങുന്നു. അവ പരസ്പര പൂരകങ്ങളായി അനുഭവിപ്പിക്കുകയാണ് നോവലിസ്റ്റ്. ഒറ്റത്തലമുള്ള സ്വച്ഛന്ദ സുന്ദരമായി കഥ പറഞ്ഞു പോകാവുന്ന ഒരു നോവലല്ല പെഡ്രോ പരാമോ.
3: കുട്ടിക്കാലത്ത് എന്നെ നോക്കാറുള്ള ഒരു ദാമിയാനയെക്കുറിച്ച് അമ്മ പറയാറുണ്ട്, നിങ്ങളാണോ അത്? അതെ, ഞാനാണ്. നീ കണ്ണുമിഴിച്ച കാലം മുതൽ നിന്നെ എനിക്കറിയാം. ഞാൻ കൂടെ വരാം. ഈ നിലവിളിയുടെ നടുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. ബഹളം കേട്ടില്ലേ? ആരോ കൊല ചെയ്യുന്നത് പോലെ. ഒരുപക്ഷെ ഇതിനുള്ളിൽ കൂടി പോയാൽ ഏതോ മാറ്റൊലിയാകാം നീ കേട്ടത്. തൊറീബിയെ ഈ മുറിയിലാണ് തൂക്കിലിട്ടത്. എന്നിട്ടവര് മുറി അടച്ചു പൂട്ടി. അവന്റെ ശരീരം ഉണങ്ങാൻ വിട്ടു, അവനൊരിക്കലും ശാന്തി കിട്ടാതിരിക്കാൻ വേണ്ടി. ഈ വാതിലിന് താക്കോലില്ലല്ലോ, പിന്നെ നീ എങ്ങനെ ഇതിനകത്ത് കടന്നുകൂടി?
0: ഭീതിജനകമാണ് ഈ നോവലിന്റെ ഓരോ ഭാഗവും. യാഥാർത്ഥ്യങ്ങളെ അലിയിച്ചു കളയുന്ന രചനാതന്ത്രം, യുക്തിയെ നിരാകരിച്ചുകൊണ്ട് വൈകാരിക തലത്തിൽ തിരയിളക്കം സൃഷ്ടിക്കുന്ന കൃതി. ജീവിതത്തിന്റെ അളവുകോലുകൾ മരണത്തിന്റെ മാറിൽ വിലപ്പോകാത്തതായി മാറുന്നു.
3: അയാൾ ചാട്ടയുടെ പിടികൊണ്ട് പെഡ്രോ പരാമോവിന്റെ വാതിൽക്കൽ മുട്ടി. രണ്ടാഴ്ച മുമ്പ് ആദ്യമായിട്ട് ഇങ്ങനെ മുട്ടിയത് ഓർത്തുപോയി. ആദ്യ പ്രാവശ്യം ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അവിടെ ആരുമില്ലെന്നു വരെ നിശ്ചയിച്ചു. തിരിഞ്ഞു പോകാൻ ഭാവിച്ചപ്പോഴേക്കും പെഡ്രോ പരാമോവിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. സമപ്രായക്കാരനെ പോലെ പെഡ്രോ പരാമോവ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
0: പെഡ്രോ പരാമോ മകനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ ആരും സ്വൈര്യം കെടുത്താൻ വരികയില്ലെന്ന ഉറപ്പോടെ. നായകനോ ഇതാണ് അവസരം എന്ന മട്ടിൽ, തന്റെ ഊഴം വന്നിരിക്കുന്നു എന്ന ബോധ്യത്തിൽ.
3: കാര്യങ്ങളെല്ലാം മോശമായിരിക്കുന്നു. ഒരു ചുക്കും ബാക്കിയില്ല. ഒടുവിലത്തെ കന്നിനെയും വിറ്റു. കടബാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വിസ്തരിച്ചു പറയാൻ വേണ്ടി അയാൾ കീശയിൽ നിന്ന് കടലാസുകൾ പുറത്തെടുത്തു. മേടിച്ചത് മടക്കി കൊടുക്കാൻ നിർവാഹമില്ല.
0: അങ്ങനെ കടം കയറി ആത്മഹത്യ ചെയ്തതാണ് പെഡ്രോ പരാമോ. മരിച്ചവരുടെ ലോകത്തിരുന്നാണ് അയാൾ കഥ പറയുന്നത്. ഒരു വേള യഥാർത്ഥമോ എന്ന് തോന്നും വിധമുള്ള ആഖ്യാനം, ഇടയ്ക്കിടയ്ക്ക് അന്തരീക്ഷത്തെപ്പറ്റിയുള്ള സൂചനയും.
3: ഗ്രാമം നിറയെ മാറ്റുലികളാണ്. അവ ചുമരിലെ പഴുതുകളിലോ കല്ലുകൾക്കിടയിലോ പെട്ടുപോയതാവാം. തെരുവിലൂടെ നടക്കുമ്പോൾ മറ്റു കാലൊച്ച കേൾക്കാം. വസ്ത്രങ്ങൾ ഉലയുന്ന ശബ്ദവും പൊട്ടിച്ചിരിയും തേയ്മാനം വന്ന ശബ്ദങ്ങൾ. ഏതെങ്കിലും ഒരു കാലത്ത് ഈ ശബ്ദങ്ങളെല്ലാം മരിച്ചുപോയതായിരിക്കാം.
0: ഏറ്റവും അസഹ്യമായിട്ടുള്ളത് ആളുകളുടെ സംസാരമാണ്. കുമാലയിൽ നിറയെ മാറ്റൊലികളാണ്. ഇപ്പോൾ അവയൊക്കെ പേടിപ്പെടുത്തുന്നില്ല. കൽപ്പനകൾ കൊണ്ട് സമർത്ഥമാണ് നോവൽ. ഭാവന കൊണ്ട് ഓരോ സന്ദർഭങ്ങളിലും യാഥാർത്ഥ്യത്തെ മറികടക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ നോവലുകളിൽ പ്രകടമാകുന്ന മാജിക്കൽ റിയലിസം, അതിന്റെ പാരമ്യതയിൽ വിളയാടുന്ന നോവലാണ് പെഡ്രോ പരാമോ.
3: ഞാൻ മടങ്ങിപ്പോയാലോ എന്നാലോചിച്ചു. ഇങ്ങോട്ട് കടന്നു വന്ന ചുരം മുകളിലുണ്ടെന്ന് എനിക്കറിയാം. മലയുടെ കാളിമയിലെ മുറിവ് പോലെ ചുരം. അപ്പോൾ ആരോ എന്റെ തോളത്ത് തട്ടി. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ എന്റെ അച്ഛനെ അന്വേഷിച്ചു വന്നതാ.
0: വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് നോവലിന്റെ ഓരോ മുഹൂർത്തങ്ങളും ചെന്നെത്തുന്നത്. വായനക്കാരുടെ ബോധമണ്ഡലത്തെ കലക്കി മറിക്കുന്ന രചനാരീതി, കാഫ്കയുടെ നോവലുകളിൽ കാണുന്ന ദുരൂഹ സമസ്യ ഹുവാൻ റോൾഫിന്റെ നോവലിലും കാണാം.
3: ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തു കടക്കുക? എവിടെ പോവാനാണ്? എവിടെയെങ്കിലും ഒരുപാട് വഴികളുണ്ട്. മേൽപ്പുരയിലെ ഓടുകൾക്കിടയിലെ പഴുതിലൂടെ അവർ ചൂണ്ടിക്കാട്ടി. എത്ര കാലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? എന്നും ഇവിടെയായിരുന്നു. ഞങ്ങൾ ജനിച്ചതേ ഇവിടെയാണ്. ഞാൻ ഒരിക്കലും പുറത്തിറങ്ങാറില്ല. എന്നും ഇവിടെ തന്നെ.
0: പ്രകൃതിയും ഈ നോവലിൽ സജീവ സാന്നിധ്യമാണ്. കിളികളും ഒന്നുമില്ലായ്മയിലും അവയുടെ സ്വപ്ന സഞ്ചാരമുണ്ട്.
3: മേൽപ്പുരയുടെ വിടവിലൂടെ കരിങ്കുയിൽ പറ്റങ്ങളെ കാണാമായിരുന്നു. എന്നും സന്ധ്യയ്ക്ക് ഇരുട്ട് വ്യാപിക്കുന്നതിനു മുൻപ് അവ കൂടുകളിലേക്ക് പറന്നുപോകും. പകലിനെ കൊണ്ടുപോകാൻ വരുന്ന കാറ്റ് ചിന്നിച്ചിതറിച്ച മേഘശകലങ്ങളെയും കാണാം. എല്ലാം കാണാമായിരുന്നു. അന്തിനക്ഷത്രം ഉദിക്കുന്നതും പിന്നെ ചന്ദ്രനെയും.
0: നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പുരോഹിതൻ മകന്റെ ജന്മരഹസ്യം പുറത്താക്കുന്നൊരു ഭാഗമുണ്ട്.
3: അദ്ദേഹം വിചാരിച്ചു, എല്ലാം ആരംഭിച്ചത് പെഡ്രോ പരാമോ വളർന്നു വലുതായ ശേഷം ഓരോന്ന് കയ്യേറാൻ തുടങ്ങിയപ്പോഴാണ്. അവന്റെ അധികാരശക്തി പാഴ്ചെടി പോലെ തഴച്ചു വളർന്നു. ആ ശക്തി അവന് കിട്ടിയത് എന്റെ പക്കൽ നിന്നായിരുന്നു, അച്ഛൻ പറഞ്ഞു.
0: സംഭാഷണ പ്രധാനമാണ് നോവൽ. പ്രത്യേകം പ്രത്യേകം അധ്യായ വിഭജനങ്ങളുള്ള നോവലല്ലിത്. ഓരോ ഖണ്ഡങ്ങളായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. എവിടെ നിന്നും വായിക്കാം. നൈരന്തര്യ പ്രവാഹമില്ല. മറിച്ച് ആ ഒരൊഴുക്കിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള രചനയാണ് ഈ കൃതിയിൽ. യഥാർത്ഥ തലത്തിലേക്ക് നോവൽ കടക്കുകയാണ്. കൊമാലയിൽ വച്ചാണോ അതിനു മുമ്പാണോ എന്ന് വ്യക്തമാകാത്ത വിധമാണ് ആഖ്യാനം.
3: എല്ലാം നോക്കിക്കൊണ്ട് തന്റെ തോൽക്കസേരയിൽ ഇരിക്കുകയായിരുന്നു പെഡ്രോ പരാമു. ഇടത് കൈ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അത് ജീവനറ്റ് കാൽമുട്ടിന്മേൽ വീഴുന്നതറിഞ്ഞു. പക്ഷേ അയാളത് ശ്രദ്ധിച്ചില്ല. ഓരോ ദിവസവും തന്റെ ഓരോ ഭാഗം മരിച്ചു പോകുന്ന കാഴ്ച.
0: നോവലിന്റെ അന്ത്യം പെഡ്രോ പരാമയുടെ ദുരന്തമാണ്. നോവൽ അവസാനിക്കുകയാണ്.
3: അയാൾ ദാമിയാനയുടെ ശരീരത്തിൽ ചാഞ്ഞു നടക്കാൻ ശ്രമിച്ചു. ഏതാനും ചുവട് നടന്നതേയുള്ളൂ, കുഴഞ്ഞു വീണു. ഉള്ളിൽ എന്തിനോ വേണ്ടി യാചിച്ചു, പക്ഷേ ഒരു വാക്കും ഉരിയാടിയില്ല. അയാൾ നിലത്തു പതിച്ചു, പിന്നെ ഇടിഞ്ഞു വീഴുന്ന കൽക്കൂമ്പാരം പോലെ തകർന്നടിഞ്ഞു.
0: സ്വപ്ന യാഥാർത്ഥ്യങ്ങളുടെ സീമകൾ വിട്ട് സമതലത്തിലൂടെയാണ് നോവലിന്റെ അന്ത്യം. കഥാപുരുഷൻ കൊമാലയിലെ അധിപൻ പെഡ്രോ പരാമോ ഒരു സാധാരണ മനുഷ്യനായിത്തീരുകയാണ്.
1: നോവലിന്റെ ആഖ്യാന ചാരുതയാണ് ഹുവാൻ റൂൾഫോയുടെ രചനയെ മഹത്തരമാക്കുന്നത്. പുതിയ കാലത്തിന്റെ ശിരോരേഖയിൽ പിറന്ന നോവൽ ഭാഷയിലും ആവിഷ്കാരത്തിലും വ്യത്യസ്തമായ അനുഭവ ലോകമാണ് തുറക്കുന്നത്.
0: ഉറക്കം കെടുത്തുന്ന ഒരു നോവൽ കൂടി കാലത്തെ മറികടക്കുകയാണ്. ലാറ്റിനമേരിക്കൻ സാഹിത്യത്തിലെ ഒരു ചെറു നോവൽ അടരുകൾ അടർത്തിയെടുക്കാനാവാത്ത വിധം ഒറ്റപ്പെട്ടതായി തീർന്നിരിക്കുന്നു.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഹുവാൻ റൂൾഫോയുടെ നോവൽ പെട്രോ പരാമോ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് കുരിപ്പുഴ സജീവ്. ശബ്ദസാന്നിധ്യം മനീഷ് എം പി. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം സുമാകുമാരി എ ഒ.

0: രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
0: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
8: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
9: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിസ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി ജിതിൻ ശ്യാം സംഗീതം നൽകി യേശുദാസും ജെൻസിയും പാടിയത്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറിൽ
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
4: എംആർടിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
5: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
6: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
7: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക പേയാട്.
8: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
7: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
8: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
7: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക പേയാട്.
8: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക പേയാട്.
9: ഫോൺ ഞാൻ പറയാം.
7: എന്നാ പറയ?
9: 90 74 503 503.
10: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
11: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
12: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
13: ഓണം വരവായി.
14: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റുകളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
13: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
14: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
15: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
16: എന്തേട്ട ഒരു വിഷമം?
17: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
16: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
17: അതെവിടുന്ന്?
18: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
19: പൂവച്ചൽ ഖാദറിന്റെ ഗാനരചന, ജോൺസന്റെ സംഗീതം. ചിത്രം ഇവിടെ തുടങ്ങുന്നു. Peace to you.

0: കാർ ബുക്ക് ചെയ്താ
1: ഇല്ല ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജി ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: മാറ്റു മാറ്റു ശീലം മാറ്റു.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റു മാറ്റു ശീലം മാറ്റു. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ August 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഒരു ഗാനം കൂടി കേൾക്കാം. ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയത്. ചിത്രം ഇത് ഞങ്ങളുടെ കഥ. ഗാനരചന P. ഭാസ്കരൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ആകാശവാണി അനന്തപുരി FM 101.9. തിരയ്പൂക്കൾ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഇ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
7: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
3: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
4: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
5: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
6: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ August 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനമാരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
7: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
8: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
7: 45 ദിവസം
8: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
10: വില്ല എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് സാഗർ.

0: തിരയപ്പൂക്കൾ ഇനി 4 മണിക്ക് കേൾക്കാം.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ആകാശവാണി അനന്തപുരി FM 101.9.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ
5: ഇന്ന് പരിസ്ഥിതി പ്രവർത്തക ഉഷ ചൂലപാണി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ

0: ഒപ്പം എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സംഗീതവും ജീവിതാനുഭവങ്ങളും ഒത്തുചേരുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതിയുടെ താളത്തിനൊപ്പം ജീവിതം ക്രമീകരിച്ച മണ്ണിന്റെ മണമറിഞ്ഞ ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ജൈവ കൃഷി രീതികളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന തണൽ എന്ന സംഘടനയുടെ അമരക്കാരിൽ ഒരാളായ ഉഷാ ശൂലപാണിയാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. വിത്ത് സംരക്ഷണത്തിനും കീടനാശിനി വിരുദ്ധ പോരാട്ടങ്ങൾക്കും തന്റെ ജീവിതം മാറ്റിവെച്ച അവർ തന്റെ കർമ്മപഥത്തിലെ വെല്ലുവിളികളും ആവേശം പകരുന്ന സംഗീത വിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഉഷാ ശൂലപാണിയെ ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം മേഡം.
2: സന്തോഷം.
1: പ്രകൃതിയോടും മണ്ണിനോടും ഇത്രയേറെ ആഭിമുഖ്യം തോന്നാൻ കാരണമായത് എന്താണെന്നൊന്ന് പറയാമോ? ചിലർക്കത് കുട്ടിക്കാലവും അന്നത്തെ ചുറ്റുപാടുകളും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി സംരക്ഷണ മേഖലയിലോട്ട് നയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം?
2: പ്രകൃതി എന്നുള്ളത് എനിക്കൊന്നും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്കത് അനുഭവം ആണത്. അത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ജനിച്ച തൃശൂർ ജില്ലയിലെ കൊടകര എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. അപ്പൊ അങ്ങനെ പ്രകൃതിയിൽ കളിച്ചു വളർന്ന് മണ്ണുമായിട്ടും ചെടികളുമായിട്ടും മരങ്ങളുമായിട്ടും ഒരു കൂട്ടുകൂടി അവരും കൂടെ ചേർന്നതാണ് കൂട്ടുകാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വളർന്നു വന്നപ്പോ, പക്ഷെ പ്രകൃതി എന്നുള്ള വാക്കൊന്നും നമ്മളന്ന് അങ്ങനെ ഉപയോഗിച്ചതായിട്ട് ഓർമ്മിക്കുന്നില്ല. പിന്നീട് ശരിക്കും ഇതിലേക്ക് വരാൻ കാരണം ഒരർത്ഥത്തിൽ വയനാട്ടിലേക്കുള്ള ഒരു യാത്ര അനുഭവമാണ്. അപ്പൊ ആ യാത്ര മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വളരെ വ്യത്യസ്തമായി പ്രകൃതിയും മനുഷ്യനും ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് നേരിട്ട് അവിടെ നിന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ആ യാത്ര കഴിഞ്ഞു, അതിനെ തുടർന്ന് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളുമായിട്ടും, പ്രത്യേകിച്ചും ഡോക്ടർ ശാന്തി ഈ രംഗത്തെ ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും ഒക്കെയാണ് പ്രകൃതി വേറൊരു രീതിയിൽ കാണാനായിട്ട്. കാരണം മനുഷ്യനും പ്രകൃതിയും എങ്ങനെ ഒരുമിച്ച് ജീവിക്കണം, പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ, പക്ഷേ നമ്മൾ അതിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ വളരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയോട് ഇടപഴകേണ്ടത്? നമ്മൾ പറയുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ്, അല്ലാണ്ട് അതൊരു വിഭവമായിട്ടല്ല കാണുന്നത്. ഇത്തരം ആശയങ്ങളൊക്കെ വാസ്തവത്തിലും ആ സമയത്താണ് 1980s-ലും 1990s-ലുമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതാണ് കൃഷിശാസ്ത്രം പഠിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഞാനൊരു എങ്ങനെയാണ് പ്രകൃതിയും കൃഷിയും മനുഷ്യനും ഒരുമിച്ച് നിലനിൽക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. ആ സമയത്ത് ഒരുപാട് വായന അനുഭവം ഉണ്ടായി, പ്രത്യേകിച്ചും സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതാണ് ഒരർത്ഥത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചത്. അത് ലോകത്തിന്റെ തന്നെ പരിസ്ഥിതി ബോധത്തിനെ സ്വാധീനിച്ചതാണ്. നിയമങ്ങൾ, അമേരിക്കയിലടക്കം നിയമങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ആ പുസ്തകത്തിന്റെ തുടർ ചലനമാണ്. പക്ഷെ ആ പുസ്തകം ഞാൻ വായിച്ച് ഏകദേശം അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തം, ഭോപ്പാൽ ട്രാജഡി സംഭവിക്കുന്നതും 1984-ലാണ്. അപ്പൊ അതും ഒരർത്ഥത്തിൽ വല്ലാതെ നമ്മൾ ഞെട്ടിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ സൈലന്റ് സ്പ്രിംഗ് വായിച്ച് കീടനാശിനികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. കാരണം നമ്മൾ പഠിക്കുന്നത് കൃഷിശാസ്ത്രമാണ്, അതിൽ നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്നു, അത് കർഷകരോട് പഠിപ്പിക്കാൻ ആണല്ലോ ആ പ്രൊഫഷൻ തന്നെ. അപ്പൊ ആ സമയത്താണ് ഈ പുസ്തകം വായിക്കുന്നതും തുടർന്ന് ഈ ദുരന്തം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് രണ്ടും വല്ലാതെ നമുക്കൊരു ആഘാതം ഉണ്ടാക്കുകയും ഒരുപാട് ചർച്ചകൾ ഇതിനെ തുടർന്ന് കീടനാശിനികളെ കുറിച്ച് ഇന്ത്യയിലും ഉണ്ടായി. അതിൽ ഒരുപാട് ഡോക്ടേഴ്സ്, ഡോക്ടർ മീരാശിവ പോലെയുള്ളവര്, പിന്നീട് മെഡിക്കോ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായി. അപ്പൊ അതിനെ തുടർന്നാണ് വാസ്തവത്തിലും ഞാൻ കീടനാശിനി ഉപയോഗിച്ച് എങ്ങനെയാണ് കർഷകനോട് കൃഷി ചെയ്യാൻ പറയുക എന്നുള്ള ഒരു വേവലാതിയായിരുന്നു വാസ്തവത്തിലും. കാരണം ഭോപ്പാൽ ദുരന്തം ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു ദുരന്തമാണെങ്കിൽ ഇതെന്തായാലും ഒരു പോയ്സൺ ആണെന്നുള്ള ഒരു തിരിച്ചറിവ്. കാരണം കീടനാശിനിയെ നമ്മൾ എപ്പോഴും മരുന്നെന്നാ പറയാ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതൊരു പോയ്സൺ ആണ്. അപ്പൊ ആ പോയ്സൺ ചെറിയ അളവിൽ ചെറിയ ജീവികൾക്ക് നശിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു അക്യുമുലേറ്റഡ് ഫലം എന്ന് പറയുന്നത് മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളെയും ബാധിക്കുമല്ലോ എന്നുള്ളൊരു അവലോകനം ആ സമയത്ത് പല ആളുകളും വായനയിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത്.
1: നമ്മളൊരു ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടം വരെയും പരിസ്ഥിതിയും അല്ലെങ്കിൽ ജീവിതവും പ്രകൃതിയും തമ്മിൽ വ്യത്യാസമില്ല, അതെങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവാണ്, വ്യത്യാസപ്പെടുത്തി നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ അവിടെ നിന്നങ്ങ് ആ ബാലൻസ് മാറിയിട്ട് മനുഷ്യൻ എന്തോ കൺസ്യൂം ചെയ്യുന്ന ഒരാളും പ്രകൃതിയെ അതിന്റെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ വിഭവങ്ങൾ തരുന്ന ഒരു കാര്യവുമായിട്ട് അങ്ങനെ മാറുകയാണ്. അപ്പൊ എവിടെയാണ് ആ ബാലൻസ് തെറ്റിയതായിട്ട് തോന്നുന്നത്? ഇപ്പൊ മനുഷ്യന്റെ ജനസംഖ്യ കൂടിയതാണോ, അവന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചതാണോ, വികസനം വന്നതാണോ, മനുഷ്യന്റെ മനസ്സിലുണ്ടായ മാറ്റമാണോ, അതെ നമുക്ക് നിലനിൽക്കാൻ വേണ്ടുന്ന വിഭവങ്ങൾ വേണം എന്നുള്ള ഒരു സർവൈവൽ, അതിന്റെ ഭാഗമായിട്ടാണോ ആ മാറ്റം വന്നത്?
2: ഇതൊരു പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യന്റെ പരിണാമത്തിന് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഒരു പക്ഷേ പ്രകൃതിയെ ഒരർത്ഥത്തിൽ കുറെ നശിപ്പിച്ചിട്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. മനുഷ്യന്റെ പരിണാമം തന്നെ കൂടെയുള്ള പല ജീവികളും ഇല്ലാതെ ആയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട്. പക്ഷേ വലിയ തോതിലുള്ള വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ നാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ്. അതിനെ തുടർന്നാണ് നമ്മൾ രാസവസ്തുക്കളുടെ ആ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നു, യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, ആ യുദ്ധങ്ങളിൽ ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ, അതായത് പ്രകൃതി എപ്പോഴും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പൊ ആ വൈവിധ്യം എന്ന് പറയുന്നത് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് വാസ്തവത്തിലും ഈ രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം. രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം മനുഷ്യന്റെ വലിയൊരു കണ്ടുപിടുത്തം തന്നെ ആയിരിക്കാം, പക്ഷേ അത് എന്തിനുപയോഗിച്ചു, അത് എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് അത് പ്രകൃതിയുമായിട്ടുള്ള ഒരു വലിയൊരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാരണം പിന്നെ നമ്മൾ പ്രകൃതിയെ ശ്രദ്ധിക്കാതെ പോയി. അതേസമയം ഇതിനെക്കുറിച്ച് അപ്പോഴും പഠിക്കുന്ന ശാസ്ത്രജ്ഞരുണ്ട്. അതിൽ പ്രത്യേകിച്ചും വലിയൊരു രസതന്ത്രജ്ഞയായിട്ടുള്ള ഒരു വലിയൊരു ശാസ്ത്രജ്ഞ അന്ന് ഉണ്ടായിരുന്നു. അവര് ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും, ഫ്രിറ്റ്സ് ഹാബർ, ക്ലാര ഹാബർ എന്നാണ് അവര് പേര്. ഫ്രിറ്റ്സ് ഹാബർ വളരെ അറിയപ്പെടുന്ന ആളാണ്, രസതന്ത്രം പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ക്ലാര ഹാബർ അത്ര അറിയപ്പെടുന്നില്ല. ഫ്രിറ്റ്സ് ഹാബർ ഈ രാസവസ്തുക്കൾ യുദ്ധത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു ഭരണകൂടത്തിന്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ശാസ്ത്രത്തിനെ ഇങ്ങനെ മനുഷ്യർക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ക്ലാര ഹാബർ അദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു ഭാര്യയാണ്. പക്ഷെ അവസാനം അവര് ആത്മഹത്യയാണ് ചെയ്തത്. അപ്പൊ എനിക്കൊന്ന് അന്നോട്ടായിരിക്കണം ഇത്രയും ഒരു കൃഷി തുടങ്ങിയതൊട്ട് മാറ്റമുണ്ട്. പക്ഷെ കൃഷിയിലും കുറെ കൂടെ പ്രകൃതിയുമായിട്ട് നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് അതിനെ മനസ്സിലാക്കി അതിനൊരു സാവകാശമുണ്ട്. പക്ഷെ ഈ ഒരു ഇതില് വാസ്തവത്തിലൊരു യുദ്ധം തന്നെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയാ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ യുദ്ധത്തിനായിരുന്നെങ്കിൽ പിന്നീട് കൃഷിഭൂമിയിലാണ് ആ യുദ്ധം തുടർന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള ചർച്ചകൾ ആ സമയത്ത് പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇതിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം വരുന്നത്. അതുവരെ അത്രയില്ല. ഇന്ത്യയിലാണെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിൽ കഴിഞ്ഞൊരു 200 വർഷത്തിന്റെ ഒരു എടുത്തു നോക്കി കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം വരെ വളരെ കുറച്ച്. ഇപ്പോൾ ചില ഫംഗിസൈഡ്സ് ആയിട്ട് കൃഷിശാസ്ത്രം പഠിക്കുന്നവർ പഠിക്കുന്ന എപ്പോഴും ഉള്ളത് മുന്തിരി തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന, അപ്പൊ അതൊക്കെ വളരെ കുറച്ചുകൂടി മൈൽഡാണ്. പക്ഷെ പിന്നീട് ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ട്സ് പല പഠനങ്ങളും പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കെമിക്കൽ ഇൻഡസ്ട്രി അത് വീട് ആവശ്യമില്ല, യുദ്ധം വേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ പലതിനെയും പുതിയ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെയാണ് രാസവളങ്ങളുടെയും അതുപോലെ രാസകീടനാശിനികളുടെയും വളർച്ച ഉണ്ടാവുന്നത്. അത് കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു, അപ്പൊ പട്ടിണി എന്നുള്ളതൊരു ലോകത്ത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അപ്പൊ ആഹാര ഉൽപാദനം കൂട്ടണം, ഒരർത്ഥത്തിൽ ഒരു എളുപ്പവഴിയായിട്ടാണ് നമ്മൾ അതിനെ സ്വീകരിച്ചത്. അപ്പൊ അതേസമയം നമുക്കറിയാം ഈ ശാസ്ത്രത്തിന്റെ വളർച്ച കാരണം മനുഷ്യ സൗകര്യങ്ങൾ കൂട്ടുന്ന, നമ്മുടെ ജീവിതം കുറെ കൂടെ എളുപ്പമാക്കുന്ന കുറെ വികസനം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന്റെ മറുവശം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രകൃതിയിലെ വൈവിധ്യം കുറയ്ക്കുന്ന, അതിലെ വെള്ളം മണ്ണ് എല്ലാത്തിനെയും ഒരു നമ്മളൊരു ഡംപിംഗ് ഗ്രൗണ്ട് പോലെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. അവിടെയാണ് ആ ഒരു വിടവ് ഉണ്ടായിരിക്കുന്നത്.
1: ഇപ്പൊ മാഡം കൃഷിയാണ് പഠിച്ചത്, അഗ്രികൾച്ചറും, അന്നത്തെ കാലത്തൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനത്തെ ഒക്കെ സ്വപ്നങ്ങളായിരിക്കുമല്ലോ. ഇപ്പൊ മാഡം ഇങ്ങനെ കൃഷിയെ കുറിച്ച് പഠിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് തന്നെയാണ് വന്നത്, അല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണോ?
2: ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സംഭവിച്ചു പോയതാണെന്ന് പറയാം. കാരണം അന്നത്തെ കാലത്ത് മെഡിസിൻ തന്നെയാണല്ലോ എല്ലാവരും, അന്ന് എൻട്രൻസ് എക്സാം ഒന്നും ആയിട്ടില്ല. അപ്പൊ എനിക്കും 2-3 മാർക്കുകൾ കുറവായിരുന്നു, അങ്ങനെ മെഡിസിൻ കിട്ടിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും അത് ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഹോർട്ടിക്കൾച്ചറാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പോലും പക്ഷെ അറിഞ്ഞത് അപ്പോഴാണ് കേട്ടോ. എന്നെ അതിലേക്ക് നയിച്ചത് വാസ്തവത്തിൽ എൻ വി കൃഷ്ണ വാര്യരാണ്. എന്റെ അച്ഛന്റെ ഗുരുവാണ് എൻ വി കൃഷ്ണ വാര്യർ. അപ്പൊ അദ്ദേഹത്തിന്റെ മകളും ഹോർട്ടിക്കൾച്ചറാണ് പഠിച്ചത്. അപ്പൊ കൃഷിയോട് എനിക്ക് താല്പര്യമുണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കൃഷി നമ്മൾ ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നി, അങ്ങനെയാണ് കൃഷി പഠിക്കാനായിട്ട്.
1: ഞാൻ
2: തൃശ്ശൂര് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസിലാണ് പഠിച്ചത്.
1: അപ്പോ ഈ പരിപാടിയില് നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ മാഡത്തിന് ആദ്യം കേൾക്കാനായിട്ട് ആഗ്രഹമുള്ള പാട്ടൊന്ന് പറയാമോ?
2: എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ അടുത്ത കാലത്താണല്ലോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ജാനകിയമ്മ നമ്മളെ വിട്ടുപോയത്. അപ്പോ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഒരു ഗാനം എന്ന് പറയുന്നത് വിശ്വമഹാക്ഷേത്ര സന്നിധിയിൽ. അത് എനിക്ക് തോന്നുന്നു ഞാൻ പ്രീഡിഗിരിക്കൊക്കെ പഠിക്കുന്ന കാലത്താണ് ആ സിനിമ ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച ഇറങ്ങുന്നത്. എം ബി ശ്രീനിവാസന്റെ സംഗീത സംവിധാനത്തിൽ യൂസഫ് അലി കച്ചേരി എഴുതിയ ഒരു ഗാനമാണ്. സാഹിത്യം താല്പര്യമുണ്ട്, അപ്പൊ കവിതകളൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം നമ്മളെ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടും സിനിമയുമാണത്.
1: പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: തണൽ എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം ഒന്ന് പറയാമോ?
1: തണൽ എന്ന സംഘടന രൂപീകരിച്ചത് ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നിട്ടാണ്, മെയിൻലി കണ്ണൂരുള്ള. അപ്പൊ കണ്ണൂര് ഇന്നുമുള്ള ഒരു സംഘടനയാണ് സീക്ക് എന്ന് പറയും, സൊസൈറ്റി ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ കേരള. അപ്പൊ ഞങ്ങളൊക്കെ അതിന്റെ പരിസ്ഥിതി വിദ്യാഭ്യാസം അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പ്രൊഫസർ ജോൺസി ജേക്കബ് ആണ് അത് നയിച്ചിരുന്നതെന്ന്. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ചുപേര്, ജയകുമാർ അദ്ദേഹം എന്റെ ഹസ്ബൻഡാണ്, ഇപ്പോ അദ്ദേഹം, ജയൻ, പിന്നെ ശശികുമാർ, പിന്നെ കുഞ്ഞിക്കണ്ണൻ, പിന്നെ ഞങ്ങൾ കുറച്ചുപേർ, അങ്ങനെ ഞാൻ ചേർന്നിട്ടാണ് തണൽ എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിക്കുന്നത്. തുടങ്ങാനുള്ള കാരണം നമുക്ക് കാട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം കാട്ടിൽ പോയി കുറച്ചുകൂടെ ഗവേഷണം, പ്രത്യേകിച്ച് ഇവരെല്ലാം ബേർഡ് വാച്ചേഴ്സും അങ്ങനത്തെയാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ചെടികളിലാണ് താല്പര്യം. അപ്പൊ അങ്ങനെ കാട്ടിൽ പോവാന്നുള്ളതാണ് പ്രധാനം. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് പഠനങ്ങളും ചെയ്യാം. അപ്പൊ അതിന് നമുക്കൊരു അഡ്രസ്സ് വേണം. അങ്ങനെയാണ് വാസ്തവത്തിലും വളരെ നിഷ്കളങ്കമായൊരു ആശയത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അതിലെ കുറച്ചുപേർ അങ്ങനെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും പല വഴിയിൽ ജോലി ചെയ്യാനും തുടങ്ങി. ജയൻ അന്ന് തിരുവനന്തപുരത്ത് WWFന്റെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു കണ്ണൂരിൽ നിന്ന്. ഞാൻ കൃഷി വകുപ്പിൽ 3-4 വർഷം പാലക്കാട് ജോലി ചെയ്തു. അതിനുശേഷം പിന്നീട് ഇൻടാക് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ശാന്തിയുമൊക്കെ ചേർന്നിട്ട് ഇക്കോസിസ്റ്റം റിസർച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ, അങ്ങനെ കുറച്ചു കാലം ഒരു 10 വർഷത്തോളം അങ്ങനെ പ്രവർത്തിച്ചു. അന്ന് കൂടുതലും നമ്മള് പശ്ചിമഘട്ട സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പുഴകളുടെ സംരക്ഷണം, പിന്നെ ഈ മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, അതിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള പഠനങ്ങളും വിദ്യാഭ്യാസ പരിപാടികളുമാണ് ഒരു 10 വർഷത്തോളം ചെയ്തിട്ടുള്ളത് ഞാനും ഈ എല്ലാവരും. പക്ഷെ 97-98 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ നേരത്തെ പ്രവർത്തിച്ചിരുന്നതെന്ന് മാറി. കാരണം കേരളത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടാണ് ഒരു സംഘടനയുമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. അതിന് ഫണ്ടിംഗ് ഒന്നും ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് ജീവിക്കുകയും വേണമല്ലോ. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ചിലർക്ക് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അവരൊരു റിസർച്ച് പ്രോഗ്രാം ആ സമയത്ത് തുടങ്ങിയിരുന്നു. കേരള റിസർച്ച് പ്രോഗ്രാം ഫോർ ലോക്കൽ ലെവൽ ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ പേര്. അതില് അന്ന് ഈ ഡീസെൻട്രലൈസേഷൻ, ജനകീയാസൂത്രണം നടപ്പാക്കുന്ന ഒരു കാലഘട്ടമാണ്, തുടക്കമാണ്. അപ്പൊ അതില് വേണ്ട ലോക്കൽ ഒരു ഗവേഷണത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് കുറച്ചുപേർക്ക് ചില വിഷയങ്ങൾ പഠിക്കാനായിട്ടുള്ള, ഗവേഷണം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്തത്. പൊതുവെ അങ്ങനെ സാധ്യമല്ലല്ലോ, ഒരു മെയിൻ സ്ട്രീമിനകത്ത് അവിടെ ചേർന്ന് നമ്മൾ ആ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരർത്ഥത്തിൽ സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ഗവേഷണം നടത്താനുള്ള ഒരു അവസരം, അതിനൊരു സാധ്യത കിട്ടി. അങ്ങനെ നമ്മൾ ചെറിയ തോതിൽ വരികയാണ് ചെയ്തത്. ഞാൻ അന്ന് ഗവേഷണത്തിന് തെരഞ്ഞെടുത്തത് കീടനാശിനികളെ കുറിച്ച് പഠിക്കാനാണ്. കാരണം ഇവിടെ പഠനങ്ങൾ അധികം ഇല്ല, കീടനാശിനികളുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള പഠനങ്ങൾ ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് പുറത്തുനിന്നുള്ള പഠനങ്ങളെയാണ്. അപ്പൊ അതിനെ വെച്ച് ഞാൻ ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്നൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അറിവ് കൊടുക്കാം എന്നല്ലാതെ നമുക്കതിന്റെ ഒരു അനുഭവം ഇല്ല. ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുമ്പോഴുമൊക്കെ കർഷകരുടെ ഭാഗത്ത് നമുക്ക് നേരിട്ട് അറിയാലോ എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പൊ കുറച്ചും കൂടിയും അവരുപയോഗിക്കുന്ന കീടനാശിനികളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ അവർക്കത് നിയമപരമായി പാലിക്കേണ്ട പലതും പാലിക്കാതെയാണ് അവർ അത് ചെയ്യുന്നതും, കാരണം അവർക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളത് ഉണ്ടായി. അങ്ങനെ ഇടുക്കിയിലും കാടവം ഏലക്കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. അന്നും അത്, ഇന്നും അത്. പിന്നെ പാവയ്ക്ക ഭയങ്കരമായിട്ട് കീടനാശിനി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് വ്യാപകമായിട്ട് ആ കൃഷി വന്നൊരു സമയമാണ് പച്ചക്കറി. പിന്നെ നെല്ലില്, അങ്ങനെ 3-4 വിളകളിലാണ് ഞാനത് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കർഷകരുമായിട്ട് കുറെ ഇന്റർവ്യൂസ്, അതുപോലെ ഡോക്ടേഴ്സ് അവിടെയുള്ള രോഗങ്ങളെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കാനും, പിന്നെ കൃഷി ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു, പെസ്റ്റിസൈഡ് വിൽക്കുന്ന കടകളിൽ പോയി അവരെ ഇന്റർവ്യൂ ചെയ്തു. കാരണം ആർക്ക് വേണമെങ്കിലും തുടങ്ങാം, അതിന് ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു പ്രാധാന്യമില്ല.
0: അന്നത്തെ കാലത്ത് കോൺസിക്വൻസിനെ കുറിച്ച് ഡേറ്റ ഇല്ലല്ലോ,
1: ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു കീടനാശിനി നിയമമുണ്ട്, 68 മുതൽ ഒരു കീടനാശിനി നിയമം ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന നോക്കുമ്പോൾ ഒട്ടും അതിനെ കുറിച്ച് അറിയപോലും ഇല്ല. അപ്പോ ജനങ്ങൾക്കും അറിയില്ല, നടപ്പാക്കുന്ന അല്ലെങ്കിൽ അത് ഗവേൺ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു ഭീതിജനകമായ ഒരു, കാരണം ഇതിനകത്ത് നമ്മൾ പറയും ശാസ്ത്രീയമായിട്ട് കീടനാശിനി ഉപയോഗിക്കാന്ന് പറയും, പക്ഷെ അത് നമ്മൾ ഗ്രൗണ്ടിൽ പോകുമ്പോൾ അറിയത് അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അത്തരത്തിലൊരു കാഷ്വൽനെസ് അതിനുണ്ട്. പിന്നെ അതുപോലെ അത് തുടക്കം ഉപയോഗിക്കുന്നത് മാത്രമല്ല, പിന്നീട് അത് വീടുകളിൽ സൂക്ഷിക്കും. അപ്പൊ അത് ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ പല കുട്ടികളും, ചെറുപ്പക്കാരും അല്ലെങ്കിൽ സ്ത്രീകളും ഒക്കെ അത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നത് കൊണ്ട് അത് ഉപയോഗിച്ചുള്ള ആത്മഹത്യകൾ ധാരാളം നടക്കും, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഞാൻ കണക്കുകൾ എടുത്തു ശരിക്കും വന്ന് പഞ്ചായത്തുകളിൽ പോയി റെക്കോർഡ് സൂയിസൈഡിന്റെ. അപ്പൊ അങ്ങനെ ആ ഒരു 3-4 വർഷത്തെ പഠനമാണ് വാസ്തവത്തിലും ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെന്റ് പോലും ബുദ്ധിമുട്ടാണ്. കാരണം നിയമമുണ്ട്, നിയന്ത്രണത്തിലാണോ വെച്ചാലാണ്, പക്ഷെ അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലില്ല ആ സമയത്ത്. പക്ഷെ വേറൊരു വശമുള്ളത്, 85 മുതൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ ഭോപ്പാൽ ദുരന്തം നേരത്തെ പറഞ്ഞ, അതിന് തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകൾ, അപ്പൊ എങ്ങനെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യുക. ആ സമയത്താണ് വൺ സ്റ്റോർ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒറ്റ വൈക്കോൽ വിപ്ലവം, അത് പല ഭാഷകളിൽ തർജ്ജമ ചെയ്തു വരുന്നു. കേരളത്തിലും അത് ആദ്യം അതിന്റെ ചെറിയ ചാപ്റ്റേഴ്സ് സൂചിമുഖി എന്ന് പറയുന്ന സീക്ക് പ്രസിദ്ധീകരിക്കുന്ന മാഗസീനിലാണ് വന്നത്. അതിനുശേഷം അതൊരു മലയാളം ബഗംഗാധര മാഷ തർജ്ജമ ചെയ്ത പുസ്തകമായി വന്നു. അപ്പൊ അത് വലിയൊരു കോളിൽ അക്കമരർത്ഥത്തിൽ ഒരു ചിന്തയിൽ കൃഷിയുടെ ഒരു ഫിലോസഫിയെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കാൻ, അത് കർഷകര് മാത്രമല്ല കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകരാണ് ചെറുപ്പക്കാര്. പരിസ്ഥിതി പ്രവർത്തകരെന്നും പറയാൻ പറ്റില്ല, ഞങ്ങളെ പോലെയുള്ള അന്നത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറിയ തോതിൽ ഇത്തരത്തിലും പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടുള്ള ചെറുപ്പക്കാർ, ജോലിയുള്ളവരൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ കർഷകരും കുറച്ച് കർഷകരും ഒക്കെയുള്ള കൂട്ടായ്മകളിലാണ് ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അതിനെ തുടർന്ന് ചിലത് അതിന് പരീക്ഷണം ചെയ്യാൻ തുടങ്ങി. പിന്നീട് 90s അത് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ, കാരണം ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു വഴിയില്ലാന്ന്, ഇതിന്റെ ഒരു ഫിലോസഫി നമുക്ക് കിട്ടുന്നു, ചില കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനം എവിടെയാണ് നമുക്ക് തെറ്റുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്നു, പക്ഷെ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും പരീക്ഷണം നടത്തി, ചിലരാന്ന് പൊട്ടി ഫലിസായിട്ടുണ്ട്. പക്ഷേ 90s ഇതിനൊരു വലിയൊരു വളർച്ച, ഒരുപാട് ചില ആളുകൾ അത്, ചിലത് നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്തിരുന്ന കാർഷിക രീതികളിൽ നിന്ന് തന്നെയാണ് ചില

0: ആശയങ്ങൾ എടുത്തിട്ട് അത് പ്രത്യേകിച്ച് നമുക്കറിയാലോ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കൃഷി നോക്കുകയാണെങ്കിൽ നമ്മൾ ചാണകവും പച്ചിലവളവുമാണ് മെയിൻലി കൃഷിയിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ വെണ്ണീറാണ്. അതൊക്കെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള വച്ചിട്ട് തന്നെയാണ് നമ്മൾ കൃഷി. അപ്പൊ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ വീടും പരിസരവും മാത്രമല്ല, അവിടെ അന്ന് പൊതുസ്ഥലങ്ങൾ കുറേയുണ്ട്. ഇപ്പൊ കാടിനടുത്തുള്ളവർക്കാണെങ്കിൽ കാട്ടിൽ നിന്ന് ഇലകൾ എടുക്കാനും അങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ അന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നിറയെ മരങ്ങളുണ്ട്. ഇപ്പൊ കർഷകരൊക്കെ തന്നെ ഇപ്പൊ എന്റെയൊക്കെ വീടുകളിൽ തന്നെ വളത്തിന് വേണ്ടിയിട്ടുള്ള മരങ്ങള് വളർത്തിയിരുന്നു. അപ്പൊ അതിന്ന് വെട്ടി ആ സമയത്ത് നമ്മൾ പാടത്തുകൊണ്ടിടും, അല്ലെങ്കിൽ തെങ്ങിന്റെ ചോട്ടിലിടും. പിന്നീട് വലിയൊരു വിപ്ലവം പോലെ തന്നെ വന്നതാണ് ശീമക്കൊന്ന വളർത്താനുള്ള. അതെനിക്ക് നിയമസിന്റെ കാലത്താണെന്ന് തോന്നുന്നു, മന്ത്രിസഭയിലാണ് ആദ്യം വന്നത്. അപ്പോൾ ആ ഒരു ആശയം എന്നുള്ളത്. പിന്നെ കമ്പോസ്റ്റിംഗ്. അപ്പൊ അന്ന് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വീടുകളിൽ വന്ന് അന്ന് ബ്ലോക്കിൽ നിന്നുള്ളൊരു ഉദ്യോഗസ്ഥനാണ് വന്നിട്ട് കമ്പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുഴിയെടുക്കുന്നതൊക്കെ പറഞ്ഞു തന്നെ ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വാസ്തവത്തിലൊരു റിവൈവൽ പോലെയാണ്. പക്ഷെ അതിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടായി. ഇപ്പൊ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ബൈസിആർ ഒക്കെ തന്നെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് എങ്ങനെയാണ് കീടനാശിനി ഇല്ലാതെ കീടങ്ങളെ നിയന്ത്രിക്കുക എന്നൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞു.
1: അപ്പൊ ഗൈഡ് ലൈൻസ് ഇപ്പോ ഉണ്ട്, ആൾക്കാർക്ക് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്.
0: അതെ, ഒരുപാട് കഴിഞ്ഞൊരു 20-25 വർഷം കൊണ്ട് വലിയൊരു മാറ്റം അത്തരത്തില് ഗവേഷണ തലത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ, പൈലറ്റ് പ്രോജക്ട്സ് ഒരുപാട്. അത് കൂടുതലും സംഘടനകൾ, പല സംഘടനകളും എല്ലാ സംസ്ഥാനത്തിലും അത് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടും കൂടിയാണ് അത് വന്നത്. ഇപ്പൊ പക്ഷെ ഗവൺമെന്റ് പോളിസിയിലേക്ക് അത് വന്നിട്ടുണ്ട്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: മഹേഷിന്റെ പ്രതികാരം എന്നുള്ള സിനിമയിലെ മലമേലെ മിരി വെച്ചു, ആ പാട്ട് എനിക്ക്, ഞാൻ ഇടുക്കിയിൽ കുറെ കാലം വർക്ക് ചെയ്ത ആളാണ്. അപ്പോ ആ പാട്ട് കേൾക്കുമ്പോൾ ഇടുക്കിയിൽ എത്തിയതുപോലെ തോന്നും. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്, ബിജിപാൽ പാടിയത്. നല്ലൊരു പാട്ടാണ്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അപ്പോൾ മാഡം, കീടനാശിനികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും?
1: ഇതിന്റെ ഏറ്റവും ചാലഞ്ച് ഉണ്ടായത് രണ്ടുപേരുടെ ഭാഗത്തു നിന്നാണ്. ഒന്ന്, ഇൻഡസ്ട്രി തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ ലാഭം എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളുണ്ടല്ലോ, എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് കഴിയും. രണ്ടാമത്, ഇതിനെപ്പറ്റി കാര്യമായ അറിവ് സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് വലിയൊരു ചാലഞ്ച്. അപ്പൊ അത് അവരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് ഇത് വലിയൊരു കടമ്പയായിരുന്നു. അപ്പൊ അത്രയും നമുക്ക് വിവരം കിട്ടിയാൽ മാത്രമേ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ചാലഞ്ച് കാർഷിക ശാസ്ത്ര മേഖലയിൽ നിന്ന് തന്നെയാണ്. അവര് എപ്പോഴും വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ ഒരു വഴി തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ വഴിയിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന അത്രയൊന്നും പ്രശ്നക്കാരല്ല ഈ കീടനാശിനികൾ. അത് കൃത്യമായിട്ടുള്ള അളവിൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ മറികടക്കുക എന്നുള്ളതും വലിയൊരു ചാലഞ്ചാണ്. ചിലത് നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കണമെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും വേണം. ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ അതിന് ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്. അതിന് ഫണ്ട് വേണം, അതിനുവേണ്ട സംവിധാനങ്ങൾ, പൈസയാർ എന്ന് പറയുന്ന ഹോൾ സിസ്റ്റം അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്. പിന്നെ അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്യാനുള്ളതുണ്ടായി, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഫുൾ സിസ്റ്റം അതിനുവേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഭക്ഷണം ഉൽപ്പാദനം കൂട്ടണം, രാജ്യത്തെ പട്ടിണി മാറ്റണം എന്നുള്ളൊരു ആശയം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയായിരുന്നു. പക്ഷേ ഈ ജൈവകൃഷിയിലേക്ക് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. അത് വേറൊരു ചാലഞ്ചായിരുന്നു. അപ്പോൾ പരീക്ഷണങ്ങൾ നടത്തിയതും വളർത്താനുള്ള ഇടപെടലുകളൊക്കെ നടത്തും വളരെ സാധാരണ കർഷകരും അവരുടെ അറിവ് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള അതിലെ ശാസ്ത്രജ്ഞരുണ്ട് കേട്ടോ. ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ കൃഷിശാസ്ത്രം പഠിച്ചവരും ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളവരുണ്ട് ഇതിനെ മനസ്സിലാക്കാനും. അപ്പോൾ കുറെ കൂടെ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത് 90s. അതിനൊരു കാരണം ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഭൗമ ഉച്ചകോടി നടന്നു 92. പിന്നീട് 2000s സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളൊരു ആശയത്തിലേക്ക് അത് വന്നു. അപ്പൊ കൃഷിയെയും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് അതില് മണ്ണിന്റെ ആരോഗ്യം, ജൈവ വൈവിധ്യം നിലനിർത്തല്, കർഷകരുടെ വരുമാനം ഉറപ്പാക്കല്, ഇതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻസിന്റെ ഗോളുമാണ് അതെല്ലാം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് വാസ്തവത്തിലും ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കുറെ ശാസ്ത്രജ്ഞരും വരുന്നത്. അപ്പൊ ആ ശാസ്ത്രജ്ഞരും കർഷകരും പല സംഘടനകളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു ആശയം വളർത്താനുള്ള. അപ്പൊ പക്ഷെ ഇതിന് ഒരു സപ്പോർട്ടും ഇല്ല, ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഇല്ല, ടെക്നിക്കൽ സപ്പോർട്ട് തരാനുള്ള ആളുകളില്ല. ഒരർത്ഥത്തിൽ ജനകീയമായിട്ടുള്ള ഗവേഷണം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഇത് ഡോക്യുമെന്റ് ചെയ്യാനൊന്നും അന്ന് സാധിച്ചിട്ടില്ല. അതിന് കാരണം അതിനുള്ള സോഴ്സസ് ഇല്ല, അതിന് ആൾക്കാർ വേണമല്ലോ. അതിപ്പോഴും കുറവുണ്ട്. ഒന്ന് കർഷകർ മനസ്സിലാക്കണം, ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ താല്പര്യം ഉണ്ടായാലും അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റണം, അത് പഠിപ്പിക്കണം. ഇതിനൊക്കെ ധാരാളം സമയം വേണം. ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൃഷി വേണോ വേണ്ടയോ എന്ന് ഉള്ളൊരു സംശയത്തിലാണ് ജനങ്ങൾ അല്ലേ. കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ട്. അപ്പൊ അതിനെ മറികടക്കണം. സേഫ്റ്റി എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് പിന്നെ നമ്മൾ വരുന്നത്. എങ്ങനെയാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക? ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിൽ കീടനാശിനിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അവിടെ ലോക്കലിൽ അവിടുത്തെ ആൾക്കാരെ എന്നെ വിളിക്കുകയാണ് അവിടുത്തെ ഇഷ്യൂ ഇടപെടാനായിട്ട്. ഞാൻ പോലും സത്യത്തിൽ ഇത്രയും മാരകമായൊരു കീടനാശിനിയാണിതെന്നൊന്നും എനിക്കതൊന്നും അറിയില്ല. അപ്പൊ അത് പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് പല വീടുകളിലും രോഗികളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ ഒന്നും ഇല്ലല്ലോ, അന്ന് കമ്പ്യൂട്ടറൊന്നും അത്ര ആയിട്ടില്ല. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും. പിന്നീട് ഡോക്ടേഴ്സും ഒക്കെ വന്ന് പഠിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നടന്ന നിയമരാഹിത്യം ഒരു വശത്തുണ്ട്, ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അതിൽ പറമേ ഒരു കീടനാശിനിക്ക് എന്തുമാത്രം ആ നിയമപരമായിട്ട് തന്നെ, ഇപ്പൊ കീടനാശിനി ഈ കീടനാശിനിയുടെ അന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വെള്ളത്തിൽ വീഴാണ്. ഇപ്പൊ മത്സ്യങ്ങൾക്ക് തന്നെ അത് ചത്തുപോകും. കേരളത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് വെള്ളമാണ്, പുഴകളായിട്ടും കുളങ്ങളായിട്ടും തുറന്ന അങ്ങനെ സ്ഥലങ്ങളാണ്. വാസ്തവത്തിലും കേരളത്തിൽ അത് ഉപയോഗിക്കാനേ പാടില്ലാത്തൊരു കീടനാശിനിയായിരുന്നു, പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നു. അതിനകത്തുള്ള നിയമപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ആരുപയോഗിക്കുന്നു എന്നുള്ള കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ അത് മാത്രമല്ല, അതൊരു പ്ലാന്റേഷനും കൂടിയാണ്. അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിൽ നിരോധനം ഉണ്ടായി, അതിൽ തണലും കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയുടെ വലിയൊരു ഒരു നെക്സസ് ഉണ്ട് ഇതിനകത്ത്. മാത്രമല്ല കീടനാശിനി വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, കയറ്റുമതിയുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഇക്കോണമിയുടെ അത് ഭാഗമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജൈവ വൈവിധ്യത്തിനെ കുറിച്ചോ കൃഷിയെ കുറിച്ചോ ഉള്ള ചർച്ചകളിൽ എന്തുമാത്രം നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഇൻഡസ്ട്രി തന്നെയാണ് പവർഫുൾ ആയിരിക്കുക. അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് അത്രയും എക്സ്പീരിയൻസ്

0: ഇതൊരു ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കൃഷി വന്നു എന്നുള്ളതാണ്. അപ്പൊ കർഷകർക്ക് കൃഷിയുടെ പുറത്തുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു, അതാണ് അതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം.
1: എൻഡോസൾഫാൻ പോലെ അല്ലെങ്കിൽ ഭോപ്പാൽ പോലെ ഉള്ള ഒരു ദുരന്തം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇത്രയധികം ആൾക്കാരെ അഫക്ട് ചെയ്യുന്നു, അവരുടെ ജീവിതവും ജീവനും പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതും ഒരു സാമൂഹികമായ ശ്രദ്ധ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിലോട്ട് വരുന്നതും. അല്ലെങ്കിൽ അത് എത്ര മാരകമാണെങ്കിൽ പോലും അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് അത് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു.
0: തീർച്ചയായിട്ടും
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, അത് അധികം ഞാൻ ഇപ്പൊ റേഡിയോയിൽ നിന്ന് കേൾക്കാറില്ല. യേശുദാസ് പാടിയ കിളി ചിലച്ചു കിലുകിലെ കൈവള ചെയ്ത്, അത് മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. സമസ്യ എന്നുള്ള ഒരു സിനിമയാണ്, കിളി സിനിമ പോലെ ആൾക്കാർ മറന്നുപോയിട്ടുണ്ടാവും. ONV കുറിപ്പ് എഴുതി, KP ഉദയഭാനു സംഗീതം കൊടുത്ത ഒരു പാട്ടാണ്.

0: മാഡം, ഇപ്പോ ഭക്ഷ്യ സുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയുന്നു നമുക്ക് ആവശ്യമുള്ള എത്രയധികം ആൾക്കാരുണ്ടോ അവർക്ക് ആവശ്യമുള്ള ഫുഡ്, ഇക്കണോമിക് ആയിട്ടുള്ള ഫുഡ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്, വിശപ്പ് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭക്ഷ്യ പരമാധികാരം എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഒരു പ്രാധാന്യമില്ല. നമുക്ക് ആൾക്കാരുണ്ടോ അവർക്ക് വിശക്കുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലാതെ നമ്മുടെ സാംസ്കാരിക തനിമയോടുകൂടി അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതെങ്ങനെയുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരുവിധം ആൾക്കാരും ആശങ്കാകുലരൊന്നും അല്ല. ഭക്ഷ്യ പരമാധികാരം എന്ന് പറയുന്നതിനോട് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് ഉള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
1: ഏറ്റവും പ്രാധാന്യം ഈ ആശയത്തിനുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലായി വരുന്നത്. കാരണം ഈ ആശയം ഒരു ഏകദേശം 25 വർഷം മുമ്പ് പല രാജ്യങ്ങളിലും, ഇപ്പൊ നേപ്പാൾ ഉദാഹരണത്തിന്, നേപ്പാൾ ഇതൊരു നയം തന്നെയായിട്ട് 2004 തോന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ ചെറിയ രാജ്യങ്ങള്, ആഫ്രിക്കയിലെ എനിക്ക് തോന്നുന്നു ബെനിൻ, അങ്ങനെ ചില രാജ്യങ്ങളിൽ അത് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലെ കുറെ ഈ സിവിൽ സൊസൈറ്റിയുടെ ഒരു പങ്കുണ്ടാവും ആ ആശയം എത്തിക്കുന്നതിൽ. അതിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പോഷക ദാരിദ്ര്യം, അതിന്റെ ഒരു പ്രത്യാഘാതം തന്നെയായിട്ട് ഞാനിപ്പോ പറയും ഇത്. പക്ഷെ ആശയം തുടങ്ങുന്നത് പക്ഷേ ഏകദേശം 95 ശേഷമാണ്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്ന സമയത്താണ് അന്താരാഷ്ട്ര തലത്തിൽ വാസ്തവത്തിലും ഈ ചർച്ചകളൊക്കെ കുറെ കൂടെ സജീവമാകുന്നത്. അപ്പൊ അതിനകത്ത് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും രാജ്യങ്ങൾക്കും കർഷകർക്കും തന്നെ അവരുടെ പരമാധികാരത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ ചർച്ച വരുന്നത്. അപ്പൊ അതിൽ ഇതെല്ലാം ഈ ജൈവവൈദ്യ സംരക്ഷണം, നമ്മുടെ ആരോഗ്യം, അങ്ങനെയുള്ള ആശയങ്ങളും, പിന്നെ സാമ്പത്തികം. കർഷകര് പല സ്ഥലം, ഇപ്പൊ ഇന്ത്യയിലടക്കം ഒരുപാട് കർഷകർ ആത്മഹത്യ ചെയ്തതും ആ സമയത്താണ്. അതിന്റെ ഒരു വലിയൊരു ഇതുണ്ടായിട്ടുണ്ട് പ്രശ്നം. അപ്പൊ ഇതെല്ലാം ചർച്ചയിൽ വന്നപ്പോഴാണ് ഭക്ഷ്യ പരമാധികാരം, ഭക്ഷ്യ സുരക്ഷ മാത്രം പോരാ, ഭക്ഷ്യ പരമാധികാരം എന്നുള്ള ഒരു ആശയം വേണം, ഒരു പോളിസിയായിട്ട് രാജ്യങ്ങൾക്ക് വേണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ കർഷകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയരൂപീകരണം. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയറ് സമാധാനം കിട്ടുക, അതുണ്ട് നമുക്ക്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രത്യേകിച്ചും ഭക്ഷ്യ സുരക്ഷയെ കുറിച്ച് ഇപ്പൊ പറയുന്നത്, പോഷക സുരക്ഷയും കൂടെ ചേർത്ത് വെച്ച് പറയുന്നത്, നമ്മുടെ കൾച്ചറിന്, കൾച്ചർ ഉണ്ടാവുന്നത് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ജീവിത രീതികൾക്കായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ആ കൾച്ചർ നിലനിർത്തുന്ന ഒരു ഭക്ഷണ രീതിയാണ് ശരിക്കും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുക എന്നുള്ളത് ഇപ്പൊ ഒരുപാട് പഠനങ്ങൾ തന്നെ വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ റൊമാൻറ്റിക്കായി പറയുന്ന ആദിവാസികളുടെ ഒരു ജീവിത രീതിയെ കുറിച്ച്, അപ്പൊ ഇപ്പൊ അമേരിക്കയിൽ അങ്ങനത്തെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ അമേരിക്കയിൽ വന്ന് താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങളുണ്ട്, പല ജോലിക്കുമൊക്കെ ആയിട്ട് വരുന്നവരാണ്. അപ്പൊ അതിൽപ്പെട്ടവർക്ക് ശരിക്കും അമേരിക്കൻ ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ ആക്ച്വലി അവർക്കാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നീട് തിരിച്ചുപോയി പഠിക്കുമ്പോഴാണ് അവരുടെ ആഹാരം എന്നുള്ളത് അവരുടെ ആരോഗ്യത്തിന് എത്ര പ്രധാനമാണ്. ഒരുപക്ഷെ തലമുറകൾ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അഡാപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പൊ നമുക്ക് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ രോഗാവസ്ഥ മാത്രമല്ല, പക്ഷെ രോഗങ്ങൾ കൂടുന്നതിനൊരു കാരണം ആരോഗ്യമില്ലാത്തതും കൂടിയാണ്. അത് പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടതും കൂടിയാണല്ലോ. ഇപ്പൊ നമുക്കറിയാം WHO തന്നെ വൺ ഹെൽത്ത് എന്നുള്ള ഒരു ആശയമാണ് കോവിഡ് കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നടപ്പാക്കാം? അപ്പൊ നമ്മൾ അരിയും ഗോതമ്പും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇപ്പൊ കഴിഞ്ഞ 2023 എന്തുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഒരു മില്ലറ്റ് ക്യാമ്പയിൻ തുടങ്ങുകയുണ്ടായി, വലിയൊരു ആചരണമൊക്കെ ഉണ്ടായി എന്റെ ഭാഗമായിട്ട്. പക്ഷെ അതൊരു 10-20 വർഷമായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു, പ്രത്യേകിച്ചും ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ റെയിൻഫെഡ് കൃഷിയാണ് കൂടുതലുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും പറ്റിയത് മില്ലറ്റ്സ് ആണ്. ഇപ്പൊ നെല്ലിനാകുമ്പോൾ കുറെ കൂടെ വെള്ളം വേണം. അപ്പൊ കേരളം പോലെയുള്ള വെള്ളം ധാരാളമുള്ള സ്ഥലത്ത് നെൽകൃഷി ചെയ്യണം. പക്ഷെ നമ്മൾ തിരിച്ച് നെൽകൃഷി ഉപേക്ഷിക്കുകയും പഞ്ചാബ് പോലെയുള്ള വരണ്ട പ്രദേശങ്ങളിൽ ജലസേചനം കൊണ്ടുവന്ന് അവിടെ അരിയും ഗോതമ്പും ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു സിസ്റ്റം സസ്റ്റൈനബിൾ അല്ല ഒന്നാമത്, അതിന്റെ ഭാഗമാണ് കർഷക ആത്മഹത്യയും. കാരണം കർഷകർ നിലനിൽക്കണമല്ലോ. കൃഷി നമുക്ക് ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ കർഷകരില്ല. അതാണ് ഇത് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടം. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷേ കൃഷി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വലിയൊരു റോളുണ്ട്. അപ്പൊ അവിടെയാണ് ഈ പരമാധികാരം. ഇപ്പൊ ഒരു പ്രദേശം, ഇപ്പൊ വയനാട് എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് അവിടുത്തെ ആളുകൾക്ക് അവരുടെ സംസ്കാരവുമായിട്ടും അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ ഭക്ഷണ രീതി എല്ലാം അനുസരിച്ച് വേണം ചെയ്യാൻ. പക്ഷെ നമ്മുടെ നയം അതിനനുവദിക്കുന്നില്ല. അപ്പോൾ കൃഷി വകുപ്പിന് നടപ്പാക്കേണ്ട പദ്ധതികൾ വരുമ്പോൾ അവർ വേറെ രീതിയിലായിരിക്കും അതിന് ചിന്തിക്കുക. ഇതിലൊരു മാറ്റം വരണം എന്നുള്ളത് ഇന്നിപ്പോ ലോകത്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അടക്കം അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവർ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഭക്ഷ്യപരമാധികാരത്തിന്റെ ഒപ്പം തന്നെ അവർ പറയുന്ന അഗ്രോ ഇക്കോളജി എന്നാണ്. കേരളത്തിൽ ഇപ്പോൾ അഗ്രോ ഇക്കോളജിക്കൽ സൊണേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ അഗ്രോ ഇക്കോളജിക്കും പറ്റിയ കാർഷിക വൈവിധ്യം ആ പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ചൊരു ഭക്ഷ്യ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്, കഴിയുന്നത്രയും ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ കൂടുതലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാക്കിയ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പോ നമ്മളിപ്പോ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അവരൊന്നും കാണുന്നില്ലല്ലോ കൃഷി. ഇപ്പൊ ഞങ്ങൾ തന്നെ കുട്ടികളുടെ പരിപാടി നടത്തുമ്പോൾ നെല്ല് നെൽച്ചെടി കാണാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പൊ പശുവിനെ കാണാത്ത കുട്ടികൾ, അപ്പൊ ഇത് ഇവിടെ നിന്നാണ് വരുന്നത് എന്നറിയാത്തവർ. അതുകൊണ്ട് കർഷകരുമായിട്ടുള്ള ഒരു ബന്ധമില്ലാതെയായി പോകുന്നു. അപ്പൊ ഇത് കൃഷി എന്ന് പറയുന്നത് ഒരു പരസ്പര ബന്ധമാണ്. അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലും മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഒരു വലിയൊരു അതൊരു ആവാസ വ്യവസ്ഥയാണ്, ഒരു ഇക്കോസിസ്റ്റമാണ്. അത് മനുഷ്യന്റെ ഇടപെടൽ അല്ലെങ്കിൽ പങ്ക് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഇപ്പൊ നമ്മൾ റീജനറേറ്റീവ് ഒക്കെ ഉള്ള ആശയം പറയുന്നത്, നമുക്ക് ശരിക്കും നമുക്ക് പുനർ നിർമ്മിക്കാൻ കഴിയുന്നത് ചെടി വിത്ത് നടാനും ചെടികൾ നടാനും മാത്രമേ, ബാക്കിയൊക്കെ നമ്മൾ കുഴിച്ചെടുക്കല, അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാം കുഴിച്ചെടുത്ത് നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും, പക്ഷെ തിരിച്ച് നമുക്ക് അതിനെ കൊടുക്കാൻ പറ്റില്ല. അത് മണലായാലും പാറയായാലും ഇനി മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതുക്കളാണെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ മനുഷ്യനെ നിർമ്മിക്കാൻ അല്ലെങ്കിൽ പുനർ നിർമ്മിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് സസ്യങ്ങളും അല്ലെങ്കിൽ മൃഗങ്ങളെ നമുക്ക് വേണമെങ്കിൽ വളർത്താം.
2: പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എന്ന പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.
3: ചേട്ടാ ഒരു വിഷമം,
4: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
7: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
6: ഈ ഓഗസ്റ്റ് 22-ന് വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
8: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
9: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
8: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
10: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
8: അതെങ്ങനെ?
10: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
12: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
13: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
14: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
13: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
15: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
16: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
17: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
16: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
17: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
10: മൈജി ഓണം മാസ് ഓണം സീസൺ 4, പറയുന്നതിലും മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാതം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാദം?
2: സന്ധിവാദം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. ഇപ്പോൾ സന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൈയിലെയോ കൈകാലുകളിലെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും, അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. 100-ൽ പരം സന്ധിവാദമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സ് ആണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലവരിലുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോൾ ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, ഇപ്പോൾ അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പോൾ അത് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫെക്റ്റ്. അപ്പോൾ അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം EBV വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ്, അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിലെ ഒരു തരം ബാക്ടീരിയ ഉണ്ട്, പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞ് ആ ബാക്ടീരിയ ആകാം. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻസ് ഉണ്ടാക്കും. ബോഡിയിൽ ആൻറ്റിജൻസ് ഉണ്ടാക്കി അതിന് എതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാദം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാദം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: സന്ധിവാദം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിനായിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പോൾ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും, തരണാസ്ഥി ദ്രവിച്ചു പോവുകയും, അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കാം. ഇത് മാത്രം അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിൻസ്, സ്പൈനിലെ കഴുത്തു തൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിൻസിനെ ബാധിക്കും, കൈയിലെ കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം, പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ, സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ. ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ SLE, സ്ക്ലിറോഡെർമ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
2: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഈ ജോയിൻസ് മാത്രമല്ല ബാധിക്കപ്പെടുന്നത്, ഈ വാദങ്ങളിൽ ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംപ്റ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിൻറ്റിലെ നീര് വീഴ്ച, ഈ ജോയിൻറ്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിൻ്റെ ചുറ്റും ഈ ജോയിൻറ്റിനകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പോൾ സൈനോവിയത്തിൽ അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പോൾ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് വീഴ്ച നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കൈലായിരിക്കും, കായൽ കാലിലായിരിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില അത് ഓട്ടോമ്യൂൺ അസുഖങ്ങളുണ്ട്, SLE എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കാവുന്നതാണ്. ഫേസിലെ റാഷ് പോലെ വരാം, ദേഹത്ത് മുഴുവൻ റാഷ് പോലെ വരാം. ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക, അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക, അപ്പം അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹെയർ ലോസ്, വായിൽ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം SLE പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻസ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസ് ഒക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും, 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പോൾ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. ഇപ്പോൾ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി, ജോയിൻ്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിനായിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മാഡം, സന്ധിവാദം ഇന്ന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്?
2: ലോകത്തിലെ നമ്മുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, രോഗ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ കൂടുന്നുണ്ട്. അത് ഈ അസുഖങ്ങളെല്ലാം തന്നെ മിക്ക അസുഖങ്ങളും ഓട്ടോമ്യൂൺ അസുഖങ്ങളും ഈ മധ്യവയസ്കർ അതുപോലെ ചെറിയ പ്രായക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളും SLE പോലുള്ള ആർത്രൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഹോർമോണിൻ്റെ വ്യത്യാസം ഇന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ ഹോർമോണിൻ്റെ ലെവലും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതും ആയിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണമെന്നും ട്രീറ്റ്മെൻറ് എടുക്കണമെന്നും ഒക്കെ ഉള്ളൊരു ഭൂരിപക്ഷം, ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേ അധികം ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിനടുത്ത് ചെല്ലുന്നത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പം മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പം അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പോൾ അതൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽ ഫിഷ്, കടൽ മത്സ്യം, അപ്പോൾ ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈലിൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം, അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിൽനുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസില്, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്കാണെങ്കിലും ഇതുപോലെ ജോയിൻറ്റ് പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പം അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മേഡം, അതുപോലെ തന്നെ ഈ സന്ധിവാദം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
2: സന്ധിവാദം ഉള്ള ആളുണ്ടെങ്കിൽ, അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡ് ഉള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലങ്സിനെ ബാധിച്ച് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മൾ മറ്റ് ഓർഗൻസിനെ ഒക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ബി പി നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻ്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മാഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
2: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ SLE എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും, അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞ. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താം എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്താം എന്ന് പറയാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്. അപ്പോൾ അത് ഈ ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ, പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
1: സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നന്ദി.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും തിരയപ്പൂക്കളിലേക്ക് സ്വാഗതം. മിന്നലെ എന്ന ചിത്രത്തിന് വേണ്ടി ബോംബെ ജയശ്രീ പാടിയ ഗാനം.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലാൻ കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
8: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
9: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
10: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
11: ചിത്രം ജീൻസ്, ഗായിക നിത്യശ്രീ.

0: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
5: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
4: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
8: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
7: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിങ്ങും ഉറപ്പായും സമ്മാനമുണ്ട്.
9: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
10: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
9: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
9: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: തിരേപ്പൂക്കൾ തുടരുന്നു. ജയമെന്ന ചിത്രത്തിനു വേണ്ടി RP പട്നായക്, ഹരിണി, മണികവിനായകം എന്നിവർ പാടിയത്.

0: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തിരേപ്പുക്കളിലിനി കാർത്തിക്, ടിമ്മി, ടിപ്പു എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബോയ്സ്.

0: ഒരറിയിപ്പ് ശ്രദ്ധിക്കാം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശിപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: തിരേപ്പൂക്കളിൽ ഇനി നമുക്ക് കേൾക്കാം. യുഗേന്ദ്രൻ, കൈക്കൈ, ശ്രീലേഖ, പാർത്ഥസാരഥി എന്നിവർ പാടിയത് ചിത്രം സാമി.

0: എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക്. പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് തിരുവനന്തപുരം.
1: ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15

0: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: തിരേപ്പുക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഹരിഹരൻ, ക്ലിന്റൺ എന്നിവർ പാടിയത്, ചിത്രം അലൈപ്പായുതേ.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ ദീർഘിപ്പിച്ചു. കൊച്ചിയുടെ ദീർഘകാല കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ആലുവയിൽ നിർമ്മിക്കുന്ന പ്രതിദിനം 190 ദശലക്ഷം ലിറ്റർ ശുദ്ധീകരണ ശേഷിയുള്ള ജലശുദ്ധീകരണ പ്ലാന്റിന് സാങ്കേതിക അനുമതി ലഭിച്ചു. കണ്ണൂർ ജില്ലയിലെ പട്ടണങ്ങളെ വൃത്തിയും ഭംഗിയുമുള്ളതാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിക്ക് തുടക്കമായി. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം എറണാകുളം റൂട്ടിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ അമൂല്യമായ ജൈവ വൈവിധ്യത്തെ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ജനുവരിയിൽ അന്താരാഷ്ട്ര നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ഉറപ്പാക്കുന്നതിനായി ഊർജിത പരിശോധനാ സംവിധാനമൊരുക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസ് പാടിയതാണ്, ചിത്രം ആധാരം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: സ്വപ്നം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
2: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇവിടെ ഭഗവതി എവിടെയുള്ള?
2: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
1: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
2: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
1: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുണ്ട്.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
4: ഓഫർ കണ്ടിട്ട്.
3: ഡിസ്കൗണ്ട് ഉണ്ടാ?
4: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
3: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
5: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഇനി ONV കുറിപ്പിന്റെ വരികൾക്ക് KP ഉദയഭാനു ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം സമസ്യ.

0: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണമോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
5: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ, പവർ ഹൌസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30
7: പ്രായോജകർ.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
10: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
11: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
12: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
13: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.
15: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
16: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
17: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
18: മീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങൾ എവിടെന്നാ വാങ്ങിക്കുന്നേ?
19: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
18: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുണ്ട്?
19: 1000, 1500 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
18: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
17: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം, പുത്തരിക്കണ്ടം, നയനാർ പാർക്ക്, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
20: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി ലതാ മങ്കേഷ്കറും SP ബാലസുബ്രഹ്മണ്യം പാടിയ ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ചിത്രം ഏക് ദൂജെ കേ ലിയേ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: അമാനയിൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
4: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടിപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
5: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
4: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം.
6: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

0: நல்லது வாங்க நல்லிடம் பாரத் பர்னிச்சர் பள்ளிமுக்க பேயாடு.
1: எல்லா வித பர்னிச்சர்களும் ஹோல்சேல் விலைக்கு ரீட்டெயில் விற்பனா.
0: 0% பினான்ஸ் சௌகரியம் உள்ளிப்பிமான
1: குணமேன்மா விசுவாசத்தின் பந்தம் குறிக்கணும்.
0: பாரத் பர்னிச்சர் பள்ளிமுக்க பேயாடு.
1: பாரத் பர்னிச்சர் பள்ளிமுக்க பேயாடு.
2: என்ன
0: பாரு
2: 90 72 503 503.
3: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
4: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
3: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
6: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
7: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
8: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
9: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
10: കൊല്ലം സുപ്രീം.
11: പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക്. പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് തിരുവനന്തപുരം.
12: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
13: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ.
12: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14-ാം വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
13: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
14: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
15: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
14: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
16: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
13: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
13: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
13: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
17: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി അർച്ചനപ്പൂക്കൾ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. രചന പ്രദീപ് അഷ്ടമിച്ചിറ, സംഗീതം ജോൺസൺ.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
2: മൈ ജി ഫ്യൂച്ചറില്
1: എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളയാ.
0: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടകേകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ശ്രീഭദ്ര ഫേർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനമാരംഭിക്കുന്നു. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
6: എന്തേട്ടാ ഒരു വിഷമം?
7: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
6: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
7: അതെവിടെ നിന്ന്?
6: ഇവിടെ മൈ ജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
0: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി ഭാസ്കരന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം, പി ജയചന്ദ്രനും മാധുരിയും പാടിയത് ചിത്രം അച്ചാണി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: ഗാന്ധിയായിരുന്നു ചേംബർലൈനിനെ കാണാൻ പോയ നിവേദക സംഘത്തിന്റെ നേതാവ്. നേറ്റാൾ ഒരു സ്വയംഭരണമുള്ള കോളനിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് അതിന്റെ കാര്യങ്ങളിൽ വളരെ പരിമിതമായേ ഇടപെടാൻ തരമുള്ളൂ. അതുകൊണ്ട് വെള്ളക്കാരുമായി ഇണങ്ങിക്കഴിഞ്ഞ് അവരുടെ പ്രീതിയും വിശ്വാസവും നേടുവാൻ ഇന്ത്യക്കാർ ശ്രമിക്കണം എന്നായിരുന്നു മെമ്മോറാണ്ടത്തിന് ചേംബർലൈൻ നൽകിയ മറുപടി. ഈ മറുപടി നിവേദക സംഘത്തിലെ അംഗങ്ങളിലും ഇന്ത്യക്കാർക്കിടയിലും വലിയ ഇച്ഛാഭംഗമുണ്ടാക്കി. ഏതായാലും ചേംബർലൈൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് നന്നായി എന്നവർക്ക് തോന്നി. കോളനി ഗവൺമെന്റിന്റെ നില ശരിയായി മനസ്സിലാക്കുന്നതിന് അത് അവർക്ക് സഹായമായി തീർന്നു. നേറ്റാളിൽ നിന്ന് ട്രാൻസ്വാളിലേക്കാണ് ചേംബർലൈൻ പിന്നെ പോയത്. ബൂവറി യുദ്ധത്തിന്റെ ഫലമായി ട്രാൻസ്വാളും കേപ്പ് കോളനിയും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിത്തീർന്നു. അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോയത്. ഡർബാനിൽ നിന്ന് കേപ്പ് ടൌണിലേക്ക് 1100 നാഴിക ദൂരമുണ്ട്. ഇന്ത്യക്കാർ നിവസിക്കുന്ന സ്ഥലങ്ങളിൽ ചേംബർലൈൻ എത്തുമ്പോൾ ഗാന്ധി അവിടെ ഉണ്ടായിരിക്കേണ്ടതാണെന്ന് അതാത് പ്രദേശക്കാർ ആഗ്രഹിച്ചിരുന്നു. ഡർബാനിൽ നിന്ന് ചേംബർലൈൻ ആദ്യം പോയത് ജോനാസ്ബർഗിലേക്കാണ്. യുദ്ധം കഴിഞ്ഞ് അധികം കാലമാകാത്തതുകൊണ്ട് ആ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് പ്രത്യേക പാസുകൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഈ പാസുകൾ ലഭിക്കുന്നതിന് വെള്ളക്കാർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യക്കാർക്ക് പാസ് കിട്ടുക അത്ര എളുപ്പമല്ല. യുദ്ധത്തിനു മുമ്പ് ട്രാൻസ്വാൾ ഡച്ചുകാരുടെ അധീനതയിലായിരുന്നപ്പോൾ അവിടെ പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് വലിയ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വന്നതോടുകൂടി അവിടെ പോകുന്നതിന് പാസുകൾ ആവശ്യമായി തീർന്നു. അതുകൊണ്ടാണ് ഗാന്ധിക്ക് പാസ് വേണ്ടി വന്നത്. ട്രാൻസ്വാളിൽ ബ്രിട്ടീഷ് ആധിപത്യം ആരംഭിച്ചതോടുകൂടി ഏഷ്യക്കാരെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക വകുപ്പ് ഗവൺമെന്റ് ഏർപ്പെടുത്തി. ആ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ അധികവും സിലോണിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വന്ന ബ്രിട്ടീഷുകാരായിരുന്നു. ധിക്കാരപരമായ പെരുമാറ്റത്തിൽ അവർ തെക്കേ ആഫ്രിക്കയിലെ വെള്ളക്കാരെ കടന്നു നിൽക്കും. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ജോനാസ്ബർഗിൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്നത്. ഗാന്ധിയോട് ഇരിക്കുവാൻ പറയുവാനുള്ള മര്യാദ പോലും ആ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ധിക്കാരഭാവത്തിൽ ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിയോട് ചോദിച്ചു. എന്റെ നാട്ടുകാരെ സഹായിക്കാനും ഉപദേശിക്കുവാനുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നായിരുന്നു ഗാന്ധിയുടെ മറുപടി. ഇവിടെ സ്ഥിരതാമസക്കാരനായ ഇന്ത്യക്കാരനല്ല നിങ്ങൾ. ചേംബർലൈനിന്റെ മുമ്പാകെ പോകുന്ന നിവേദക സംഘത്തിൽ നിങ്ങൾക്ക് ചേരാൻ തരമില്ല, പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ ഗാന്ധിയെ അവിടെ നിന്നയച്ചു. അതുകൊണ്ട് ഗാന്ധി ഒട്ടും ക്ഷുഭിതനായില്ല. തന്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിവേദക സംഘത്തിന്റെ നേതാവായി നിശ്ചയിക്കുവാൻ ഗാന്ധി അവിടുത്തെ ഇന്ത്യക്കാരെ ഉപദേശിച്ചു. ജോർജ് ഗോഡ്ഫ്രേ എന്ന ഇന്ത്യക്കാരനെ അവർ നേതാവായി തെരഞ്ഞെടുത്തു. അദ്ദേഹവും ഒരു ബാരിസ്റ്ററാണ്. നിവേദക സംഘം ഇന്ത്യക്കാരുടെ മെമ്മോറാണ്ടം ചേംബർലൈനിന് സമർപ്പിക്കുകയും ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതുകൊണ്ട് ഫലമൊന്നുമുണ്ടായില്ല. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം

0: ഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് അടുത്ത ഭാവിയിൽ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കില്ലെന്നും തന്റെ നാട്ടുകാരെ സേവിക്കുന്നതിനായി കുറേക്കാലം കൂടി തെക്കേ ആഫ്രിക്കയിൽ പാർക്കേണ്ടി വരുമെന്നും. അതുകൊണ്ട് ഗാന്ധി ജോനാസ്ബർഗിൽ സ്ഥിരമായി താമസിക്കുവാൻ തീർച്ചപ്പെടുത്തി. ഒട്ടും വൈകാതെ ട്രാൻസ്വാൾ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റായി ചേരുകയും ചെയ്തു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ കുമാരി ഐശ്വര്യ വി ആണ്. നമസ്കാരം ഐശ്വര്യ.
1: നമസ്കാരം.
0: ഇപ്പൊ നമ്മുടെ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ധാരാളമായി അവലംബിച്ചു കാണുന്നുണ്ട്. ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ കൃഷിക്ക് നമുക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. അതനുസരിച്ച് വിളവും വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നൂതന സാങ്കേതിക വിദ്യയാണല്ലോ ഈ ഹൈഡ്രോജെല്ലുകൾ. നമ്മുടെ കേരളത്തിൽ ഈ ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം കുറവാണെങ്കിലും ഇന്ത്യയിലത് ഒരുപാട് കർഷകർ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഹൈഡ്രോജെല്ലുകൾ എന്നതിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ?
1: വെള്ളം വലിയ അളവിൽ ആഗിരണം ചെയ്ത് നിലനിർത്തുവാൻ കഴിവുള്ള, എന്നാൽ കാണാൻ ജെല്ലു പോലിരിക്കുന്ന ഒരു വസ്തുവാണ് ഹൈഡ്രോജെല്ലുകൾ. ഹൈഡ്രോഫിലിക് ഗ്രൂപ്പുകളുടെ ഒരു 3D പോളിമർ ശൃംഖലയാണിവ. ഇതിലടങ്ങിയിട്ടുള്ള കാർബോക്സിൽ, ഹൈഡ്രോക്സിൽ, അമൈഡ് തുടങ്ങിയ ഹൈഡ്രോഫിലിക് ഗ്രൂപ്പുകളാണ് വെള്ളം ആഗിരണം ചെയ്യുവാനുള്ള കഴിവ് നൽകുന്നത്. ഹൈഡ്രോജെല്ലുകൾ മണ്ണിലേക്കു ചേർക്കുമ്പോൾ ജലസേചനത്തിലൂടെയോ മണ്ണിലൂടെയോ മറ്റും ലഭിക്കുന്ന വെള്ളം ആഗിരണം ചെയ്ത് സൂക്ഷിക്കുകയും മണ്ണുണങ്ങുമ്പോൾ ക്രമേണ വെള്ളം പുറത്തുവിടുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെടികൾക്ക് വരൾച്ച സമയങ്ങളിൽ വെള്ളം ലഭ്യമാകുകയും ചെയ്യുന്നു.
0: എങ്ങനത്തെ ഹൈഡ്രോജെല്ലുകളാണ് കൃഷിക്ക് ഉപയോഗിക്കാവുന്നത്?
1: കൃഷിക്കായി ഉപയോഗിക്കാവുന്ന ഹൈഡ്രോജെല്ലുകളെ നമുക്ക് രണ്ട് തരത്തിലായി തരംതിരിക്കാം. നാച്ചുറൽ ഹൈഡ്രോജെല്ലുകളും സിന്തറ്റിക് ഹൈഡ്രോജെല്ലുകളും. നാച്ചുറൽ ഹൈഡ്രോജെല്ലുകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർച്ച്, സെല്ലുലോസ്, അഗർ, ലിഗ്നിൻ എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഇവ മണ്ണിൽ വളരെ വേഗം വിഘടിച്ചു പോകുകയും അതുകൊണ്ട് തന്നെ നമുക്ക് തുടർച്ചയായുള്ള ഉപയോഗം ആവശ്യമായി വരും. സിന്തറ്റിക് ഹൈഡ്രോജെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് അക്രിലിമൈഡ്, അക്രിലിക് ആസിഡ്, സോഡിയം അക്രിലേറ്റ്, വിനൈൽ ആൽക്കഹോൾ തുടങ്ങിയ വെച്ചാണ്. അപ്പൊ നാച്ചുറൽ ഹൈഡ്രോജെല്ലുകളെ വെച്ച് നോക്കുമ്പോൾ ഇവ വളരെ പതുക്കെ മാത്രമേ മണ്ണിൽ വിഘടിക്കുകയുള്ളൂ.
0: ഇപ്പൊ ഐശ്വര്യ പറഞ്ഞല്ലോ, നമുക്ക് ചെടിക്ക് ജലലഭ്യത ഹൈഡ്രോജെല്ലുകൾ വഴി ലഭിക്കുന്നതാണെന്ന്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഉപയോഗങ്ങൾ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടോ?
1: ഹൈഡ്രോജെല്ലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായി, ചെടികളുടെ വിളവ് വർദ്ധിക്കുന്നു, മണ്ണിലെ സൂക്ഷ്മാണുക്കളെ സംരക്ഷിക്കുന്നതായി കാണുന്നു, മണ്ണിൽ നമ്മൾ നൽകുന്ന വളങ്ങൾ മറ്റും ഇവ നിയന്ത്രിതമായി ചെടികൾക്ക് നൽകുന്ന മൂലം സാധാരണ പോലെ നഷ്ടപ്പെട്ടു പോകുന്നില്ല.
0: അപ്പോ നമ്മൾ സാധാരണ ജലം നൽകുന്നതിന് പകരം ഈ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മണ്ണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ?
1: മണ്ണിൽ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിന്റെ രാസ സ്വഭാവങ്ങളിൽ

0: കൃത്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. pH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നിവയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ മണ്ണിന്റെ ഭൗതിക ഗുണങ്ങളിൽ ഹൈഡ്രോജൻ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹൈഡ്രോജൻ മണ്ണിൽ ചേർക്കുമ്പോൾ മണ്ണിലെ സുഷിരങ്ങളുടെ അളവ് വർദ്ധിക്കുകയും അതുവഴി വേരുകൾക്ക് വായുസഞ്ചാരം മെച്ചപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം ഹൈഡ്രോജൻ വെള്ളം ആഗിരണം ചെയ്ത് മണ്ണിൽ സംഭരിക്കുന്നതിനാൽ ഈർപ്പം വേഗത്തിൽ ബാഷ്പീകരിച്ച് നഷ്ടപ്പെടുന്നത് കുറയുന്നു.
1: ജലം ചെടിക്ക് ലഭ്യമാക്കുന്നതുപോലെ ഈ ഹൈഡ്രോജൽ ഉപയോഗിച്ച് കീടനാശിനികളും നിയന്ത്രിതമായി മണ്ണിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ?
0: തീർച്ചയായിട്ടും സാധിക്കും. സാധാരണയായി നമ്മൾ രാസവളങ്ങൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ അതിലെ പോഷകങ്ങൾ പെട്ടെന്ന് മണ്ണിലേക്ക് എത്തുന്നു. എന്നാൽ ചെടിക്ക് ആവശ്യമുള്ള സമയത്തും അളവിലും മാത്രമേ ഈ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലീച്ചിംഗ് വഴി ഒഴുക്കിലൂടെയും മറ്റും നഷ്ടപ്പെടുന്നു. ഇത് വളത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുന്നതിനോടൊപ്പം കർഷകന്റെ ചെലവ് വർദ്ധിപ്പിക്കുകയും ഒരു പരിധിവരെ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഹൈഡ്രോജെല്ലുകളുടെ പ്രസക്തി. ഹൈഡ്രോജെല്ലിനെ ഒരു നിയന്ത്രിത പോഷക വിതരണ സംവിധാനമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതായത് ഹൈഡ്രോജെല്ലുകളെ നമുക്ക് വളങ്ങളും കീടനാശിനികളും അടങ്ങുന്ന ഒരു കാരിയറായി ഉപയോഗിക്കാം. അതിനായി രാസവളത്തിലെ പോഷകങ്ങളെ ഹൈഡ്രോജൽ ഘടനയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തുകയോ വളത്തിന്റെ തരികൾക്ക് ഹൈഡ്രോജൽ കോട്ടിംഗ് നൽകുകയോ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. മണ്ണിൽ പ്രയോഗിച്ചതിനു ശേഷം ഹൈഡ്രോജൽ വെള്ളം ആഗിരണം ചെയ്ത് വീർക്കുകയും അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പോഷകങ്ങളെ ക്രമേണ പുറത്തുവിടുകയും ചെയ്യുന്നു. അതായത് ഒരേ സമയം വലിയ അളവിൽ പോഷകങ്ങൾ മണ്ണിലേക്ക് എത്തുന്നതിന് പകരം ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് പോഷകങ്ങൾ ലഭിക്കുന്നു. ഇതുവഴി വളത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കാനും ലീച്ചിംഗ്, ബാഷ്പീകരണം തുടങ്ങിയ വഴികളിലൂടെ പോഷകനഷ്ടം കുറയ്ക്കുകയും ചെയ്യാം. അതിനാൽ വെള്ളവും പോഷകവും ഒരേ സമയം സംരക്ഷിച്ച് ചെടിക്കാവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ ലഭ്യമാക്കുന്ന ഒരു സ്മാർട്ട് സാങ്കേതിക വിദ്യയായി നമുക്ക് ഹൈഡ്രോജെല്ലിനെ കാണാം.
1: നൂതന കാർഷിക രംഗത്ത് ഹൈഡ്രോജെല്ലുകളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും?
0: ഇന്നത്തെ കൃഷി കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിതമാണല്ലോ. ഹൈഡ്രോജെല്ലുകളെ സ്മാർട്ട് സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ചുള്ള പുതിയ സാധ്യതകൾ ഇപ്പോൾ വികസിപ്പിച്ചു വരുന്നുണ്ട്. ഇതിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് സ്മാർട്ട് ഹൈഡ്രോജെല്ലുകൾ. അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലുള്ള രാത്രികാലങ്ങളിൽ വായുവിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് സംഭരിക്കാൻ ഇത്തരം ഹൈഡ്രോജെല്ലുകൾക്ക് കഴിയും. പകൽ സമയത്ത് താപനില ഉയരുകയോ മണ്ണിൽ ഈർപ്പം കുറയുകയോ ചെയ്യുമ്പോൾ സംഭരിച്ച ജലം സ്വയം പുറത്തുവിടാനും ഇവയ്ക്ക് കഴിയും. അതായത് ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ലഭ്യമാകുന്ന ഒരു സ്മാർട്ട് ജലസംഭരണിയായി ഹൈഡ്രോജെല്ലുകൾ പ്രവർത്തിക്കുന്നു. മറ്റൊരു പ്രധാന മുന്നേറ്റമാണ് ഹൈഡ്രോജൽ അധിഷ്ഠിത ബയോസെൻസറുകൾ. വിളകളുടെ ഉപരിതലത്തിൽ നേരിട്ട് പരിശോധന നടത്തി കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ, രോഗാണുക്കൾ, മറ്റ് മലിനീകരണ വസ്തുക്കൾ എന്നിവ വളരെ വേഗത്തിൽ കണ്ടെത്താൻ ഇത്തരം സെൻസറുകൾക്ക് കഴിയും. അവയെ പോർട്ടബിൾ ഉപകരണങ്ങളുമായും സ്മാർട്ട് ഫോണുകളുമായി ബന്ധിപ്പിക്കാനും സാധിക്കും. അതുവഴി കൃഷിയിടത്തിൽ വെച്ചു തന്നെ വിളകളുടെ അവസ്ഥ തത്സമയം മനസ്സിലാക്കാനും ആവശ്യമായ തീരുമാനങ്ങളെടുക്കുവാനും കർഷകന് കഴിയും. ഇങ്ങനെ നോക്കുമ്പോൾ സ്മാർട്ട് ഹൈഡ്രോജെല്ലുകൾ ജലസേചനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും തൊഴിലാളികളുടെ ആവശ്യകതയും കൃഷിച്ചെലവ് കുറയ്ക്കുന്നതിനും വിള പരിപാലനം കൂടുതൽ കൃത്യതയുള്ളതാക്കുന്നതിനും സഹായിക്കും. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സുസ്ഥിരവും കാലാവസ്ഥാ പ്രതിരോധശേഷിയുമുള്ള കൃഷിരീതികൾ വികസിപ്പിക്കുന്നതിനും ഹൈഡ്രോജെല്ലുകൾക്ക് വലിയ പങ്കുവഹിക്കാനാകും.
1: അപ്പോൾ ഒരു കർഷകൻ ഹൈഡ്രോജെൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഹൈഡ്രോജെൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ കാർഷിക ആവശ്യത്തിനായി നിർമ്മിച്ച ഗുണമേന്മയുള്ള ഹൈഡ്രോജെല്ലുകൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ടാമതായി അളവ് വളരെ പ്രധാനമാണ്. കൂടുതൽ ഹൈഡ്രോജെൽ ചേർത്താൽ കൂടുതൽ വെള്ളം ലഭിക്കുമെന്നുള്ള ധാരണ ശരിയല്ല. അമിതമായ അളവിൽ ഉപയോഗിച്ചാൽ മണ്ണിൽ വെള്ളം കൂടുതലായി നിലനിൽക്കുകയും വായുസഞ്ചാരം കുറയുകയും വേരുകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം. മണ്ണിന്റെ ഘടനയാണ് മറ്റൊന്ന്. മണൽ കൂടുതലുള്ളതും വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നതുമായ മണ്ണിലാണ് ഹൈഡ്രോജൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. കളിമണ്ണ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് പ്രതീക്ഷിച്ച ഫലം ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. മറ്റൊരു പ്രധാന കാര്യം ജലത്തിന്റെ ഗുണനിലവാരമാണ്. ജലത്തിലെ ലവണങ്ങളുടെ അളവ് കൂടുതലാണെങ്കിൽ പല ഹൈഡ്രോജെല്ലുകളുടെയും വെള്ളം ആഗിരണം ചെയ്ത് വീർക്കുവാനുള്ള ശേഷി കുറഞ്ഞേക്കാം. ഹൈഡ്രോജെൽ ചെടിയുടെ വേരുകൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന റൂട്ട് സോണിൽ തന്നെ

0: നൽകുന്നതാണ് ഏറ്റവും ഉചിതം. വളരെ ആഴത്തിലോ വ്യത്യസ്ത അളവിലോ പ്രയോഗിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ പ്രയോജനം കുറഞ്ഞേക്കാം. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഹൈഡ്രോജൽ ഒരിക്കലും ജലസേചനത്തിൻ്റെ പകരക്കാരനല്ല. അതുകൊണ്ട് തന്നെ മണ്ണിലെ ഈർപ്പവും വിളയുടെ ആവശ്യവും കണക്കിലെടുത്ത് ജലസേചനം നാം ക്രമീകരിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ശരിയായ ഹൈഡ്രോജൽ ശരിയായ അളവിൽ ശരിയായ മണ്ണിൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ മികച്ച ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഹൈഡ്രോജലിനെ ഒരു അത്ഭുത പരിഹാരമായി കാണാതെ കാര്യക്ഷമമായ ജലപരിപാലനത്തിനുള്ള ഒരു സാങ്കേതിക വിദ്യയായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ഇന്ത്യയിൽ ലഭിക്കുന്ന ഹൈഡ്രോജെല്ലുകളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇന്ത്യൻ വിപണിയിൽ ഇന്ന് പലതരത്തിലുള്ള ഹൈഡ്രോജെല്ലുകൾ ലഭിക്കുന്നുണ്ട്. ന്യൂഡൽഹിയിലുള്ള ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സെല്ലുലോസ് ബേസ്ഡ് ഹൈഡ്രോജെല്ലാണ് പുസ ഹൈഡ്രോജെൽ. ഒരു ഹെക്ടറിന് 2.5 മുതൽ 5 കിലോഗ്രാം എന്ന തോതിലാണ് ഇത് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഉയർന്ന താപനിലയിൽ പോലും വെള്ളം ആഗിരണം ചെയ്യുവാൻ കഴിയുന്നതുകൊണ്ട് ഇത് വരണ്ട പ്രദേശങ്ങളിൽ വളരെ ഫലപ്രദമാണ്. ഇന്ന് പല കമ്പനികളും പല പേരുകളിൽ ഹൈഡ്രോജെല്ലുകൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് ഒരുപാട് മഴ ലഭിക്കുന്നതിനാൽ ഈ ഹൈഡ്രോജെല്ലിൻ്റെ ആവശ്യകത കുറവാണ്. പക്ഷെ എന്നാൽ വേനൽക്കാലങ്ങളിൽ കർഷകർക്ക് ഇത് ഫലപ്രദമായി ഉപയോഗപ്രദമാക്കാം. കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഹൈഡ്രോജെല്ലുകൾ തിരഞ്ഞെടുക്കുകയും അത് മണ്ണിൽ ഫലപ്രദമായി ഉപയോഗിക്കാനും സാധിച്ചാൽ വിളവർദ്ധനവ് കർഷകർക്ക് ഉറപ്പാക്കാൻ സാധിക്കും.

ഹൈഡ്രോജെല്ലുകൾ എന്താണെന്നും അവയുടെ ഉപയോഗം എന്താണെന്നും ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. ഹൈഡ്രോജെല്ലുകളെ കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ കുമാരി ഐശ്വര്യ വി.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
2: ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാളം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം മറ്റന്നാൾ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് എന്നിവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ബോണസ് പ്രഖ്യാപിച്ചു. ഇതിനായി 630 കോടി 5 ലക്ഷം രൂപ അനുവദിച്ചു. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂവെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. ഭക്ഷണപ്പൊതികൾ പാക്ക് ചെയ്ത തീയതിയും സമയവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ ദീർഘിപ്പിച്ചു. കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം എറണാകുളം റൂട്ടിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ അമൂല്യമായ ജൈവ വൈവിധ്യ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ജനുവരിയിൽ അന്താരാഷ്ട്ര നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. സിംഗപ്പൂരിൽ നടന്ന 24-ാമത് ആസിയാൻ രാജ്യങ്ങളുടെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ പുഴാദി സ്വദേശി അദീതി നമ്പ്യാർ 3 മെഡലുകൾ കരസ്ഥമാക്കി. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലുമീടും തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ചിത്ര ബി നായരുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. മുത്തുകൃഷ്ണ എം പാടിയ മലയാള കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിക്കുന്നു. 6:20 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഇടശ്ശേരിയുടെ കവിത, കറമ്പിപ്പയ്യ ആലാപനം, പി വി പ്രീത ഉദയഗീതം, എസ് ആർ ആനന്ദ് പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം. 7:15 ആരണ്യകമായൂരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബയ്യ ജൂലസ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജൂലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. രാവിലെ 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് തുടർന്ന് കേൾക്കാം. 11:02 ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി. സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മയും പങ്കുവയ്ക്കുന്ന ജീവിതത്തിന്റെ കരുത്തുറ്റ അനുഭവങ്ങൾ അവസാന ഭാഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ ഷാജി പൌലൂസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ആവണി പൊന്നൂഞ്ഞാൽ. കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:02 ചിത്രീകരണം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി ചിത്രാഞ്ജലി സ്റ്റുഡിയോ പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. വൈകുന്നേരം 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. മുഖത്തല ജി ഗോപകുമാർ പാടിയ മലയാള കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ് കൂടി ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് ജോൺസൺ ഈണം നൽകി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം, ചിത്രം ഗോളാന്തര വാർത്ത.

0: സുബയ്യാ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8891212159.
2: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും, ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
5: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
6: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
5: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
7: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്.
8: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
9: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
8: 45 ദിവസം
9: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
10: മൈജിയോണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
12: ഇവിടെ ഭഗവതി എവിടെയുള്ള?
13: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
12: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
13: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ, എല്ലായിടത്തും ഉണ്ട്.
12: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
13: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
14: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം ആ നിമിഷം. രചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ് സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
2: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
4: ശ്രീഭദ്ര ഫർണിച്ചറിന്റെ പുതിയ മെഗാ ഷോറൂം വെഞ്ഞാറമൂട്ടിൽ ഓഗസ്റ്റ് 17 ചിങ്ങമൊന്ന് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രിയതാരം ബിബിൻ ജോർജിന്റെ സാന്നിധ്യത്തിൽ വാമനപുരം MLA ശ്രീ സുധീർ ഷാ പാലോഡ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ശ്രീഭദ്ര ഫർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം ചിത്ര പാടിയ ഗാനമാണ് മഹാമായ എന്ന ആൽബത്തിൽ നിന്ന്.

0: സന്ധ്യാഗീതം ഇനി 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10:00. പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: നമ്മുടെ കൊച്ചി നഗരത്തിന് അടുത്തുള്ള രാമൻതുരത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിന് 18.16 ഏക്കർ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. അത് ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണമാണ്. 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ നടത്താം എന്നേറ്റിരിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ, അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1,105 കോടി രൂപ അനുവദിച്ചു.
0: ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായും 600,000 കിറ്റുകൾ തയ്യാറാക്കിയതിൽ 300,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ 2 എക്സിം കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തുറമുഖങ്ങളുടെ സമഗ്ര വികസനത്തിന് സ്വകാര്യ മൂലധനവും നിക്ഷേപവും അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര സമുദ്ര

0: പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ഗുസൈയ അരുമൈ നായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നിവയിലായി 5 കായിക പരിശീലകർ ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംഘടിപ്പിച്ച ഓണാഘോഷം നിയമസഭയിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, എംഎൽഎമാർ, സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഈ മാസം 24-ന് തുടക്കമാകും. 30-ാം തീയതി വരെ 35 വേദികളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നഗരവീഥികളിൽ ദീപാലങ്കാരവും ഒരുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം 24-ന് വൈകിട്ട് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 30-ന് സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 വേദികളിലായി 3,400 കലാകാരന്മാർ പങ്കെടുക്കുന്ന 340 കലാപരിപാടികളാകും തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടൊപ്പം 13 ജില്ലകളിലും DTPCകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ആഘോഷങ്ങളും നടക്കും.
0: KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലേബലും വിവരങ്ങളും ഇല്ലാതെ പാക്ക് ചെയ്ത ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സിംഗപ്പൂരിൽ നടന്ന 24-ാമത് ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 3 മെഡലുകൾ സ്വന്തമാക്കി കണ്ണൂർ പുഴാതി സ്വദേശി അദീതി നമ്പ്യാർ. 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റാപ്പിഡ് റേറ്റഡ് താരം എന്ന റെക്കോർഡും അദീതി കരസ്ഥമാക്കി. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയാണ് 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 4-ാം ദിനം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. മത്സരം അവസാനിക്കാൻ ഇനി 1 ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും നാളെയും മഞ്ഞ ജാഗ്രത തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടുനൽകാനും മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി

0: അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുകയാണ്. ഇനി സുജാത പാടിയ ഒരു ഗാനം കേൾക്കാം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: MRT ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
2: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: ശിവകാമി അലുമിനിയം കമ്പനി.

0: അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവഗാമി അലുമിനിയം കമ്പനി, ചാല.
1: ഓണം വരവായി.
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
1: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മധു ബാലകൃഷ്ണൻ പാടിയത്.

0: 101.9 ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്നില്ല എല്ലായ്പ്പോഴും. പക്ഷേ വരുന്ന ഓരോ അനുഭവവും നമ്മെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയുള്ളതാണ്. സന്തോഷത്തിന് നന്ദി പറയുക, ദുഃഖം വരുമ്പോൾ ക്ഷമയോടെ നേരിടുക, പ്രതിസന്ധികളിൽ വിശ്വാസം കൈവിടാതിരിക്കുക. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വില പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തേനീച്ച കൃഷിയിൽ ക്ഷാമകാലത്തിന്റെ സമയം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
3: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: മഴക്കാലം രോഗകാലം കൂടിയാണ് എന്നറിയാമല്ലോ. പലതരത്തിലുള്ള പനികൾ പടർന്നു പിടിക്കുന്ന കാലമാണിത്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ പനികൾ നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ തകർത്തുകളയും. അതിനാൽ കൊതുക് നിവാരണം, പരിസര മലിനീകരണം തടയൽ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തണം. മനുഷ്യർക്ക് മാത്രമാണോ രോഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? അല്ല, മൃഗങ്ങൾക്കും ചെടികൾക്കും എല്ലാം രോഗം വരാറുണ്ട്. അവയ്ക്കും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം, അഥവാ രോഗം വന്നാൽ ശരിയായ ചികിത്സ നൽകുകയും വേണം. നമുക്കിന്ന് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്ര ബി നായറാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.
5: ഡോക്ടർ ചിത്ര, പരിപാടിയിലേക്ക് സ്വാഗതം.
6: നമസ്കാരം.
5: തെങ്ങ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാന വിളയാണ്. എല്ലാ വിളകളെ മാതിരി തെങ്ങിനെയും നിരവധി രോഗങ്ങൾ ബാധിക്കുന്നുണ്ട്.
6: തീർച്ചയായും.
5: പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്?
6: പ്രധാനമായും ഒരുപാട് കുമിൾ രോഗങ്ങൾ തെങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഒന്ന് കൂമ്പുചീയലാണ്, മറ്റൊന്ന് മഹാളി രോഗം, പിന്നെ ഓലചീയൽ രോഗം, ചെന്നീരൊലിപ്പ്, തഞ്ചാവൂർ വാട്ടം, പിന്നെ ഗ്രേ ബ്ലൈറ്റ് എന്ന് പറയുന്ന ഇലപ്പുള്ളി രോഗമുണ്ട്. അതുപോലെ തന്നെ കാറ്റുവീഴ്ച രോഗം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രോഗം.
5: നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം കൂമ്പുചീയലിനെ കുറിച്ച്.
6: കൂമ്പുചീയലും മഹാളി രോഗവും രണ്ടും ഒരേ രോഗഹേതുവാണ്. അതിന് കാരണം ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന കുമിളാണ്. അപ്പം ഞാനത് പറയാൻ കാരണം, ഈ രണ്ട് രോഗങ്ങളും മഴക്കാലത്തുണ്ടാവുന്ന രോഗങ്ങളാണ്. അതായത് ഈ ഫൈറ്റോഫ്തോറ കുമിള് കൂടിയ ആർദ്രതയും അതുപോലെ തന്നെ കുറഞ്ഞ താപനിലയിലുമാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരു കാലാവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ ഇതിനെതിരെയുള്ള സംരക്ഷണം കൊടുക്കാനായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ എടുത്തിരിക്കണം. നാമ്പിനെയാണ് ഇത് ബാധിക്കുന്നത്, കൂമ്പുചീയൽ രോഗമെന്ന് പറയുന്നത്. മുകുളം പോയി കഴിഞ്ഞാൽ ആ തെങ്ങ് നശിച്ചു പോവും, നമുക്ക് പിന്നെ ആ തെങ്ങിനെ തിരിച്ച് കിട്ടത്തില്ല. പിന്നെ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം കാണുന്ന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ തെങ്ങിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയില്ല.
5: ലക്ഷണങ്ങളെ കുറിച്ച്
6: തീർച്ചയായും ലക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ,

0: കുഞ്ഞു തൈകളിലൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് കൂമ്പോലെ മഞ്ഞ നിറം ആകുകയും നമ്മൾ പതുക്കെ അതിനെ ഒന്ന് ഒന്ന് ഊരി നോക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഊരി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലകളുടെ കടഭാഗവും അതുപോലെ തന്നെ മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് അത് വരുന്നതാണ്. ഇത് കൂടാതെ ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പിന്നെ ഈ അഴുകൽ ക്രമേണ ഉള്ളിലേക്ക് വ്യാപിക്കുകയും മണ്ടയിലെ കോശങ്ങൾ അഴുകി തെങ്ങ് നശിക്കുകയും ചെയ്യുന്നു. വലിയ തെങ്ങുകളിലാണെങ്കിൽ ഈ നാമ്പോലെ മഞ്ഞളിക്കും, പക്ഷെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണിത്. നമുക്ക് രണ്ട് മഴക്കാലങ്ങളാണുള്ളത് അല്ലെ. അപ്പൊ അതിന് തൊട്ട് മുമ്പേ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കുമിൾനാശിനി പ്രയോഗം കൊടുത്തേ മതിയാകും. അത് എവിടെ കൊടുക്കണം? ആ മണ്ടഭാഗത്ത് തന്നെ കൊടുക്കണം. ഓലയിലും തളിക്കാം, നമുക്ക് കവർ ചെയ്യാം. പക്ഷെ പ്രധാനമായിട്ടും എന്താണ്, ആ ഒരു നാമ്പോലെ വരുന്നതും അതിന് ചുറ്റുവട്ടത്തുള്ള രണ്ടോ മൂന്നോ ഓലകളിലൊക്കെ നന്നായിട്ട് തന്നെ ഈ കുമിൾനാശിനി പ്രയോഗം നടത്തേണ്ടതാണ്. രോഗം വന്ന ഒരു തെങ്ങാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് രോഗം ബാധിച്ചതിനെല്ലാം നീക്കം ചെയ്ത് അതിനെ കത്തിച്ച് കളയുക, അവിടെ ഇട്ടേക്കരുത്. അപ്പൊ നമ്മൾ അവിടെ ഒരു മുറിവുണ്ടാക്കി കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മൾ എന്താണ്, ഒരു ഓയിൻമെന്റ് പുരട്ടുന്നത് പോലെ നമ്മളൊരു ബോഡോ കുഴമ്പ് തേച്ചു കൊടുക്കുക. പിന്നെ മഴക്കാലത്താണെന്ന് ഞാൻ പറഞ്ഞു ഈ അസുഖം വരുന്നത്. അപ്പൊ നിങ്ങൾ മഴക്കാലത്തായിരിക്കും ലക്ഷണം കാണുന്നത്. അപ്പൊ ഈ മഴ നനയാത്ത രീതിയിൽ നമ്മൾ ഈ ബോഡോ കുഴമ്പ് പുരട്ടിയ ഭാഗത്ത് എന്തെങ്കിലും ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ കലം കമഴ്ത്തി വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് പുതിയ നാമ്പ് വരുന്നത് വരെ അതിനെ നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ ഇത് രോഗം ബാധിച്ച ഒരു തെങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് മറ്റൊരു തെങ്ങുകളിലേക്ക് ഇത് തീർച്ചയായിട്ടും പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം നമുക്ക് എല്ലാ തെങ്ങുകളിലും തളിച്ചു കൊടുക്കുക. എവിടെയാണ് തളിക്കേണ്ടത് ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു. വേറൊരു കാര്യം ചെയ്യാവുന്നത് മാങ്കോസെബ് എന്ന് പറയുന്ന കുമിൾനാശിനി നമുക്ക് വാങ്ങാൻ കിട്ടും. അത് 2 gram സുഷിരമുള്ള സാഷികളിൽ, കുഞ്ഞു കുഞ്ഞു കവറുകളെയാണ് നമ്മൾ സാഷേസ് എന്ന് പറയുന്നത്, ആ സാഷികളെ നമ്മൾ നാമ്പോലേക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ അതിനെ കെട്ടിയിടുക. അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇത് ഒലിച്ചിറങ്ങി അവിടെ ഇതിന്റെ ആ ഒരു സംരക്ഷണ വലയം ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജൈവ ബാക്ടീരിയ ഉപയോഗിക്കാവുന്നതാണ്. അതാണ് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാ കർഷകർക്കും അറിയാവുന്നതാണ്. അത് നമ്മൾ 20 gram 1 liter വെള്ളത്തിൽ കലക്കി കുമിൾനാശിനിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ കൊമ്പൻ ചെല്ലികളുടെ നിയന്ത്രണ മാർഗം കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതിന്റെ ആക്രമണം കാരണം വളരെ വേഗം തന്നെ കുമിൾ രോഗങ്ങളൊക്കെ വരാവുന്നതാണ്. അതുപോലെ തന്നെ നീർവാച സൗകര്യം ഒരുക്കുകയും വേണം.
1: പിന്നെ മാഡം പറഞ്ഞു ഇതിന്റെ കൂടെ തന്നെ മഹാളി രോഗവും ബാധിക്കും.
0: അതെ അതെ അതെ, ഒരേ രോഗാണുവാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കൂമ്പ് ചെയ്യലാകുമ്പോൾ കൂമ്പിൽ മാത്രമാണ് ആ ഒരു രോഗലക്ഷണങ്ങളും ആക്രമണവും ഒക്കെ ഉണ്ടാകുന്നത്. മഹാളി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെൺപൂക്കളും മച്ചിങ്ങയും പൊഴിയുന്നതാണ് അതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ വരുന്നത് മോടിന്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ, ആ കോശങ്ങളിലാണ് ഉണ്ടാകുന്നത്. തിളച്ച വെള്ളം വീണ പോലുള്ള പാടുകളാണ് ഉണ്ടാകുന്നത്. അവയുടെ പുറത്ത് കുമിളിന്റെ വളർച്ചയും കാണാൻ കഴിയും. അപ്പൊ ഇത് ഒരു ഭാഗത്തായിരിക്കും തുടങ്ങുന്നത്, മോടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. പിന്നെ ഇത് ചുറ്റിനും വരും. അത് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, മോടിന് ക്ഷതമേൽക്കുന്നത് കൊണ്ട് കൊച്ചിങ്ങ അവിടെ പിടിച്ചു നിർത്താൻ കഴിയാതെ കൊച്ചിങ്ങ പൊഴിയും. അതാണ് സംഭവിക്കുന്നത്. നിറയെ കൊച്ചിങ്ങ നമ്മുടെ തെങ്ങിന്റെ ചുവടിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അതിനത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ നനഞ്ഞ പാടിന്റെ പുറത്തായിട്ട് നമുക്ക് കുമിളിന്റെ വളർച്ചയും, വെള്ള നിറത്തിലുള്ള കുമിളിന്റെ വളർച്ചയും കാണാൻ കഴിയും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം അത് ഈ ഒരു രോഗമാണെന്നുള്ളത്. ഞാനത് പറയാൻ കാരണം ലാസിയോ ഡിപ്ലോഡിയ എന്ന് പറയുന്ന ഒരു കുമിളും ഇളം കരിക്കിലൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതും ഇതുപോലെ മോടിന്റെ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. അത് പക്ഷെ നിറവ്യത്യാസം ഉണ്ടാകും. കുറച്ചുകൂടെ ചോക്ലേറ്റ് ബ്രൗൺ നിറത്തിലുള്ളതാണ് ലാസിയോ ഡിപ്ലോഡിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ. പിന്നെ അതിലാണെങ്കിൽ കറുത്ത നിറത്തിലുള്ള സ്പോറുകൾ ഉണ്ടാവും. അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അപ്പൊ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കറുപ്പ് നിറം ഉണ്ടാവും. ഏതായാലും നമ്മൾ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് അടങ്ങിയ കുമിൾനാശിനി നമ്മളൊരു 2 gram 1 liter വെള്ളത്തിൽ കലക്കി തെങ്ങിന്റെ മണ്ടയിൽ തളിച്ചു കൊടുക്കണം. ഇത് റിപ്പീറ്റ് ചെയ്യുകയും വേണം. ഒരു 40 ദിവസം കൂടുമ്പോഴത്തേക്ക് ഒരു 2 തവണയെങ്കിലും നമ്മൾ ആവർത്തിക്കണം.
1: ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഓല ചെയ്യലാണല്ലോ.
0: അതെ,
1: ഇതും അതേമാതിരിയുള്ള ഒരു പ്രാധാന്യമുള്ള രോഗം,
0: പ്രാധാന്യമുള്ള രോഗമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കാറ്റ് വീഴ്ച രോഗവും ഓല ചെയ്യൽ രോഗവും ഏകദേശം എല്ലാ തെങ്ങുകളിലും ഒരുമിച്ച് കാണാറുണ്ട്. ഇവിടെയും കൂമ്പോലയിലാണ് ആക്രമണം ഉണ്ടാവുന്നത്. വിരിയുന്നതിന് മുന്നേ തന്നെ ആ കൂമ്പോലയിൽ തവിട്ട് നിറത്തിൽ വെള്ളം നനഞ്ഞതുപോലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ട് അവിടെ ചീയൽ ബാധിക്കുന്നു. അപ്പൊ ഇത് പ്രധാനമായിട്ടും തണ്ടിനോട് ചേർന്ന ഭാഗത്തല്ല, അകലെയുള്ള ഭാഗങ്ങളിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ക്രമേണ ഈ പാടുകൾ വലുതായി ഒന്നിച്ചു ചേർന്ന് ഓലകൾ വിരിയുമ്പോൾ ചീഞ്ഞ ഭാഗങ്ങൾ ഉണങ്ങി കാറ്റിൽ പറന്നു പോവുകയും ഈർക്കിലി മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്

0: തെങ്ങിൽ വിഷറി പോലുള്ള ഇലകളായിരിക്കും. ചെറിയ തൈകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഓല വിരിയത്ത് പോലുമില്ല. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് രോഗം ബാധിച്ച ഇത്തരത്തിലുള്ള ഓലകളെല്ലാം തന്നെ, ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ മുറിച്ച് മാറ്റി കത്തിച്ച് കളയുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 300 ml കുമിൾനാശിനി നമ്മൾ കൂമ്പോലകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഹെക്സകോണസോൾ 5EC അത് നമ്മളൊരു 2 ml 300 ml വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എവിടെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്? നാമ്പോലയിൽ അതിന് ചുറ്റും. പിന്നെ ഇതല്ലെങ്കിൽ നമുക്ക് മാങ്കോസബ് എന്ന് പറയുന്ന കുമിൾനാശിനി ഉപയോഗിക്കാം. അവിടെ നമ്മൾ 3 gram 300 ml വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കേണ്ടത്.
1: ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സ്റ്റെം ബ്ലീഡിംഗ് അല്ലേ?
0: അതെ, ചെന്നീരൊലിപ്പ് എന്നാണ് പറയുന്നത്. ജൂലൈ മുതൽ നവംബർ വരെയാണ് ഈ രോഗം വേഗം പുരോഗമിക്കാൻ കാരണമാകുന്നത്. ഇതും ഒരു കുമിൾ രോഗം തന്നെയാണ്. പിന്നെ കടുത്ത വേനലിന് ശേഷം വരുന്ന കനത്ത മഴയും അതുപോലെ തന്നെ വെള്ളക്കെട്ടും പോഷകമൂലകങ്ങളുടെ കുറവും കൂടുതൽ പുളിരസവും ഒക്കെയാണ് ഈ രോഗത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ, തെങ്ങിൻ തടിയിൽ വിള്ളലുകൾ ഉണ്ടാവുമല്ലോ, ഇത് വളരുന്നതിനനുസരിച്ച് നമ്മൾ ഗ്രോത്ത് ക്രാക്സ് എന്ന് പറയും വിള്ളലുകൾ. ആ വിള്ളലുകളിലൂടെ ചുവപ്പ് കലർന്ന തവിട്ട് ദ്രാവകം ഒലിച്ചു വരുന്നതും നീരൊലിക്കുന്ന പാടുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് തെങ്ങിൻ്റെ തടിയിൽ അതിൻ്റെ അടിവശം മുതൽ മേളിലോട്ട് ഏകദേശം മണ്ടഭാഗം വരെയും ഈ നനഞ്ഞ പാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവ തമ്മിൽ ചേർന്ന് വലിയ വലിയ പാടുകൾ ഉണ്ടാകാം. പിന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് ഈ നീരൊലിക്കുന്ന ഈ ഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഈ പാടുകളുടെ അടിവശത്ത് അഴുകൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. രോഗം തീവ്രമാകുമ്പോൾ പുതുതായിട്ട് വരുന്ന ഓലകളുടെ വലിപ്പം കുറയുകയും തുടർന്ന് മണ്ടയുടെ വലിപ്പം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മച്ചിങ്ങ പൊഴിച്ചിൽ ഉണ്ടാകുന്നു. വിളവിനെ ഇത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും.
1: ഇതിന്റെ ഒരു നിയന്ത്രണ മാർഗം എങ്ങനെയായിരിക്കും?
0: തടിയിലാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ആ ഭാഗങ്ങൾ ചുരണ്ടി മാറ്റുക, എന്നിട്ട് അതെടുത്ത് കത്തിച്ച് കളയണം. അതെപ്പോഴും ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വളരെ പ്രധാനമാണ്. അല്ലാതെ നമ്മൾ ചുരണ്ടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പിന്നെ നമ്മൾ അവിടെ ബോഡോ കുഴമ്പ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് കോൾട്ടാറ്, അതായത് വെള്ളം ഉള്ളിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി അവിടെ കോൾട്ടാറ് നമുക്ക് പുരട്ടി കൊടുക്കേണ്ടതാണ്. മണ്ണിലാണിത് രോഗാണു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 5 kg വേപ്പിൻ പിണ്ണാക്ക് തെങ്ങ് ഒന്നിനെന്ന രീതിയിൽ നമ്മൾ ശുപാർശ ചെയ്യുന്ന തന്നെയാണ് വേപ്പിൻ പിണ്ണാക്ക്. വേണമെങ്കിൽ ട്രൈക്കോഡെർമയും കൂടെ 100 gram നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അതിൽ നിന്ന് ഇൻഫെക്ഷൻ വന്ന ഒരു തെങ്ങ് നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതിലേക്ക് പോവുക? നമ്മൾ കുമിൾനാശിനി അപ്ലൈ ചെയ്യുന്നതിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ആ കുമിൾനാശിനി എന്ന് പറഞ്ഞാൽ ഹെക്സകോണസോൾ, നേരത്തെ പറഞ്ഞില്ലേ 5EC, അത് നമ്മൾ 25 ml 25 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 4 മാസത്തിലൊരിക്കെ നമ്മൾ തടത്തിലെ മണ്ണ് കുതിരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പുളിരസം കൂടുമ്പോൾ ഇത് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അതിന് പ്രതിവിധിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ കുമ്മായം ചേർത്തിരിക്കണം. അത് ഈ രോഗത്തിന് മാത്രമല്ല, കുറേ രോഗങ്ങൾക്കും അതുപോലെ തന്നെ തെങ്ങിന്റെ ആരോഗ്യത്തിനും ഒക്കെ അത് വളരെ പ്രധാനമാണ്.
1: പിന്നെ തഞ്ചാവൂർ വാട്ടം എല്ലാവർക്കും സുപരിചിതം തന്നെയാണ്.
0: അതെ, നമുക്ക് തെങ്ങിന്റെ തടിയിൽ തന്നെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. വയസ്സെത്തിയ തെങ്ങുകളിലാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. ഗാനോഡർമ വാട്ടം എന്നും പറയും. ഗാനോഡർമ എന്ന് പറയുന്ന കുമിളാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇത് മണ്ണിലൂടെ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതാണ്. വേരുകൾ തമ്മിൽ തട്ടുമ്പോഴത്തേക്കും അതിലൂടെ അത് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ തെങ്ങിലേക്ക് അത് ഇൻഫെക്ഷൻ വരാം. ഇത് ശരിക്കും ആദ്യ ലക്ഷണങ്ങൾ കാണുന്നത് തടിയുടെ കടഭാഗം അഴുകുന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. വേരുമൊക്കെ അഴുകും. മേളിലോട്ടുള്ള ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊലി വേഗം പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. അത് പാളികളായിട്ട് ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് കാണാം. പിന്നെ ഉള്ളിലുള്ള കോശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിറവ്യത്യാസം ഉണ്ടാവും. ഒരു മഞ്ഞ നിറമൊക്കെ ആയിരിക്കും. അഴുകലുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിറവ്യത്യാസം ഉണ്ടാകുന്നത്. കടഭാഗത്ത് നിന്ന് ചെറിയ തോതിലുള്ള ദ്രാവകം ഒഴുകി വരുന്നതായിട്ട് കാണാം. ആ ഭാഗങ്ങൾ തൊടുമ്പോൾ മൃദുവായിരിക്കും. ചിലപ്പോൾ ചുവട് വീക്കം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഈ ഫ്രൂട്ടിംഗ് ബോഡി വരുന്നത്. പിന്നെ ചെന്നീരൊലിപ്പിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെന്നീരൊലിപ്പിലെ ചെന്നീരൊലിക്കുന്ന പാടുകൾ അങ്ങ് മണ്ട ഭാഗത്ത് വരെ പോകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഗാനോഡർമ വാട്ടം കാരണമുള്ള പാടുകൾ ഒരു മീറ്റർ പൊക്കം വരെ അത് പോകത്തുള്ളൂ. പിന്നെ ഇനി മണ്ടഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രായം ചെന്ന ഓലകളെല്ലാം ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. പൊഴിഞ്ഞു പോകത്തില്ല, ഒടിഞ്ഞു തൂങ്ങി തെങ്ങിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒരു പാവാടയുടെ ആകൃതിയിൽ ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് മണ്ടഭാഗത്തുള്ള ഒരു ലക്ഷണമെന്ന് പറയുന്നത്.
1: അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? വേണം,
0: രോഗം ബാധിച്ച തെങ്ങിനെ ആരോഗ്യമുള്ള തെങ്ങുകളിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ ഇതിന് ചുറ്റിന് ഒരു കിടങ്ങ് നമ്മൾ ഉണ്ടാക്കണം. തടത്തിന് ചുറ്റുമായിട്ട് 1.5 meter അകലത്തിൽ 1.5 meter വീതിയും 1 meter ആഴവുമുള്ള കിടങ്ങുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ജലസേചനം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇത് കിടങ്ങ് ചെയ്യുമ്പോഴത്തേക്കും ആ വെള്ളം ഇങ്ങോട്ട് വരത്തില്ല, അല്ലെങ്കിൽ ആ വെള്ളവും മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് സ്പോറുകൾ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെങ്ങൊന്നിന് 50 കിലോഗ്രാം ജൈവവളം, 5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകേണ്ടതാണ്. പിന്നെ രാസവളത്തോത് 1/4 കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ തെങ്ങിന്റെ തടത്തില് 4 മാസത്തിലൊരിക്കൽ കോപ്പർ അടങ്ങിയ കുമിൾനാശിനി 40 ലിറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതൊരു 15 സെന്റിമീറ്റർ ആഴത്തിൽ നമ്മൾ അത് നനയണം. കോപ്പർ അടങ്ങിയ കുമിൾനാശിനിക്ക് പകരം നമുക്ക് ഹെക്സാകോണസോൾ 5EC ഒരു 40 ml 40 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തടത്തിൽ നനയ്ക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
1: മേഡം, ഒരു പ്രധാനമായ രോഗം നമ്മൾ വിട്ടുപോയത് ലാസ്റ്റിൽ വേണ്ടി വെച്ചിരുന്നതായിരുന്നു. കാറ്റുവീഴ്ച എന്തായാലും കർഷകർക്ക് ഒരു വലിയ ലോസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണല്ലോ.
0: അതെ, കാറ്റുവീഴ്ച ഇംഗ്ലീഷിൽ പറയുന്നത് സ്ലോ ഡെബിലിറ്റേറ്റിംഗ് ഡിസീസ് എന്നാണ് പറയുന്നത്. അതായത് പതുക്കെ പതുക്കെ അത് തെങ്ങിനെ നശിപ്പിക്കത്തുള്ളൂ. അതായത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ശുപാർശ ചെയ്തിട്ടുള്ള എത്ര ജലസേചനം ചെയ്യണം, എത്ര വളം നമ്മൾ കൊടുക്കണം, പിന്നെ മണ്ണിന്റെ ആരോഗ്യം നമ്മൾ എങ്ങനെ പരിപാലിക്കണം, ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വലിയ നഷ്ടം വരാത്ത രീതിയിൽ കർഷകർക്ക് കുറേ കാലം നമുക്ക് ഈ തെങ്ങിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും. എന്നാൽ ഒരു 10 തേങ്ങ പോലും തെങ്ങിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മുറിച്ച് മാറ്റുക തന്നെ വേണം. നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഓലക്കാലുകൾ വാടുന്നതാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. കൂടാതെ ഓലക്കാലുകളിൽ നമുക്ക് മഞ്ഞളിപ്പ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അരികിനോട് ചേർന്നാണ് മഞ്ഞളിപ്പ്. ആ ഭാഗത്ത് തന്നെ ക്രമേണ നമുക്ക് കരിച്ചിൽ കാണാൻ പറ്റും. ഏകദേശം എല്ലാ ഭാഗങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. കടഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വേര് പടലം ഇത് നശിപ്പിക്കുന്നുണ്ട്. വേരിന്റെ അറ്റമൊക്കെ കരിച്ചിലുണ്ടാക്കും. പൂങ്കുലകളുടെ കരിച്ചിലുണ്ടാക്കുന്നുണ്ട്. ഓലകളിൽ ഒരു പ്രത്യേകതരം ലക്ഷണമാണ് ഇത് കാണുന്നത്. വാരിയെല്ലിന്റെ ആകൃതിയിൽ ഓലക്കാലുകൾ ഇങ്ങനെ വളഞ്ഞിരിക്കും.
1: ഇപ്പൊ മേഡം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എല്ലാ രോഗത്തിന് വേണ്ടിയും ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ?
0: അതെ സർ, അത് നമുക്ക് പ്രധാനമായിട്ടും തോട്ടത്തിലെ ശുചിത്വം പാലിക്കുക. രോഗങ്ങൾക്ക് മാത്രമല്ല കീടങ്ങൾക്കും അത് നല്ലതാണ്. പിന്നെ കാറ്റുവീഴ്ച രോഗം തീവ്രമായി ബാധിച്ച തെങ്ങുകൾ പിഴുതു മാറ്റി രോഗപ്രതിരോധ ശേഷിയുള്ളവ നട്ടുപിടിപ്പിക്കേണ്ടതാണ്. പിന്നെ ശുപാർശ പ്രകാരമുള്ള കുമ്മായം, ജൈവവളം, രാസവളം, അതുപോലെ മെഗ്നീഷ്യൻ സൾഫേറ്റ് എന്നിവ നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. ഓലച്ചീയൽ രോഗം ബാധിച്ച കൂമ്പിന്റെ ഭാഗവും അതിനോട് ചേർന്ന 2 ഓലകളും മുറിച്ചു മാറ്റി കുമിൾനാശിനി ലൈനി ഒഴിക്കുക. പിന്നെ കുമിൾ രോഗങ്ങൾക്കെതിരെ സംരക്ഷണം ലഭിക്കാനായിട്ട് ഒന്നെങ്കിൽ സ്യൂഡോമോണാസ് അല്ലെങ്കിൽ PGPR2 എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും നമുക്ക്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് നമ്മൾ മണ്ടയിൽ തളിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇത് നമ്മൾ എന്താണ് മഴക്കാലത്തിന് മുന്നേ തുടങ്ങേണ്ടതാണ്. 40 ദിവസം ഇടവിട്ട് അത് നമ്മൾ ആവർത്തിക്കുകയും വേണം. നന്നായിട്ട് മണ്ട നനയണം. പിന്നെ കൂമ്പുചീയൽ, ഓലചീയൽ, ചെന്നീരൊലിപ്പ്, തഞ്ചാവൂർ വാട്ടം, വിവിധ കീടങ്ങൾ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പതിവായി തോട്ടം സർവേ നടത്തി ആവശ്യമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ട, അത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്.
1: ഡോക്ടർ ചിത്ര, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ രോഗങ്ങളെ കുറിച്ച് സംസാരിച്ച് വളരെ നന്ദി.
0: നന്ദി സർ.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്ര ബി നായരുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ചിത്ര ബി നായരുടെ ഫോൺ നമ്പർ 9495938704.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,400 മുതൽ 28,800 രൂപ വരെയാണ് വില. കോപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും നാളികേരത്തിന് ഇനമനുസരിച്ച് 22,000 മുതൽ 27,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 70,800 രൂപ വരെയാണ് വില. ഏലത്തിന് കിലോഗ്രാമിന് 3,100 മുതൽ 4,100 രൂപ വരെയും ചുക്ക് ക്വിന്റലിന് 30,000 രൂപ മുതൽ 32,500 രൂപ വരെയും വിലയുണ്ട്. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,500 മുതൽ 26,400 രൂപ വരെയാണ് വിവിധ വിപണികളിലെ വില. പൈനാപ്പിളിന് ക്വിന്റലിന് 5,200 മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
1: തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ഡ്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതി മരങ്ങൾക്ക് ഇല കൊഴിച്ചിൽ, വേരിച്ചീൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, തേനീച്ച കൃഷിയിൽ ക്ഷാമകാലത്തിന്റെ സമയം ഏതാണ്? ഉത്തരം, കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തേനീച്ചകൾക്ക് ഭക്ഷണ ലഭ്യത കുറയുന്നത്. ഈ കാലത്തെയാണ് സാധാരണ ക്ഷാമകാലം എന്ന് പറയുന്നത്. ക്ഷാമകാലത്തെ തേനീച്ച പരിപാലനത്തെക്കുറിച്ച് ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം.
2: തേനീച്ച വളർത്തുന്ന കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ക്ഷാമകാലം. കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തേനീച്ചകൾക്ക് ഭക്ഷണ ലഭ്യത കുറയുന്നത്. കനത്ത മഴയും കാറ്റും കാരണം തേനീച്ചകൾക്ക് കൂടിന് പുറത്തേക്കിറങ്ങി ദീർഘനേരം ഭക്ഷണം ശേഖരിക്കാൻ കഴിയാതെ വരുന്നു. അതോടൊപ്പം പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ എണ്ണവും കുറയുന്നതിനാൽ ഭക്ഷണം ലഭിക്കുന്നത് കുറയുന്നു. ഈ കാലയളവിൽ തേനീച്ചക്കൂടുകളിൽ ആവശ്യത്തിന് തേനും പരാഗവും ശേഖരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വാഭാവിക ഭക്ഷണം അപര്യാപ്തമാണെങ്കിൽ പഞ്ചസാര ലായനി പോലുള്ള അനുബന്ധ തീറ്റ നൽകാം.
0: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ
4: ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 6950114 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
5: വയലും വീടും സമാപിക്കുന്നു.
6: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
7: ഓഫർ കണ്ടിട്ട്.
6: ഡിസ്കൗണ്ട് ഉണ്ടാ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
8: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഉണ്ണിമേനോനും ലതികയും പാടിയ ഗാനം, രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ, ചിത്രം അകലങ്ങളിൽ.

അയ്യപ്പ പൗലോ ക്ഷമിക്കണം കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയിലോ ഈ ചിത്രത്തിനായി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം, രചന ബയലാർ ശരശ്ചന്ദ്രവർമ്മ, സംഗീതം ഷാൻ റഹ്മാൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി യേശുദാസ് പാടിയ ഗാനം ചിത്രം മരം. രചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അക്ഷരങ്ങൾ ഈ ചിത്രത്തിനായി ജയചന്ദ്രനും ജാനകിയും പാടിയ ഗാനം, രചന ONV കുറുപ്പ്, സംഗീതം ശ്യാം.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. കാതൽ പൂക്കൾ എന്ന ചിത്രത്തിനായി ഉണ്ണിമേനോനും ശ്രീനിവാസും സ്വർണലതയും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: പിയ എക്സ്പോ അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക്. പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പിയ എക്സ്പോ തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട മണ്ണന്തല.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി.

നിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

അനന്തപുരി എഫ് എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത ഗാനം പി സുശീല പാടിയതാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ. ചിത്രം ദത്തുപുത്രൻ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു ഹിന്ദി ഗാനം, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. ചിത്രം ഹം ആപ്കേ ഹെ കോൺ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
2: എന്തേട്ടാ ഒരു വിഷമം.
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: പിആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പിആർ എക്സ്പോർട്ട് തിരുവനന്തപുരം.
1: ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അടുത്തത് മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിനായി ചിത്രയും വാണിജ്യറാമു പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ.

മുക്കുവനെ സ്നേഹിച്ച ഭൂതം. ഈ ചിത്രത്തിനായി അൻവർ സുബൈർ രചിച്ച ഗാനം കെ ജെ ജോയുടെ സംഗീതത്തിൽ പാടിയത് പി ജയചന്ദ്രനും പി സുശീലയും.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ സഹകരണ നിയമങ്ങൾ ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 മറ്റൊരു നമ്പർ 9496565321 ഇനി ഒരു നമ്പർ കൂടിയുണ്ട് 9496596321 ഓർക്കുക. ഹലോ ആകാശവാണിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പൊന്നി എന്ന ചിത്രത്തിനായി പി ഭാസ്കരൻ രചിച്ച ഗാനം, ജി ദേവരാജന്റെ സംഗീതത്തിൽ പാടിയത് മാധുരി.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കിഷോർ കുമാറും ആശാ ഭോസ്ലെയും പാടിയ ഗാനം, ചിത്രം ജാ ഗുഡ ഇൻസാൻ.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്. അനന്തപുരി FM-ൽ ചലച്ചിത്ര ഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇനി സേതുബന്ധനം എന്ന ചിത്രത്തിനായി ശ്രീകുമാരൻ തമ്പി രചിച്ച ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി സംഗീതസുധ.
1: കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം 1 മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് മുത്തുകൃഷ്ണ എം പാടുന്ന കൃതികൾ കേൾക്കാം. വിഷ്ണു ആർ വർമ്മ വയലിൻ, തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം, തുളസീവനം രചിച്ച ശ്രീപദേ ജയ എന്നു തുടങ്ങുന്ന കൃതി, രാഗം വാചസ്പതി, ആദിതാളം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഭരതം എന്ന ചിത്രത്തിനായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.

മ്യൂസിക്കിനോട് 100% നീതി പുലർത്താൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: കണ്ണിനെയും ചെവിയെയും അലർജി ബാധിക്കാറുണ്ടോ? കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന അലർജിയും പ്രതിരോധ മാർഗങ്ങളും.
2: ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15 രാഗാമ

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി RRR എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കറും യാസിൻ നിസാറും പാടിയ ഗാനം മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MM കീരവാണിയാണ് ഈണം നൽകിയത്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 കഴിഞ്ഞ 30 മിനിറ്റ്. നിശാസുരഭി. ആദ്യ ഗാനം കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈ ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിച്ചു. ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. നിശാസുരഭി തുടരുകയാണ്. അടുത്ത ഗാനം പി ജയചന്ദ്രൻ പാടിയതാണ്. ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഇപ്പോൾ സമയം 11 മണി. സുഭാഷിതം, സുഹേബ് മൗലവി അവതരിപ്പിച്ചത്.
1: ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റബിയുല്ലവൽ മാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ധാരാളമായി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണ് റബിയുല്ലവൽ മാസം. പ്രവാചക ജീവിതത്തെ റബിയുല്ലവലിൽ മാത്രമല്ല, എല്ലാ മാസങ്ങളിലും ഓർക്കുന്നുണ്ട്. കേവലം ഓർക്കുക എന്നതിനപ്പുറത്ത് ആ ജീവിതത്തെ പകർത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് ഗൗരവപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നാണ്. നിശ്ചയം അല്ലാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാണുള്ളത്. ആത്മീയ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെയായിരുന്നു. ആത്മീയതയിൽ തീവ്രതയുടെയും ജീർണതയുടെയും രണ്ട് ധ്രുവങ്ങളിലേക്കും വ്യതിചലിക്കാതെ സന്തുലിതമായൊരു കാഴ്ചപ്പാടിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ്. ഒരു വേള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഇങ്ങനെ ദീർഘമായി നമസ്കരിക്കും. പ്രവാചകൻ നമസ്കരിച്ച് പ്രവാചകൻ്റെ കാലിലൊക്കെ നീരുണ്ടാവുന്നവരെ നമസ്കരിക്കും. ഇത് കണ്ട് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു താങ്കൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ നന്ദിയുള്ള അടിമയാവണ്ടേ, അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്ന അല്ലാഹുവിൻ്റെ ദാസനായിട്ട് ഞാൻ മാറണ്ടേ. അവിടെ നമ്മൾ പ്രവാചകൻ്റെ ആത്മീയതയുടെ അകവും പുറവും ഒരുപോലെയായിട്ട് കാണുന്നു. ഇനി ആ ആത്മീയതയുടെ സന്തുലിതത്വവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീവ്രതയുടെയും ജീർണതയുടെയും രണ്ട് ധ്രുവങ്ങളിലേക്കും വ്യതിചലിക്കാതെ ആത്മീയതയെ മുന്നോട്ട് നയിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധ്യമായി. ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിലേക്ക് ചില ശിഷ്യന്മാർ കടന്നു വരുന്നുണ്ട്. പ്രവാചകന്റെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാണ് അവർ കടന്നു വന്നത്. അങ്ങനെ പ്രവാചകന്റെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പ്രവാചകൻ ആരാധനകൾക്ക് വേണ്ടി രാത്രിയുടെ വലിയൊരു ഭാഗത്തെ വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ പ്രവാചകൻ വിശ്രമിക്കുന്ന രാത്രിയുടെ ഭാഗങ്ങൾ ഉണ്ട് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ഓരോരുത്തരും തീവ്രമായിട്ടുള്ള ആത്മീയ ധ്രുവത്തിലേക്ക് അവരെത്തിയെന്ന രീതിയിലുള്ള പ്രതിജ്ഞകൾ എടുക്കുമ്പോഴാണ് പ്രവാചകൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ രാത്രി ധാരാളം നിസ്കരിക്കുന്നു, അതോടൊപ്പം തന്നെ ആവശ്യമായ വിശ്രമവും എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഞാനാണ് നിങ്ങൾക്ക് മാതൃകയാവേണ്ടത്. എൻ്റെ മാതൃകയിൽ നിന്നും ആരെങ്കിലും അകന്നാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ആത്മീയതയ്ക്ക് വേണ്ടി നീക്കി വെക്കുന്നു. അതോടൊപ്പം കുടുംബജീവിതം, മനോഹരമായ കുടുംബജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കുന്നുണ്ട്. അതോടൊപ്പം നേതാവ്, ഭരണാധികാരി എന്ന അർത്ഥത്തിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. അങ്ങാടിയിൽ വെച്ച് ഒരാൾ എങ്ങനെ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ധൃതിയിൽ ഓടി ഓടി വന്ന് പ്രവാചകൻ്റെ ശരീരം പിടിച്ച് വല്ലാണ്ട് ആലിംഗനം ചെയ്യുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആളുകളെ നയിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിത്വമാണ് ഞാൻ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത. എല്ലാ മേഖലകളിലും പ്രവാചകൻ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയം അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാണുള്ളത് എന്ന് പറയുമ്പോൾ ആ മാതൃകയെ അനുധാവനം ചെയ്യാൻ, അത് ജീവിതത്തെ പകർത്താനുള്ള ശ്രമമാണ്. തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും വ്യതിചലിച്ചു പോവാത്ത അവിടുത്തെ ആത്മീയതയെ, അവിടുത്തെ കുടുംബജീവിതത്തെ ജീവിതത്തിൽ പകർത്താനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. അതിനെ റബിയുല്ലവൽ മാസവും പ്രവാചക അനുസ്മരണവും ഒക്കെ പ്രവാചകന്റെ മാതൃകകളെ സംബന്ധിച്ചുള്ള പരാമർശവും പ്രവാചക ചരിത്രത്തെ അയവിറക്കലുമെല്ലാം നമുക്കതിന് വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: സുഭാഷിതം അവതരിപ്പിച്ചത് സുഹൈബ് മൗലവി. കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി വിവിധ ഭാരതി റിലേ കേൾക്കാം.

भाई सुनी यादों की महफिल। सुनने वालों को यूनुस खान का नमस्कार।